ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201 ഇടവമാസം 19 തീയതി, 2026 ജൂൺ മാസം 2 തീയതി ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:42. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: FM Rainbow 107.5 MHz, musically yours. News Rainbow.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിങ്ങും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാമ്പത്തിക ബന്ധങ്ങൾ, രാജ്യരക്ഷ, വികസന സഹായം, സാംസ്കാരിക വിനിമയങ്ങൾ, പ്രാദേശിക സാഹചര്യം തുടങ്ങിയവ ചർച്ച ചെയ്തു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പും ഇന്നാണ്. യുവജനങ്ങൾക്കിടയിലെ സാംസ്കാരിക കൈമാറ്റവും ദേശീയ ഐക്യവും ശക്തിപ്പെടുത്തുന്നതിൽ യുവസംഘം പോലെ പദ്ധതികൾ പ്രധാനമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോഴിക്കോട് IIMൽ ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ യുവസംഘം പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു ഗവർണർ. കാലവർഷത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അടിസ്ഥാന സൌകര്യം ഉറപ്പാക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. കാലവർഷ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ചേർന്ന വകുപ്പുകളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് ജില്ല കാലവർഷം നേരിടാൻ സജ്ജമാണെന്ന് മന്ത്രി AP അനിൽകുമാർ. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെ തട്ടു മുതൽ തുടങ്ങണമെന്നും അടിയന്തര സാഹചര്യം നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാതലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മന്ത്രി കോഴിക്കോട്ട് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരം മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12th പതിപ്പ് വിപുലമായി നടത്തുമെന്ന് സംഘാടക സമിതി. July 30, 31, August 1, 2 തീയതികളിൽ കോഴിക്കോട് ചാലിപ്പുഴ, ഇരുവഞ്ഞിപ്പുഴ എന്നിവിടങ്ങളിലാണ് റിവർ ഫെസ്റ്റിവൽ. 2025 ഉള്ളൂർ അവാർഡ് PP ശ്രീധരൻ ഉണ്ണിയുടെ യക്ഷികളുടെ പരിണാമം എന്ന

0: കൃതിക്ക് 25,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്ന അവാർഡ് ശനിയാഴ്ച മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കും പ്രവൃത്തികൾ. ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. അതെ, വാക്കുകൾ പ്രവൃത്തികളിലേക്ക് രൂപാന്തരപ്പെട്ടാൽ മാത്രമേ അവയ്ക്ക് അർത്ഥമുണ്ടാകൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഈ പറഞ്ഞ വാക്കുകൾക്ക് നല്ല അർത്ഥമുണ്ട് കേട്ടോ, സ്നേഹത്തോടെ പറയുന്നല്ലേ. യെസ്, ഇത് നമ്മുടെ ബെഡ് കോഫി. കൂടെ ഞാനാണ് സുരേഷ് കാഞ്ഞിരക്കാട്. പ്രഗത്ഭ ചൈനീസ് ചിന്തകൻ കൺഫ്യൂഷ്യസിനെ കുറിച്ചുള്ള ഒരു സംഭവം നോക്കാം നമുക്ക് ആദ്യം. രാജ്യത്ത് സാമൂഹിക വിപ്ലവം നടക്കുന്ന സമയം, രക്തച്ചൊരിച്ചിലുണ്ടാകുമെന്ന് ഭരണാധികാരികൾ സംശയിച്ചു. രാജ്യത്തിൻ്റെ ആത്മീയ ആചാര്യനെ, കൺഫ്യൂഷ്യസിനെ അവർ അന്വേഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ശിഷ്യനായിരുന്നു സിഷാങ്. ഗുരു ആരോടും പറയാതെ എവിടെയെങ്കിലും പോയി ധ്യാനിച്ചിരിക്കാറുണ്ട് എന്ന സത്യം സിഷാങ്ങിനറിയാം. പുള്ളിക്കാരൻ ഇദ്ദേഹത്തെ തേടി കുറേ അലഞ്ഞു. അവസാനം വനാതിർത്തിയിൽ ഒരു അത്തിമരത്തിന് കീഴെ ധ്യാനത്തിലിരിക്കുന്ന ഗുരുവിനെ കണ്ടെത്തി. ഗുരു, അങ്ങയുടെ സാന്നിധ്യം ഭരണകൂടത്തിന് ഇപ്പോൾ അത്യാവശ്യമാണ്. ധ്യാനം നിർത്തി ദയവായി എൻ്റെ കൂടെ വരൂ. സിഷാങ് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. കൺഫ്യൂഷ്യസ് പക്ഷേ അത് ശ്രദ്ധിക്കാതെ മെഡിറ്റേഷൻ തുടർന്നു. സിഷാങ് അല്പനേരം മിണ്ടാതെ നിന്നിട്ട് മടിച്ചു മടിച്ച് വീണ്ടും പറഞ്ഞു, നിഷ്ക്രിയരായി മാറിയിരിക്കരുതെന്നല്ലേ അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്? നമ്മളെല്ലാവരും ഈ ലോകത്തോട് ഉത്തരവാദിത്വമുള്ളവരാണെന്ന്. എന്നിട്ടിപ്പോൾ രാജ്യത്ത് കലാപം വരുന്ന സമയം അങ്ങ് അനങ്ങാതെ ധ്യാനത്തിലിരിക്കാനാണോ തീരുമാനം? ഇത് കേട്ടപ്പോൾ കൺഫ്യൂഷ്യസ് കണ്ണു തുറന്നു. താൻ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ അടുത്ത് കാണുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പോകുന്നു. നോക്കിയെത്തുന്നിടത്ത്, കൈയെത്തുന്നിടത്ത് ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നമ്മളെല്ലാവർക്കും നന്മ ചെയ്യുകയാണ്, എല്ലാവർക്കുമായി. ലോകത്തെ രക്ഷിക്കാൻ വെറുതെ ഓരോ ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതുവഴി നമ്മൾ അവനവനെ പോലും സഹായിക്കുന്നില്ല. രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി നമുക്ക് ആയിരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിന് ഭരണാധികാരം വേണമെന്നോ അധികാരികൾക്കൊപ്പം നിൽക്കണമെന്നോ ഇല്ല. മനസ്സിലെ നല്ല ആശയങ്ങളെ പ്രവൃത്തികളാക്കി മാറ്റിയാൽ മതി. യെസ്, ഏത് കാലത്തും പ്രസക്തമായ വാക്കുകൾ അല്ലേ. വാക്കുകളിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം എന്നുള്ളതും മറക്കാതിരുന്നാൽ മതി. നമ്മളെല്ലാവരും കേൾക്കുന്നത് ബെഡ് കോഫി. കേട്ടോളൂ, കേട്ടുകൊണ്ടിരുന്നോളൂ റെയിൻബോ എഫ് എം, മ്യൂസിക്കലി യോഴ്സ്.

എവർ ട്രൈഡ് എവർ ഫെയിൽഡ് നോ മാറ്റർ ട്രൈ അഗെയിൻ ഫെയിൽ അഗെയിൻ ഫെയിൽ ബെറ്റർ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നാലും സാരമില്ല വീണ്ടും ശ്രമിക്കുക വീണ്ടും പരാജയപ്പെടുക പക്ഷേ മുൻപത്തേതിനേക്കാൾ മെച്ചമായ രീതിയിലായിരിക്കണം ആ പരാജയം യെസ് പരാജയമാണ് വിജയത്തിൻ്റെ ചവിട്ടുപടി എന്ന സത്യത്തെ മറ്റൊരു തരത്തിൽ ഇങ്ങനെ പറഞ്ഞത് സാമ്യുവൽ ബെക്കറ്റാണ് കേട്ടോ ഐറിഷ് നോവലിസ്റ്റും നാടകകൃത്തും കവിയും ചെറുകഥാകൃത്തും എല്ലാമായ സാമ്യുവൽ ബെക്കറ്റ് 1969 സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ബെക്കറ്റിൻ്റെ രചനകളിൽ വിഷാദവും ദുരന്തബോധവും നിഴലിക്കുന്നു എന്ന് നിരൂപകരുടെ അഭിപ്രായം 1952 പ്രസിദ്ധീകരിച്ച വെയ്റ്റിംഗ് ഫോർ ഗോദോ ഗോദോയെ കാത്ത് എന്ന നാടകമാണ് ഇദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കിയത് മറ്റ് പ്രധാന കൃതികൾ കൂടി പറയാം എലിയുത്തേറിയ എൻഡ് ഗെയിം ആക്ട് വിതൗട്ട് വേർഡ്സ് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഹാപ്പി ഡേയ്സ് കം ആൻഡ് ഗോ എ പീസ് ഓഫ് മോണോലോഗ് ദാറ്റ്സ് ടൈം നോട്ട് ഐ ബ്രെത്ത് കാറ്റസ്ട്രോഫി വാട്ട്

0: 1989 83 വയസ്സിലായിരുന്നു സാമ്യുവൽ ബെക്കറ്റിന്റെ അന്ത്യം. ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ് ആണ് ഈ ഒരു ഇൻഫർമേഷനുമായി പ്രിയപ്പെട്ടവരിലേക്ക് എത്തിയത്.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: മ്യൂസിക്കലി യോഴ്സ് FM Rainbow 107.5. Stay tuned.
1: 107.5 മെഗാഹെർട്സിൽ പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെറ്റ് കോഫി. An act of help done timely, albeit small in nature, is truly larger than the world itself. തക്ക സമയത്ത് ചെയ്യുന്ന ഉപകാരം അത് എത്ര ചെറുതാണെങ്കിലും സത്യത്തിൽ ഈ ലോകത്തിനേക്കാളും വലുതായിരിക്കും. എത്ര ശരിയായ കാര്യമാണ് അല്ലേ? ഒരു രൂപയുടെ സഹായം മുതൽ ഒരു ജീവൻ രക്ഷിക്കുന്നത് വരെ എത്ര വേണമെങ്കിലും നമുക്ക് ഉദാഹരണങ്ങളായി പറയാം. പക്ഷെ വേണ്ട സമയത്ത് ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ സഹായത്തിന് അർത്ഥമില്ലാതായേക്കാം എന്നൊരു സംഗതി കൂടിയുണ്ട് കേട്ടോ. യെസ്, പല പല പ്രശ്നങ്ങളിൽ പലർക്കും നമ്മുടെ സഹായം ആവശ്യം വന്നേക്കാം. എപ്പോഴും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പറ്റുന്നവ അത് അർഹിക്കുന്ന സമയത്ത് തന്നെ ചെയ്യുക എന്നതിനായിരിക്കണം നമ്മുടെ ശ്രദ്ധ അല്ലെ? അങ്ങനെയല്ലേ വേണ്ടത്? ക്ലിയർ അല്ലേ? ആ, വേണ്ട സമയത്ത് മാത്രമല്ല വേണ്ട രീതിയിലും ആയിരിക്കണം. അങ്ങനെയും വേണം. വേണമല്ലോ. ഓക്കെ, ഇതാ ഈ കഥ പറഞ്ഞു തരും അതിനുള്ള ഉത്തരം. ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായിരുന്ന ആർച്ചർ ഗ്രിഫിത്സ് ആണ് നായകൻ. ഒരു ദിവസം രാത്രി ഏറെ കഴിഞ്ഞ് ഏകദേശം വെളുപ്പിന് 1 മണിയൊക്കെ ആയ സമയത്ത് ഗ്രിഫിത്സും മറ്റു ചില പത്രസുഹൃത്തുക്കളും കൂടി മാൻ

മാഞ്ചസ്റ്റർ പ്രസ് ക്ലബ്ബിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ കീറിയ വേഷം ധരിച്ച ഒരു സ്ത്രീ ഒരു ട്രെയിൽ കുറെ സാധനങ്ങളുമായി അവരുടെ അടുത്തേക്ക് ഓടി വന്നു. പ്രസ് ക്ലബിനുള്ളിൽ ആളുണ്ട് എന്ന് കണ്ട് പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു അവർ. അടുത്ത് വന്ന വഴിയെ ട്രെയിൻ നീട്ടി കാണിച്ചുകൊണ്ട് അവർ ചോദിച്ചു, സർ എന്താണ് വേണ്ടത്? തീപ്പെട്ടിയോ, ഷൂലേസോ, അതോ പോളിഷോ? ആ ട്രെയിൽ നിറച്ച സാധനങ്ങൾ വിൽക്കാനായി വന്നതാണ് അവർ. ഇത്ര വൈകി ഈ അസമയത്തും ജീവിക്കാൻ വേണ്ടി കച്ചവടത്തിന് നടക്കുന്ന ആ സ്ത്രീയോട് ഗ്രിഫിത്സിന് വല്ലാത്ത സഹതാപം തോന്നി. വിഷമത്തോടെ ആള് അവരോട് ചോദിച്ചു, എന്തിനാ നിങ്ങള് ഇത്രയും വൈകിയ സമയത്ത് സാധനങ്ങൾ വിറ്റു നടക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഗ്രിഫിത്സിന് കൂടുതൽ സങ്കടമുണ്ടാക്കി. പോകാൻ എനിക്ക് വീടൊന്നുമില്ല സർ, അതുകൊണ്ട് ഇതൊക്കെ വിൽക്കാൻ ശ്രമിച്ച സമയം കളയും. ആഹാരം കഴിക്കണ്ടേ? ഓ, അപ്പോൾ നിങ്ങൾ എവിടെയാ ഉറങ്ങുന്നേ? ഗ്രിഫിത്സിന്റെ അടുത്ത ചോദ്യം. ആശുപത്രിയുടെ വരാന്തയിൽ എന്ന് അവർ മറുപടി പറഞ്ഞു. ഉടൻ തന്നെ ഗ്രിഫിത്സ് എന്ത് ചെയ്തെന്നോ, ഒരു ടാക്സി വിളിച്ചു. എന്നിട്ട് ഡ്രൈവർക്ക് പണം കൊടുത്തിട്ട് ആ സ്ത്രീയെ ആശുപത്രി വരാന്തയിൽ കൊണ്ടുചെന്നാക്കാൻ പറഞ്ഞു. ഫ്രണ്ട്സ്, ആർച്ചർ ഗ്രിഫിത്സിന്റെ നല്ല മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഒന്നാലോചിച്ചു നോക്കൂ. ഒരു ടാക്സിയിൽ കിടക്കുന്ന ഇടത്തേക്ക് എത്തുക എന്നതായിരുന്നോ ആ സ്ത്രീയുടെ ആവശ്യം? ആയിരുന്നോ? ഒരിക്കലും ആയിരിക്കില്ല. അവർക്ക് അത്യാവശ്യമായിരുന്നത് ഭക്ഷണം കഴിക്കാനുള്ള പണമായിരുന്നിരിക്കാം. അതുകൊണ്ടാവുമല്ലോ അവർ അത്ര വൈകിയും കച്ചവടത്തിനായി നടന്നിരുന്നത്. ഒരു ടാക്സി യാത്ര അവർക്ക് വലിയ ഉപകാരമൊന്നും ചെയ്തു കാണില്ല എന്ന് വ്യക്തം അല്ലേ? എന്നാൽ ഗ്രിഫിത്സ് ചിന്തിച്ചത് അവർ എത്രയും വേഗം താമസ സ്ഥലത്ത് എത്തട്ടെ എന്നാണ്. പക്ഷേ അവർക്ക് സ്വന്തമായി ഒരു സ്ഥലവുമില്ല എന്നതായിരുന്നു വിരോധാഭാസം. ഇപ്പോൾ ക്ലിയറായോ? ആരെങ്കിലും നമ്മൾ സഹായിക്കുകയാണെങ്കിൽ അത് അവർക്ക് ആവശ്യമായ രീതിയിലാകാൻ നോക്കണം. അല്ലാതെ സഹതാപം തോന്നി, സങ്കടം തോന്നി, ആ വിഷമം മനസ്സിൽ നിന്ന് മാറ്റാൻ, നമുക്ക് മനസമാധാനം കിട്ടാൻ, നോട്ട് ദ പോയിന്റ്? നമുക്ക് മനസമാധാനം കിട്ടാൻ അതിനുവേണ്ടി ഒരു ഹെൽപ്പ് ചെയ്താലേ അത് യഥാർത്ഥ സഹായമാവില്ല. ശരി, ഓക്കെ ഓക്കെ. ഇനി ഒരു ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് വരാം. ബെഡ് കോഫിയാണ് നമ്മുടെ സമയം 7 മണി വരെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: അവനവന് വേണ്ടി മാത്രം ചെയ്യുന്ന, അവനവന് വേണ്ടി മാത്രം നേടുന്ന സംഗതികൾ നിങ്ങൾ ഈ ലോകത്ത് നിന്നും വിട പറയുന്നതോടെ അപ്രത്യക്ഷമാകും. എന്നാൽ മറ്റുള്ളവർക്കായി ചെയ്യുന്നത് നിങ്ങളുടെ സൽപ്പേരും പൈതൃകവും ഭൂമിയിൽ അവശേഷിപ്പിക്കും. മനോഹരമായ, നമ്മളെന്നും ഓർക്കേണ്ട ഈ ആശയത്തെ ആസ്പദമാക്കി പ്രശസ്ത പ്രാസംഗികനും എഴുത്തുകാരനുമൊക്കെയായ ബോബ് പെർക്സ് എഴുതിയ ഒരു ആർട്ടിക്കിളുണ്ട്, ഐ നോ യു ബൈ ഹാർട്ട്. ഇതിനെപ്പറ്റിയാണ് ബെഡ് കോഫി പറയുന്നത് ഈ അവസാന ഭാഗത്ത്. വൃദ്ധസദനങ്ങളും നഴ്സിംഗ് ഹോംസും ഒക്കെ റെഗുലറായി സന്ദർശിക്കുന്ന ആളാണ് ബോബ് പെർക്സ്. പ്രായമായവരുടെ ഒപ്പം

ആസ്പദമാക്കി പ്രശസ്ത പ്രാസംഗികനും എഴുത്തുകാരനുമൊക്കെയായ ബോബ് പെർക്സ് എഴുതിയ ഒരു ആർട്ടിക്കിളുണ്ട്, ഐ നോ യു ബൈ ഹാർട്ട്. ഇതിനെപ്പറ്റിയാണ് പെറ്റ് കോഫി പറയുന്നത് ഈ അവസാന ഭാഗത്ത്. വൃദ്ധസദനങ്ങളും നഴ്സിംഗ് ഹോംസും ഒക്കെ റെഗുലറായി സന്ദർശിക്കുന്ന ആളാണ് ബോബ് പെർക്സ്. പ്രായമായവരുടെ ഒപ്പം സമയം ചെലവഴിക്കുന്നത് സ്വർണം ഖനനം ചെയ്യുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറയാറ്. ഒരിക്കൽ ഇദ്ദേഹം ഒരു കമൻറ്റ് കേട്ടു. പുള്ളിക്കാരനെ കുറിച്ചെന്നല്ല, ജനറലായ ഒരു കമൻറ്റ്. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ്. വാട്ട് യു ഡു ഫോർ അതേഴ്സ് യു ഡു ഓൾസോ ഫോർ യുവർ സെൽഫ്. പെർക്സിനാകെ കൺഫ്യൂഷനായി. ഏറെ കാര്യങ്ങൾ പല ആളുകൾക്കും വേണ്ടി ചെയ്യുന്നയാളാണ്. അപ്പോൾ അതിനർത്ഥം അത് തനിക്ക് കൂടി വേണ്ടിയാണെന്നാണോ? അത്രയും സ്വാർത്ഥനാണോ താൻ? പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാറുള്ളത് ആള് മറ്റുള്ളവർക്കാണ് മുൻഗണന കൊടുക്കുക, സ്വന്തം കാര്യത്തിൽ ഉപേക്ഷയാണ് എന്നാണ് താനും. ഇങ്ങനത്തെ ഒരു ചിന്താക്കുഴപ്പത്തിലിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഒരു വൃദ്ധസദനത്തിൽ പുതിയ എന്തോ സൗകര്യങ്ങൾ ഏർപ്പെടുത്തപ്പെട്ടതായിട്ട് അറിഞ്ഞത്. അതെന്താണ്, എങ്ങനെയാണ് എന്ന് കാണാൻ പോയി പെർക്സ്. ഹാളിൽ അത് നോക്കിക്കൊണ്ടിരിക്കെ ഹൗ യു ടുഡേ എന്നൊരു ചോദ്യം കേട്ടു. ഇദ്ദേഹം തിരിഞ്ഞു നോക്കി. കസേരകളും തട്ടികകളും മാത്രമേ കാണുന്നുള്ളൂ. ഞാനൊരു മാലാഖയുടെ ശബ്ദം കേട്ടല്ലോ, എവിടെയാണോ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു പെർക്സ്. അപ്പോൾ ദുർബലമായ ഒരു കള്ളച്ചിരി കേട്ടു ഹാളിൻ്റെ അറ്റത്തെ മൂലയിൽ വച്ചിരിക്കുന്ന സ്ക്രീനിൻ്റെ മറവിൽ നിന്ന്. ആഹാ, ഇവിടെ ഇരിക്കുകയാണോ സുന്ദരിക്കുട്ടി എന്ന് ചോദിച്ച് ബോബ് പെർക്സ് അടുത്തേക്ക് ചെന്നു. അവിടെ വിക്ടോറിയൻ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെയറിൽ ഒരു അമ്മമ്മ ഇരിക്കുന്നു വിത്ത് എ സ്വീറ്റ് സ്മൈൽ. പെർക്സ് വേഗം തന്നെ അവരുടെ അടുത്ത് പോയിരുന്നു. ഊ, ഞാനിന്ന് വളരെ ലക്കിയാണല്ലോ, ആരുടെ അടുത്താണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. നല്ല വൃത്തിയായി വസ്ത്രം ധരിച്ച ആ ലേഡിയുടെ കാല് ഒരു ബ്ലാങ്കറ്റ് ഇട്ട് മൂടിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ഒരു വാക്കറും ഇരിക്കുന്നുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണെന്ന് മനസ്സിലായി. നിങ്ങൾ വരുന്നത് വലിയ സന്തോഷമാണ് കേട്ടോ. ഇറ്റ്സ് ഗുഡ് ടു സീ യു. പെർക്സിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിക്കൊണ്ട് ആ ലേഡി പറഞ്ഞു. യാ, എനിക്കും അങ്ങനെ തന്നെ എന്ന് പറഞ്ഞെങ്കിലും പെർക്സിന് ഇവരെ മുൻപ് കണ്ടതായി ഓർമ്മയേ വന്നില്ല. കൃത്യമായി എല്ലാവരെയും ഓർമ്മിക്കുകയും പേര് മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ആളാണ്. ഒരാൾക്ക് നമ്മളെ ഓർമ്മയുണ്ട്, നമ്മുടെ പേര് ഓർമ്മയുണ്ട് എന്നറിയുന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? അതുകൊണ്ട് ഓക്കെ. പക്ഷേ എത്ര ആലോചിച്ചിട്ടും ഈ ലേഡിയെക്കുറിച്ച് ഒരൈഡിയയും വരാത്തതുകൊണ്ട് പെർക്സ് തന്നെ അവരോട് ചോദിച്ചു, നമ്മളെപ്പോഴാണ് അവസാനമായി കണ്ടത് എന്ന്. ബോബ് പെർക്സിൻ്റെ മുഖത്ത് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അവർ ആ മനോഹരമായ പുഞ്ചിരിയോടെ. ഓ ഡിയർ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ ശരിക്കും അറിയാം. ഐ നോ യു ബൈ ഹാർട്ട്. ബോബ് പെർക്സിന് വല്ലാത്ത അതിശയം തോന്നി. ഇതുവരെയും പരസ്പരം കണ്ടിട്ടില്ല, എന്നിട്ടും ഇവർക്കെന്നെ വളരെ നല്ലോണം അറിയാം. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും ആ അത്ഭുതം അവർ വായിച്ചെടുത്തു. ആള് പേര് ചോദിച്ചു ബോബ് പെർക്സിനോട്. എന്നിട്ട് ദാ ഇങ്ങനെ അങ്ങ് വിശദീകരിച്ചു കൊടുത്തു കാര്യം. ആക്ച്വലി ബോബിനെ പോലെയുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ലോകം മുഴുവൻ ചുമലിലേറ്റ് നടക്കുന്നത് പോലെയാണ് നിങ്ങൾ. ഒരു മുറിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഇരിക്കുന്നവരുടെ മുഖത്ത് തീർച്ചയായും ഒരു പുഞ്ചിരി വിടരും. നിങ്ങളുടെ കൈ സ്പർശിക്കുമ്പോൾ ആ ഹൃദയത്തിൻ്റെ ഊഷ്മളത മറ്റുള്ളവർക്ക് മനസ്സിലാകും. പ്രകാശമാണ്, പൂക്കളാണ്, സംഗീതമാണ് നിങ്ങൾ കൂടെ കൊണ്ടുവരുന്നത്. ഇതൊന്നുമില്ലെങ്കിൽ കൂടിയും തിരികെ പോകുമ്പോൾ അതിന് സമമായ ഫീലിങ്സ് ആണ് നിങ്ങൾ ബാക്കി വെച്ച് പോകുന്നത്. ഇത് കേട്ടിട്ട് മറുപടി പറയാൻ തനിക്ക് വാക്കുകളില്ലാതെയായി എന്ന് ബോബ് പെർക്സ്. പുള്ളിക്കാരൻ താങ്ക് യു എന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അവരിടയ്ക്ക് കയറി. ബോബ്, ഐ നോ യു ബൈ ഹാർട്ട് എന്ന് പറയാൻ കാരണം എന്താണെന്നോ? ഞാനും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. മറ്റുള്ളവർക്ക് മുൻഗണന കൊടുത്തിരുന്നു. വീണ്ടും അത്ഭുതമായി ബോബ് പെർക്സിന്. തന്നെ കൺഫ്യൂഷനാക്കിയ ആ വാചകമുണ്ടല്ലോ, അത് ഓർമ്മ വന്നു. മറ്റുള്ളവർക്കായി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അവനവന് കൂടി വേണ്ടിയാണ്. താൻ സ്വാർത്ഥനാണോ എന്ന് ആശങ്കപ്പെടുത്തിയ ആ കമൻറ്റ്. ഏതായാലും ഒരു ഒരേതുവൽ പക്ഷേ കണ്ടു. ഇപ്പോൾ ഇവരോട് തന്നെ ചോദിച്ച് കളയാമെന്ന് ഉറപ്പിച്ച് തൻ്റെ സംശയം അങ്ങ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്താണ്? യെസ്, വളരെ ശരിയായ കാര്യമാണ് ബോബ്. ഞാൻ അതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമല്ലേ. ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് ഞാനും ബോബിനെ പോലെയായിരുന്നു. അന്ന് ഞാൻ ആളുകൾക്ക് കൊടുത്തതൊക്കെയാണ് ഇന്ന് നിങ്ങളെപ്പോലെയുള്ളവർ തിരികെ തരുന്നത്. സോ ഹാപ്പി,

0: ഐ നോ യു ബൈ ഹാർട്ട്. അതേപടി വളരെ മഹത്തായ ഒരു സന്ദേശം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളിലേക്ക് തന്നെ എപ്പോഴെങ്കിലും വന്നു ചേരും എന്ന സന്ദേശം. എന്ന് വെച്ച് തിരിച്ചു കിട്ടാൻ വേണ്ടി മറ്റുള്ളവർക്ക് സ്നേഹവും സഹായവും സപ്പോർട്ടും കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ, എല്ലാം ഹൃദയത്തിൽ നിന്ന് തന്നെ വരുന്നതായിക്കോട്ടെ. റൈറ്റ് ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്. ആൻഡ് അവിടുന്ന് തന്നെ ഹൃദയത്തിൻ്റെ ആ ഭാഗത്ത് നിന്ന് തന്നെ ഞാനും പറയുന്നു, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്, താങ്ക് യു ഓൾ ഫോർ ലിസണിങ്. മറ്റൊരു പ്രഭാതവും കൂടി നമ്മൾ ഒരുമിച്ച് എൻജോയ് ചെയ്തു അല്ലേ. സോ അൺടിൽ ടുമോറോ, സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.
1: ടേൺ ഓഫ് ദി ഗുഡ് വൈബ്സ്. This is Rainbow from Kochi 107.5. Musically yours.

0: നിങ്ങളെ ഗംഗം.
1: News, views, entertainment. This is Rainbow FM 107.5. Musically yours.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1:25. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകൾക്ക് ശേഷം 8:15 വരെ കേൾക്കാം ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. 8:30 മുതൽ 10 മണി വരെ സവാരി ടൈം. 10 മുതൽ 11 മണി വരെ വാട്സാപ്പ്. 11 മുതൽ 12 മണി വരെ വാട്സ്ആപ്പ് ഇന്ററാക്റ്റീവ് പ്രോഗ്രാം വോയ്സ് യുവർ ചോയ്സ്. ഉച്ചയ്ക്ക് 12 മുതൽ 2 മണി വരെ ഫോൺ ഇൻ പരിപാടി യുവർ ചോയ്സ്. 2:15 മുതൽ 3 മണി വരെ നോൺ സ്റ്റോപ്പ് റെയിൻബോ. 3 മുതൽ 5 മണി വരെ വിവിധ് ഭാരതി മുംബൈ റിലേ. 5 മുതൽ രാത്രി 8 മണി വരെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. രാത്രി 8 മുതൽ 9 മണി വരെ കരിയർ വിശേഷങ്ങളും പാട്ടുകളുമായി കരിയർ കണക്ട്. 9 മുതൽ 11 മണി വരെ രാഗം സംഗീതം. 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. രാവിലെ 7:25 ഉച്ചയ്ക്ക് 12:50 വൈകിട്ട് 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാവിലെ 8:15 ഉച്ചയ്ക്ക് 2 മണിക്കും ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
4: Musically yours, FM Rainbow 107.5. Stay tuned.
5: Swagatam.
6: Swagatam.
5: Swagatam Kochi.

സമയം 7 മണി കഴിഞ്ഞ് 4:38. ശ്രോതാക്കൾ തെരഞ്ഞെടുത്തയച്ച് ഗാനങ്ങൾ കോർത്തിണക്കിയ സ്വാഗതം കൊച്ചി ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രതീഷ് കുമാർ. വടക്കൻ പറവൂർ കൈതാരത്ത് നിന്നുമുള്ള പ്രിയ ശ്രോതാവ് മുരളി കീശേരി ഇല്ലം അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചി.

മലയാളത്തിൻ്റെ മഹാകവി കുമാരനാശാൻ്റെ ഖണ്ഡകാവ്യം കരുണയെ ആസ്പദമാക്കി വൈക്കം ചന്ദ്രശേഖരൻ നായർ തിരക്കഥ സംഭാഷണമൊരുക്കി നൃത്ത സംവിധായകൻ കൂടിയായിരുന്ന കെ തങ്കപ്പൻ സംവിധാനം ചെയ്ത് 1966 പുറത്തിറങ്ങിയ കരുണ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ കേട്ടത്. ഖണ്ഡകാവ്യത്തിലെ വാസവദത്തയെ അവതരിപ്പിക്കുന്ന ആദ്യ ഭാഗം കുമാരനാശാൻ്റെ ഖണ്ഡകാവ്യത്തിലെ അതേ വരികൾ തന്നെ എടുത്ത് ജി ദേവരാജൻ ഈണമിട്ട് ജി ദേവരാജൻ തന്നെ പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ നമ്മൾ ആദ്യം കേട്ടത്. സ്വാഗതം കൊച്ചിയിലെ ഇന്നത്തെ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക

പ്രത്യേകതയുണ്ട്. മുരളി തിരഞ്ഞെടുത്ത് അയച്ചു തന്ന ഗാനങ്ങളുടെ ഇന്നത്തെ പ്രത്യേകത, ചലച്ചിത്ര പിന്നണി ഗായകരല്ലാതെ ആ ഗാനങ്ങൾ സൃഷ്ടിച്ചവരും അതിൽ അഭിനയിച്ചവരും പാടിയ ഗാനങ്ങളാണ് മുരളി ഇന്ന് തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. നിരവധിയായ കഥാപാത്രങ്ങളിലൂടെ, പ്രത്യേകിച്ച് വില്ലൻ കഥാപാത്രങ്ങളിലൂടെ മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്ക് ഏറ്റവും സുപരിചിതനായ നടനാണ്. ജോസ് പ്രകാശ്. പക്ഷേ അദ്ദേഹം ഒരു ഗായകനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയണം എന്നില്ല. അതും 60 ഗാനങ്ങൾ പാടിയ ഒരു ഗായകൻ. ബേബി എന്ന് സുഹൃത്തുക്കൾക്കിടയിൽ വിളിക്കപ്പെട്ട കെ ജെ ജോസഫ് എന്ന ജോസ് പ്രകാശിനെ അദ്ദേഹത്തെ മലയാള സിനിമാ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയതും ജോസ് പ്രകാശ് എന്ന പേരു നൽകിയതും തിക്കുറിശി സുകുമാരൻ നായരാണ്. തിക്കുറിശി സുകുമാരൻ നായർ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എന്നിവ നിർവഹിച്ച് 1953 പുറത്തിറങ്ങിയ ശരിയോ തെറ്റോ എന്ന ചിത്രത്തിൽ ഒരു ഗായകനായാണ് ജോസ് പ്രകാശ് അരങ്ങേറിയത്. അദ്ദേഹം തന്നെ ഈ ചിത്രത്തിൽ ഒരു ചെറിയ കഥാപാത്രമായും അഭിനയിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിന് വേണ്ടി തിക്കുറിശി സുകുമാരൻ നായർ വരികളെഴുതി വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് ജോസ് പ്രകാശും സംഘവും പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി.

ടി ഹരിഹരൻ കഥാതിരക്കഥ സംവിധാനം നിർവഹിച്ച് 1974 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു അയലത്തെ സുന്ദരി. മലയാള സിനിമയുടെ മുഖശ്രീ എന്ന് വിളിക്കപ്പെട്ട ശ്രീവിദ്യ ഒരു പ്രധാന കഥാപാത്രമായി ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചു. പ്രേം നസീർ, ജയഭാരതി, രാഘവൻ എന്നിവരായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവർ. ശ്രീവിദ്യ സംഗീതം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന നടി എന്ന് നമുക്ക് നിസ്സംശയം വിളിക്കാവുന്ന ഒരു നടിയായിരുന്നു. എം എൽ വസന്തകുമാരി എന്ന വിഖ്യാത ഗായികയുടെ മകൾ കൂടിയായിരുന്നു ശ്രീവിദ്യ. പി ജയചന്ദ്രൻ, എൽ ആർ ഈശ്വരി, കെ പി ചന്ദ്രമോഹൻ എന്നിവരോടൊപ്പം ശ്രീവിദ്യ ആലപിച്ച ഗാനമായിരുന്നു സ്വാഗതം കൊച്ചിയിൽ ശ്രോതാക്കൾ കേട്ടത്. വരികൾ മങ്കുമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ശങ്കർ ഗണേഷ്.

മലയാള സിനിമയിൽ വടക്കൻ പാട്ടുകൾ പ്രമേയമായ സിനിമകളുടെ ആരംഭം കുറിച്ചത് തന്നെ 1961 ശാരംഗപാണി തിരക്കഥാ സംഭാഷണം രചിച്ച് എം കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഉണ്ണിയർച്ച എന്ന ചലച്ചിത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 23 പാട്ടുകളായിരുന്നു ഈ ചിത്രത്തിലുണ്ടായിരുന്നത്. രാഗിണി ഉണ്ണിയർച്ചയായും പ്രേംനസീർ കുഞ്ഞിരാമനായും സത്യൻ ആരോമൽ ചേകവരായും രംഗത്ത് വന്ന ചിത്രമായിരുന്നു ഉണ്ണിയർച്ച. ഈ ചിത്രത്തിൽ കെ രാഘവൻ സംഗീതം നൽകി അദ്ദേഹവും സംഘവും ചേർന്ന് ആലപിച്ച ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി.

0: മലയാള പെരുമാളുടെ കൽപ്പനയാൽ.
1: കുലവീരുതൊത്തൊരു ചേകവരും.

0: ലേലം ഏ ലേലം ഒയ് പോകലമാലി ഏ ലേലം ഒയ് പോകലമാലി ഏ ലേലം.
1: This is Rainbow FM 107.5. Musically yours.

0: തമ്പി തിരക്കഥ സംഭാഷണം ഒരുക്കി ഐ വി ശശി സംവിധാനം ചെയ്ത് 1978 പുറത്തിറങ്ങിയ ഇതാ ഒരു മനുഷ്യൻ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി എം എസ് വിശ്വനാഥൻ ഈണമിട്ട് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അല്പസമയത്തിനകം വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 7:35 സ്വാഗതം കൊച്ചി. തുടർന്ന് കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യാ കപ്പ് ഹോക്കിയിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങും വിവിധ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. വ്യാപാരം, നിക്ഷേപം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഊർജ്ജം എന്നീ മേഖലകളിൽ കൂടുതൽ സഹകരണത്തിന് ഇരുപക്ഷവും താൽപര്യം പ്രകടിപ്പിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മ്യാൻമാറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി ആവർത്തിച്ചതായും അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ കലാദൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പദ്ധതി വേഗത്തിൽ പൂർത്തിയാക്കാൻ ചർച്ചയിൽ ധാരണയായതായും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു.
2: Both sides expressed an interest in forging closer cooperation, particularly in the areas of trade and investment, in development cooperation, in health, in education, in energy, and agreed to work as quickly as possible towards the completion of the Kaladan multimodal transit transport project, as well as the Kalewa-Yaji segment of the India-Myanmar-Thailand trilateral highway.
1: ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ള 100 ആണ്ടുകൾ പഴക്കമുള്ള ബന്ധവും ബുദ്ധമത പൈതൃകവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഊഷ്മളത നൽകുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്നലെ രാഷ്ട്രപതി ഭവനിൽ മ്യാൻമാർ പ്രസിഡന്റ് യു മിങ് ഓങ് ലേങ്ങിന് സ്വീകരണം നൽകി. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കരാറിനെക്കുറിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നലെയാണ് പ്രാബല്യത്തിൽ വന്നത്. സ്വതന്ത്രവും സുസ്ഥിരവും സമൃദ്ധവുമായ ഇന്തോ പസഫിക് മേഖലയ്ക്കായി പരസ്പര സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ആവർത്തിച്ച് ഇന്ത്യയും ഓസ്ട്രേലിയയും. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയുടെ 2nd പതിപ്പിൽ ഭാവി സാങ്കേതിക ഗവേഷണങ്ങളിൽ പ്രതിരോധ വ്യവസായ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാലസും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധതല ബന്ധം ഗണ്യമായി ശക്തിപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ സിംഗ് പറഞ്ഞു.
3: We work with a renewed momentum, effectively contributing to growth of bilateral defense relations. Excellency, today is the 5th anniversary of elevation of our relations to comprehensive strategic partnership. I appreciate the significant strides made in our bilateral relationship across a wide range of sectors, from political exchanges to defense partnership.
1: ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. 1st ഘട്ട ഇടക്കാല കരാറിന് അന്തിമരൂപം നൽകുന്നതിനുള്ള ചർച്ചകൾക്കായി US പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്നു മുതൽ ഈ മാസം 4 വരെ ന്യൂഡൽഹിയിലാണ് ചർച്ച. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം

0: ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. LDFൽ നിന്ന് മുഹമ്മദ് മുഹസിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടി വന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. BJP മത്സരിക്കുന്നില്ല. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പളുരുത്തി.
2: ഇന്നു രാവിലെ 9 മണിക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയും സഭയിൽ ഇന്ന് ആരംഭിക്കും. 16-ാം നിയമസഭയിലെ ആദ്യ ശ്രദ്ധ ക്ഷണിക്കലും ഇന്നാണ് നടക്കുന്നത്. മലയിടം ദുരിതത്തിലെ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് VP സജീന്ദ്രനും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട് സജി ചെറിയാനും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കും.
1: കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കർണാടക തീരത്ത് നാളെ മുതൽ വെള്ളിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇന്നു മുതൽ ഘട്ടംഘട്ടമായി ഉയർത്തും. പെരിയാറിൽ നീരൊഴുക്ക് കൂടാൻ സാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ജലനിരപ്പ് 30 മീറ്ററിന് താഴെയായി ക്രമീകരിക്കുന്നതിനാണ് ഷട്ടറുകൾ ഉയർത്തുന്നത്. ലെബനനിൽ ഹിസ്ബുല്ലക്കെതിരായി ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാനും US വെടിനിർത്തൽ കരാറിന് ഭീഷണിയാകുമെന്ന് ഇറാൻ. US കരാർ പ്രകാരം എല്ലാ മുന്നണികളിലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരണമെന്നും ഏതെങ്കിലും പ്രദേശത്തിൽ ലംഘനമുണ്ടായാൽ അത് മുഴുവൻ കരാറിന്റെയും ലംഘനമാകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായും ഹിസ്ബുല്ലയുമായും നടത്തിയ ചർച്ചയിൽ ആക്രമണങ്ങൾ നിർത്തിവെയ്ക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമത്തിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഇസ്രയേലും ഹിസ്ബുല്ലയും തമ്മിൽ നടക്കുന്ന ആക്രമണങ്ങൾ രൂക്ഷമായതിനെ തുടർന്നാണ് ചർച്ച. ജപ്പാനിൽ നടക്കുന്ന പുരുഷ U18 ഏഷ്യ കപ്പ് ഹോക്കി 3-ാം പൂൾ A മത്സരത്തിൽ കൊറിയയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് ജയം. 1-4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ പൂൾ A കൊറിയയ്ക്കും ജപ്പാനും ഒപ്പം ഇന്ത്യ 6 പോയിന്റുമായി സമനിലയിലെത്തി. 2026 ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി 22 തുടർച്ചൽ കായിക താരങ്ങളെ ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം സ്കീമിന്റെ ഡെവലപ്മെന്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി കേന്ദ്ര യുവജന കായിക മന്ത്രാലയം. വ്യക്തിഗത മെഡൽ സാധ്യതകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മികച്ച കായിക നിരയെ വാർത്തെടുക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക പരിപാടി ഒരുക്കുന്നു. ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം. പ്രധാനമന്ത്രി മുദ്രാ യോജന വഴി വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളിൽ 17 ലക്ഷം കോടിയും വനിതാ സംരംഭകർക്കാണ് ലഭിച്ചത്. സ്ത്രീകളുടെ സമ്പാദ്യശീലവും വരുമാനവും വർദ്ധിപ്പിക്കുന്നതിനായി സുകന്യ സമൃദ്ധി യോജന, വുമനിയ, ലക്പതി ദീദി തുടങ്ങിയ പദ്ധതികളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. CMRLനെതിരെയുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. CMRL സമർപ്പിച്ച അപ്പീലിൽ വിധി പറയുന്നതിനായി കേസ് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാലി ഓഫ് ഫ്ലവേഴ്സ് വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. 300-ലധികം ഇനം പൂക്കളുടെയും നിരവധി അപൂർവ സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണിത്. 31 ഒക്ടോബർ വരെ താഴ്വര സന്ദർശകർക്കായി തുറന്നിരിക്കും. നരേന്ദ്രമോദി സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഇന്നലെ ന്യൂഡൽഹിയിൽ പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തി. കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ എല്ലാ മേഖലകളിലും പുരോഗതിയിലേക്ക് നയിച്ചതായി അദ്ദേഹം പറഞ്ഞു. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ നിരോധിച്ച് മലേഷ്യ. സമൂഹമാധ്യമങ്ങളുടെ അമിത ഉപയോഗത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനാണ് നടപടി. ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളും കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങും ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. മ്യാൻമറിന്റെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമുള്ള ഇന്ത്യയുടെ പിന്തുണ ആവർത്തിച്ച് പ്രധാനമന്ത്രി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധതല ബന്ധം ശക്തിപ്പെട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സാങ്കേതിക ഗവേഷണങ്ങളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ധാരണ. ഇന്ത്യയും അമേരിക്ക

0: യും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിലെ ഭൂരിഭാഗം വിഷയങ്ങളിലും ധാരണയിലെത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ ഇന്ന് വോട്ടെടുപ്പ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇന്ന് തുടക്കം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 10 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അണ്ടർ 18 ഏഷ്യ കപ്പ് ഹോക്കിയിൽ കൊറിയക്കെതിരെ ഇന്ത്യക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. This is Rainbow FM 107.5. Musically yours.
2: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
3: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
2: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 7 മണി കഴിഞ്ഞ് 36:23. സ്വാഗതം കൊച്ചിയിലെ പാട്ടുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു അറിയിപ്പ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കട്ടെ. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ പള്ളിക്കവല മുതൽ ജയകേരള വരെയുള്ള പരിസര പ്രദേശങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് കേട്ടോ.

ആകാശവാണി കൊച്ചി FM റെയിൻബോയിൽ സ്വാഗതം. കൊച്ചി തുടരുന്നു. വടക്കൻ പറവൂർ കൈതാരത്ത് നിന്നും മുരളി അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ.

ഭൂമിന്ന് പോകുമ്പോ കൊണ്ടുപോകൂല, പക്ഷെ ഭൂമിയിൽ ജീവിക്കാൻ കാശ് വേണ്ടേ.

എനിക്ക് എന്ത് തേങ്ങയാ, കയ്യിലുള്ള കാശെല്ലാം വീതിക്കാനോ? കാലണ ഞാൻ ആർക്കും കൊടുക്കില്ല പാത്തുമ്മ.

തമാശ രൂപത്തിലാണെങ്കിലും പണത്തെ പറ്റിയുള്ള പ്രസക്തമായ ചില കാര്യങ്ങൾ പറയുന്ന ഗാനമാണ് ഇപ്പോൾ കേട്ടത് അല്ലേ? ഡോക്ടർ ബാലകൃഷ്ണൻ കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം നിർവഹിച്ച് വിൻസെന്റ്, എം ജി സോമൻ, ജയൻ, റാണിചന്ദ്ര, ഉണ്ണിമേരി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1976 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മധുരം തിരുമധുരം. ഈ ചിത്രത്തിനു വേണ്ടി ഡോക്ടർ ബാലകൃഷ്ണൻ തന്നെ വരികളെഴുതി എ ടി ഉമ്മർ സംഗീതം നൽകിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ശങ്കരാടിയും കെ പി സി ലളിതയും അഭിനയിച്ച ഈ ഗാനരംഗത്തിൽ ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രനും കെ പി സി ലളിതയും തന്നെയാണ്.

സ്വാഗതം കൊച്ചിയിൽ. ഇനി കേൾക്കാം 1964 റിലീസ് ചെയ്ത ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടി വി ദക്ഷിണാമൂർത്തി ഈണമിട്ട് അദ്ദേഹം തന്നെ ആലപിച്ച ഒരു ഗാനം.

പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാരി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത്.

ഉത്സർപ്പദ്വലിഭംഗഭീഷണഹനു ഹ്രസ്വസ്ഥവീയസ്ഥരഗ്രീവം പീവരദോശതോദ്ഗതനഖ ക്രൂരാം ശുദൂരോദ്ബണം വ്യോമോല്ലംഘി ഘനാഘനോപമഘന പ്രധ്വാന നിർധാവിത സ്പർദ്ധാലുപ്രകരം നമാമി ഭവതസ്തം നാരസിംഹം വപുഹൂ.

ഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദത്തെ പാദമൂലം.

കാരുണ്യ സിന്ധോ ശ്രുത്വ നിശേഷതപൻ പ്രതിശതു പരമാനന്ദ സന്ത

0: സ്വാഗതം കൊച്ചിയിലെ ഇന്നത്തെ പാട്ടുകളുടെ പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ചലച്ചിത്ര പിന്നണി ഗായകരല്ലാതെ ആ ഗാനങ്ങൾ സൃഷ്ടിച്ചവരും അതിൽ അഭിനയിച്ചവരും പാടിയ ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പാട്ടുകൾ തെരഞ്ഞെടുത്ത് ഇന്ന് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് വടക്കൻ പറവൂർ കൈതാരത്തു നിന്നുള്ള മുരളി കീശേരി ഇല്ലമാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: സ്വാഗതം കൊച്ചി കേട്ടോണ്ടിരിക്കുകയാണോ?
1: അതെ അതെ, കേട്ടോണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, എന്തൊക്കെയാണ് പിന്നെ വിശേഷങ്ങൾ? ഹലോ ഹലോ
1: ഹലോ ഹലോ,
0: ഇടയ്ക്ക് മിസ്സായി പോയി തോന്നുന്നു.
1: ആ, കേൾക്കാൻ പറ്റില്ല.
0: ആ, ഇപ്പൊ കേൾക്കാം, ഇപ്പം കേൾക്കാം, പറഞ്ഞോളൂ.
1: ആ, പാട്ടുകളൊക്കെ ധാരാളം കേൾക്കാറുള്ള ആളാണ്. പിന്നെ പിന്നെന്താ, എല്ലാവരും
0: ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, മകനുണ്ട്, മകളുണ്ട്.
0: ഓക്കെ, എല്ലാവരുടെയും പേരുകൾ കൂടി പറയാമോ?
1: ആ, അമ്മയുടെ പേര് ശ്രീദേവി, വൈഫിന്റെ പേര് ഗീത, മകളുടെ പേര് രേഷ്മ, മകന്റെ പേര് അർജുൻ.
0: അർജുൻ? ഓക്കെ ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു മുരളിച്ചേട്ടൻ?
1: ഞാൻ എറണാകുളത്ത് സരിത സവിത സംഗീത അവിടെ തിയേറ്ററിൽ പ്രൊജക്ടർ ഓപ്പറേറ്റർ.
0: ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എത്ര വർഷമായി ഇപ്പോ?
1: 36
0: വർഷമായിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് സിനിമകളൊക്കെ ആയിട്ട് വളരെ അത്രയും ഏറ്റവും അടുത്ത ബന്ധമാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഇത്രയും ഒരു 36 വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്ന് ഈയൊരു
1: പല ചേഞ്ചുകളും കാണാൻ പറ്റിയിട്ടുണ്ട് സിനിമാ രംഗത്ത് വന്നത്. പ്രൊജക്ഷൻ ഉൾപ്പെടെയുള്ള സിനിമ നിർമ്മാണം, പ്രൊജക്ഷൻ എല്ലാം അറിയാൻ സാധിച്ചിട്ടുണ്ട് അവിടെ നിന്നുകൊണ്ട്.
0: സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ?
1: അതെ അതെ, ഡിജിറ്റലായി. നേരത്തെ ഫിലിം റോളായിരുന്നു, ഡിജിറ്റലായി. അങ്ങനെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സിനിമയിലും മാറ്റങ്ങൾ വന്നു. സിനിമയിലും ഈ അവതരണത്തിലും അതിലൊക്കെ കുറെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
0: അതെ അതെ അതെ, കാണുന്ന പ്രേക്ഷകരുടെ ഒരു മനോഭാവത്തിന് സിനിമയെ അല്ലെ വിലയിരുത്തുന്ന കാര്യത്തിൽ.

0: പ്രേക്ഷകർ വരാനാണ് ഇപ്പൊ കൂടുതലും ഈ യുവാക്കളും അങ്ങനെയുള്ള ഫാമിലി ഇപ്പൊ വളരെ കുറച്ചാണ്. അത്ര നല്ല സിനിമ ആണെന്ന് ഉള്ള ഒരു അഭിപ്രായം വന്നാൽ മാത്രമേ ഫാമിലികൾ വരുന്നുള്ളൂ. പണ്ട് അങ്ങനെയല്ല, നല്ല സിനിമകൾ വരുമ്പോ എല്ലാ ഫാമിലിയും തിയേറ്ററിൽ എത്തുമായിരുന്നു.
1: അതെ അതെ അതെ, അന്ന് വേറെ വഴികളും ഇല്ലല്ലോ.
0: അതെ അതെ, ആ അന്ന് ഉത്സവങ്ങളും റേഡിയോയും മാത്രമേ ഉള്ളേ.
1: അതെ അതെ അതെ,
0: പിന്നെ ഉള്ളതാണ് സിനിമ.
1: സിനിമ കാണാനാണെങ്കിൽ തന്നെയും അന്ന് തിയേറ്ററിൽ വന്ന് കണ്ടേ പറ്റൂ.
0: പറ്റൂ.
1: ഇന്നിപ്പോ മൊബൈലിലടക്കം നമുക്ക് സിനിമ കാണാവുന്ന ഒരു

0: സാധാരണ സിനിമ
1: സിനിമ കാണാനാണെങ്കിൽ തന്നെയും അന്ന് തിയേറ്ററിൽ വന്ന് കണ്ടേ പറ്റൂ.
0: പറ്റൂ. അതെ അതെ,
1: ഇന്നിപ്പോ
0: ഓൺലൈൻ
1: മൊബൈലിലടക്കം നമുക്ക്
0: സിനിമയൊന്നുമില്ല.
1: സിനിമ കാണാവുന്ന ഒരു സംവിധാനം
0: അതെ
1: ആയിട്ടുണ്ടല്ലോ.
0: അതെ, തിയേറ്ററിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും, ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്.
1: അതെ അതെ അതെ അതെ അതെ
0: അതിൻ്റെതായ ഒരു തിരക്ക് കാണാനുണ്ടായിരുന്നു. ഇപ്പൊ തിരക്കില്ല, കാരണം 6 മണിക്ക് ഷോ എന്ന് പറഞ്ഞാൽ 5:59 ആകുമ്പോ ബുക്ക് ചെയ്ത ആൾക്കാർ വരുന്ന കേറി പോകുന്നു, അത്ര ഉള്ളേ. ഇപ്പൊ പണ്ടങ്ങനെയല്ല, 3 മണിയുടെ ഷോയ്ക്ക് 12 മണി മുതൽ തിരക്ക് തുടങ്ങും തിയേറ്ററിൽ.
1: അതെ അതെ, ഇപ്പം ഓൺലൈൻ ആയിട്ട് ബുക്ക് ചെയ്ത് അങ്ങ് വന്നാൽ മതിയല്ലോ, നേരത്തെ വന്ന് ഇങ്ങനെ ക്യൂ നിന്ന്.
0: അതിന്റെ ആവശ്യമില്ല. ഇതിപ്പോ എന്റെ 8-ാമത്തെ പ്രാവശ്യമാണ് ഈ പാട്ട്.
1: ഓഹോ, ഓക്കെ. അപ്പൊ എന്താണ് ഈ പ്രാവശ്യം, ഞാനതിങ്ങനെ പാട്ടുകളിലേക്ക് ഇങ്ങനെ പതുക്കെ വരാന്ന് കരുതായിരുന്നു. ഇന്നത്തെ പാട്ടുകൾ ഭയങ്കര ഒരു എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി. എന്താണ് ഇങ്ങനത്തെ ഒരു
0: ഞാൻ കേൾക്കാറുള്ള യേശുദാസ് ജയേന്ദ്രൻ, സിഒ ആൻഡ്രു, അമോറ പുരുഷോത്തമൻ, ഉദയഭാനു, ബ്രഹ്മാനന്ദൻ, ഇവരുടെ പാട്ട് 80-ന് താഴെയുള്ളത് മിക്കവാറും അവരാണ് പാടിയേക്കുന്നത്.
1: അതെ,
0: പി ലീല, പി സുശീല, പി മാധുരി, വാണി ജയറാം, എസ് ജാനകി,
1: അതെ.
0: അപ്പൊ അത് ആണ് ഈ വരുന്ന സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, മോശം എന്നല്ല. അപ്പൊ അതിൽ നിന്നൊരു ഒരു ചെറിയ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച എല്ലാരും പലരും കേൾക്കാത്തതായിട്ടുള്ള നല്ല പാട്ടുകളാണ് ഇതൊക്കെ.
1: അതെ അതെ അതെ,
0: ഞാൻ അങ്ങനെ ഒരു പക്ഷെ ആകാശവാണി പോലും വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ.
1: അതെ അതെ അതെ,
0: അതിൽ വന്നപ്പോക്കുള്ളത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേൾക്കാനായിട്ട്.
1: ഓ, അങ്ങനെയും ചെയ്യും.
0: ഏകദേശം 3 ലക്ഷം പാട്ട് റേഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്തത് മാത്രം ഉണ്ട്.
1: എങ്ങനെയാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്യുക?
0: ഈ ഫോണിലേക്ക്,
1: ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യും.
0: ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യും, അതിനുവേണ്ടി മാത്രം ഒരു ഫോണുണ്ട്.
1: ഓ, ഇത് വലിയ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്കാണല്ലോ എന്റെ പുറകില്.
0: എന്നിട്ട് അത് ഷോർട്ട് ചെയ്ത് വെച്ചേക്കാണ്. അതായത് ഭക്തി ഗാനങ്ങള്, ദേവരാജൻ മാസ്റ്റർ, അർജുനൻ മാസ്റ്റർ, കെ ജെ ജോയി, രവീന്ദ്ര മാസ്റ്റർ, അങ്ങനെ ഇളയരാജ, എം എസ് വിശ്വനാഥൻ, അങ്ങനെ അത് ഷോർട്ട് ചെയ്ത് ഓർഡർ ആക്കിയാണ് അതില് വെച്ചേക്കണ്ടേ.
1: ഏത്
0: വേണ്ട വെച്ചാൽ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അതിന് വേണ്ടി മാത്രം വേറൊരു ഫോൺ ഉണ്ടായില്ല, സിമ്മൊന്നുമില്ല.
1: അപ്പൊ ഒരു ഒരു മിനി എൻസൈക്ലോപീഡിയ മലയാളം സിനിമകളുടെ സ്വന്തം ഫോണിലുണ്ട് അല്ലേ, തയ്യാറാക്കിയിട്ടുണ്ട്.
0: പാട്ട് മാത്രം കേട്ടോ.
1: അതെ അതെ, ചലച്ചിത്ര ഗാനങ്ങളുടെ അത്യാവശ്യം ഒരു സംശയമൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ.
0: ഹിന്ദി പാട്ടുകളുണ്ട്, കുറച്ച് തമിഴ് പാട്ടുണ്ട്, റേഡിയോ തന്നെ വന്നതാണത്.
1: ഓക്കെ.
0: പിന്നെ എന്റെ കൂടെ ഇവിടെ എന്റെ വീടിന്റെ അടുത്തൊരു കൂട്ടുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബിജു ഉണ്ട്. ബിജു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ആളാണ്. അത് ഞങ്ങള് കാണുമ്പോ ഈ റേഡിയോ വർത്തമാനങ്ങളായിരിക്കും കൂടുതൽ പറയാ. ബിജു കേട്ടോണ്ടിരിപ്പുണ്ടാവും. കടക്കാരൻ, ഒരു കട നടത്തുകയാണ് അവിടെ. കാലത്തെ വെച്ച് കഴിഞ്ഞാൽ രാത്രി വരെ ഓണായിട്ട് ഇരിക്കും അവിടെ.
1: ഓ, ഓക്കെ. അതെ, എവിടെയാണ്? കോട്ടുവള്ളി. എവിടെ? കോട്ടുവള്ളിയിൽ തന്നെയാണോ കട?
0: അല്ല, കൈതാരത്താണ് കട, കോട്ടുവള്ളിയിലാണ് താമസം.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: അപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ പിള്ളേരെ ആദ്യം റേഡിയോ ഓൺ ആക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കച്ചവടങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോ കേൾക്കാൻ പറ്റുമല്ലോ, നമ്മൾ അതിന്റെ അടുത്തിരിക്കണമെന്നൊന്നുമില്ലല്ലോ.
1: അതെ അതെ അതെ അതെ,
0: സുഖമായിട്ട് പോകണു, കുഴപ്പമില്ല.
1: അപ്പൊ എപ്പോഴാണ് ഇനിയിപ്പോ ജോലിക്കൊക്കെ പോകേണ്ടത്?
0: 11:30 കേറിയാ മതി.
1: ഓക്കെ ഓക്കെ ഓക്കെ.
0: ഇതില് എല്ലാവരെയും ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണ് ഞാൻ ഈ പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാണ്.
1: പ്രത്യേകിച്ച് ഒരാൾക്കല്ല, ഈ പാട്ടുകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമാണ്. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ മുരളി, ഹലോ. ഇടയ്ക്കൊന്ന് മിസ്സായിപ്പോയി.
0: പല പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, അതുപോലെ ആകാശവാണിയിലെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു.
1: ഓക്കെ, പാട്ട് പാടുവോ?
0: ഇല്ല ഇല്ല, കേൾക്കുള്ളൂ.
1: എന്നാലും ഏതെങ്കിലും രണ്ടുപേരി മൂളാൻ?
0: അയ്യോ ഇല്ല, അത് മാത്രം പറയരുത്, സാഹസമായി പോകും.
1: ഓക്കെ, അല്ല വീട്ടിലാരെങ്കിലും പാടുവോ? ഇപ്പോ വൈഫോ
0: കുട്ടികളോ? ആരും പാടില്ല. ഞാൻ പിന്നെ പാട്ട് മാത്രമല്ല, കഥകളിപ്പതങ്ങൾ ഇഷ്ടംപോലെ കേൾക്കാം. അതും കൊറേ പഴയ കാലത്ത് റേഡിയോ ഉണ്ടായിരുന്നപ്പോ മാത്രമുള്ള കൊറേ പാട്ട്. അന്നും ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് കഥകളിപ്പതങ്ങൾ മുൻപിൽ പരിപാടി ഉണ്ട് ആകാശവാണിയില്. അതൊക്കെ കേൾക്കാം. അന്ന് പ്രധാനമായിട്ടും മുതാക്കൾ, ഗോപിനാഥൻ നായർ, തിരുവല്ല ഗോപിക്കുണ്ടൻ നായർ എന്നൊക്കെ പറഞ്ഞുള്ള ആളുകളുടെ പാട്ടുകളാണ് കൂടുതലും വരാറ്.
1: ഓഹോ.
0: അത് കഴിഞ്ഞിട്ട് പിന്നെ വല്ലപ്പോഴൊക്കെ ശങ്കരൻ എംപ്രാന്തരി, ഹൈദരാലി അവരുടെ പാട്ടുകളൊക്കെ വരും. അതൊക്കെ എന്നാലൊക്കെ കേൾക്കാറുണ്ട് ഞാൻ.
1: ഇപ്പൊ മൊബൈൽ ആപ്പിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ കഥകളി പദങ്ങളൊക്കെ നമുക്ക് മൊബൈൽ ആപ്പിൽ കൂടി കിട്ടുന്ന ഒരു കാലമാണ് ഇപ്പോ.
0: പക്ഷെ ലൈവ് റെക്കോർഡിംഗ് അത്രയും ഒരു സുഖം ഉണ്ടാവില്ല എന്ന് മാത്രം.
1: ആ അതെ അതെ. അല്ല, നമുക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ
0: സ്റ്റുഡിയോ റെക്കോർഡിംഗ് വെച്ചാൽ ഒരു 2 പ്രാവശ്യം

0: പാടി അങ്ങ് പാടിപ്പോണ ലൈവ് പ്രോഗ്രാമിൽ അങ്ങനെ കഥാഗതിക്ക് അനുസരിച്ച് തന്നെ പാടിപ്പോണേ.
1: അതെ അതെ,
0: രസമാണ് കേൾക്കാനായിട്ട്.
1: മനോധർമ്മൊക്കെ ഉപയോഗിക്കുന്ന തരത്തിൽ. അപ്പൊ ഇത്തരം പലതരം പാട്ടുകളുടെ ഒരു ആരാധകനാണ്.
0: പാട്ടുകൾക്ക് വലിയ ഇഷ്ടമാണ്.
1: ഓക്കെ ഓക്കെ. ഇത് ഒറ്റയ്ക്ക് തന്നെയാണോ ഈ പാട്ടുകളൊക്കെ ഇന്നത്തെ സെലക്ട് ചെയ്തത്?
0: അതെ അതെ, ഒറ്റയ്ക്ക്, വേറെ ആരും അല്ല. ഞാൻ തന്നെ ഇങ്ങനെ നോക്കി.
1: അല്ല, സജസ്റ്റ് ചെയ്യാൻ മറ്റാരെങ്കിലും ഒക്കെ? കാരണം
0: ഇല്ല, ആരുമില്ല.
1: ഓക്കെ. ഇപ്പൊ കവിയൂർ പൊന്നമ്മയുടെ പാട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയുന്ന ആളുകൾക്കേ പറ്റൂ.
0: അതെ അതെ അതെ. ഇങ്ങനെ കൊറേ ഇതിപ്പോ ഞാൻ തയ്യാറാക്കാൻ തുടങ്ങിയത് ഏകദേശം കഴിഞ്ഞ പാട്ട് ആകാശവാണിയിൽ വന്നപ്പോ മുതൽ ഞാനിത് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് സെലക്ട് ചെയ്ത് വരികയായിരുന്നു. 6 മാസത്തോളമായി ഞാൻ ഇത് തുടങ്ങിയിട്ട്.
1: ഈ പാട്ടുകൾ ഇങ്ങനെ ഇത് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്?
0: അതെ അതെ അതെ. ചെയ്യണമല്ലോ, ഓർഡറാക്കി. എന്റെ വർഷം ഗാനം എഴുതിയത്, സംഗീതം പാടിയത് ആരാണ്, സിനിമ ഏതാണെന്നൊക്കെ നോക്കി നോക്കി നോക്കി നോക്കി 6 മാസത്തോളം എന്റെ പുറകെ തന്നെ ആയിരുന്നു.
1: ഇപ്പൊ 6 മാസത്തെ എഫർട്ടാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലൂടെ, അല്ലേ?
0: കഴിഞ്ഞ പ്രാവശ്യം വന്ന അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ തുടങ്ങിയതാണ്. അത് 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ എന്നുള്ളതിലാണ് അതിലിങ്ങനെ കേറിയത്.
1: അല്ല, ആ എഫർട്ട് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഈ പാട്ടുകൾ ഈ പറയുന്ന പോലെ വളരെ അങ്ങനെ കേട്ടിട്ടില്ല. അതിങ്ങനെ എങ്ങനെ ഇങ്ങനത്തെ ഒരു പാട്ടുകൾ ഉണ്ടെന്ന് പോലും അറിയില്ലാത്ത ചില പാട്ടുകൾ.
0: പക്ഷെ എല്ലാവർക്കും അറിയില്ലെങ്കിൽ നല്ല പാട്ടുകളാണ്.
1: അതെ അതെ അതെ അതെ അതെ അതെ.
0: അപ്പൊ ആളുകൾ ആദ്യം ചൂസ് ചെയ്യണത് യേശുദാസ്, അത് കഴിഞ്ഞ ജയന്തൻ പോകുള്ളല്ലോ.
1: അതെ അതെ.
0: അപ്പൊ ഏകദേശം കുറച്ചൊക്കെ മറവിയിലേക്ക് പോകും ആളുകള്.
1: അതെ അതെ. പ്രത്യേകിച്ച് ഇപ്പോ ആശാന്റെ കരുണയൊക്കെ ദേവരാജ് മാഷ്ടെ ശബ്ദത്തിൽ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സന്തോഷമാണ്.
0: അതെ അതെ. അത് മാഷ് പാടുന്നതും ഒരു പ്രൊഫഷണൽ ഗായകം പാടുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും.
1: അതെ അതെ, തീർച്ചയായും.
0: രവീന്ദ്ര മാഷ് മാഷ് പാടിയ കെട്ടങ്ങളത് കേട്ടുകഴിഞ്ഞാ യേശുദാസ് പാടുന്ന ഭയങ്കര വ്യത്യാസം ഉണ്ടാവും.
1: അതെ അതെ അതെ.
0: മാഷ് എന്റെ വലിയൊരു ആരാധകനും. ഞാൻ എപ്പോഴും മരിക്കുന്നവരെയും മാസത്തിൽ ഒരിക്കലെങ്കിലും പോയി കലൂരിൽ പോയി കണ്ട് വർത്താനം പറയാറുള്ളതായിരുന്നു.
1: ഓ, അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നു അല്ലേ.
0: എന്റെ എപ്പോഴും മാഷ വൈഫൊക്കെ എന്നെ എല്ലാ ശനിയാഴ്ചയും വിളിക്കും. എന്റെ ഓഫീസ് ശനിയാഴ്ച ആയിരുന്നേ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു സ്റ്റേഷനിൽ പറയും.
1: ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും ഒരു എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു ഒരു ഒരു ലിസ്റ്റ് സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഈ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, നേരിട്ട് തന്നെ സംസാരിക്കാനും പങ്കുവയ്ക്കാനും കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും അല്ലേ, എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ടൊരു ജീവിതം തന്നെയാണ്. അപ്പോൾ അത് സുഖകരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ഒരു ഒരു കൂട്ടം ഗാനങ്ങളുമായിട്ട് വീണ്ടും അയക്കണം കേട്ടോ.
0: ഇതെല്ലാം സെലക്ട് ചെയ്ത് പ്രേക്ഷകർക്ക് ആസ്വാദകർക്ക് വേണ്ടി സംപ്രേഷണം ചെയ്തതിൽ എനിക്കും വളരെയേറെ സന്തോഷവും നന്ദിയുണ്ട് കേട്ടോ.
1: ഓക്കെ, അപ്പൊ താങ്ക് യു. നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ സംസാരിക്കാം.
0: ആയിക്കോട്ടെ.
1: ഓക്കെ, ശരി കേട്ടോ. ഓക്കെ.

ഇന്നത്തെ പാട്ടുകൾ സ്വാഗതം കൊച്ചിയിലേക്ക് എഴുതി അയച്ചു തന്ന വടക്കോൻ പറവൂർ കൈതാരത്ത് നിന്നുമുള്ള മുരളി ആണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. സ്വാഗതം കൊച്ചി തുടരുന്നു.

പാർക്കുകൾ റോഡുകൾ തോടുകൾ അങ്ങനെ പഞ്ചായത്തൊരു പരുദീസ. തെരഞ്ഞെടുപ്പിൽ

0: നാടാകെ അരിയുള കുന്നുകളാണ്.
1: തിരഞ്ഞെടുപ്പിൽ കുരു വിജയിച്ചാൽ അരിയുടെ കുന്നുകൾ നാടാകെ നികുതി വകുപ്പ് പിരിച്ചുവിടും, വനം പതിച്ചു കൊടുക്കും, ആർക്കും വനം പതിച്ചു കൊടുക്കും.
0: തോട്ടിങ്കരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും, തോട്ടിങ്കരയിൽ വിമാനമിറങ്ങാൻ താവളമുണ്ടാക്കും. കൃഷിക്കാർക്കു കൃഷിഭൂമി, പണക്കാർക്കു മരുഭൂമി, എൻ ജി ഒമാർക്കെല്ലാം ഇന്നത്തെ ശമ്പളം 4.5
1: ജിയോ വർക്കല്ല ഇന്നത്തെ ശമ്പളം 4.5.

മുട്ടത്ത് വർക്കിയുടെ കഥയെ ആസ്പദമാക്കി എസ് എൽ പുരം സദാനന്ദൻ സംഭാഷണം രചിച്ച് കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത് 1966 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു സ്ഥാനാർത്ഥി സാറാമ്മ. ഷീല, പ്രേം നസീർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മ വരികളെഴുതി എൽ പി ആർ വർമ്മ സംഗീതം നിർവഹിച്ച ഈ ഗാനം ആലപിച്ചത് മലയാള സിനിമയിലെ എക്കാലത്തെയും അനശ്വരനായ നടനായ അടൂർഭാസിയായിരുന്നു.

അടൂർ ഭാസി ശ്രദ്ധേയമായ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമായിരുന്നു 1973 പുറത്തിറങ്ങിയ ധർമ്മയുദ്ധം. പ്രേം നസീർ, നന്ദിത ബോസ്, ശ്രീവിദ്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി എം വിൻസെന്റ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണമിട്ട ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി. പി മാധുരി, പി ജയചന്ദ്രൻ എന്നിവരോടൊപ്പം ഈ ഗാനം പാടിയിരിക്കുന്നു മലയാള സിനിമയുടെ അമ്മഭാവം എന്ന് പൊതുവിൽ നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന കവിയൂർ പൊന്നമ്മയും.

0: ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. ഓൺലി ഓൺ റെയിൻബോ എഫ്എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: മനുഷ്യ മനസാ

മലയാള സാഹിത്യത്തിലെ തൃക്കോട്ടൂർ പെരുമയുടെ കഥാകാരൻ യു എ ഖാദർ കഥാ തിരക്കഥാ സംഭാഷണം രചിച്ച് നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത് 1979 പുറത്തിറങ്ങിയ അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലെ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. എ ടി ഉമ്മർ ഈണമിട്ട ഈ ഗാനം വരികളെഴുതി പാടിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത ഗാനരചയിതാവ് ബിച്ചു തിരുമലയാണ്. സ്വാതി കഥാ തിരക്കഥാ സംഭാഷണം രചിച്ച് എസ് എൽ പുരം സദാനന്ദൻ സംഭാഷണം എഴുതി എം എം നേശന്റെ സംവിധാനത്തിൽ 1969 പുറത്തിറങ്ങിയ വെള്ളിയാഴ്ച എന്ന ചിത്രത്തിനു വേണ്ടി എം എസ് ബാബുരാജ് ഈണമിട്ട് പി ഭാസ്കരൻ പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ ഇനി. ഈ ഗാനം എസ് ജാനകിയോടൊപ്പം പാടിയിരിക്കുന്നു. പിൽക്കാലത്ത് മലയാളത്തിന്റെ എക്കാലത്തെയും നമുക്ക് ഓർക്കാൻ കഴിയുന്ന അനശ്വര ഗാനങ്ങൾക്ക് സംഗീത സംവിധാനം നിർവഹിച്ച രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ മനോഹര ഗാനത്തോടെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്നത് പ്രിയ ശ്രോതാവ് കൈതാരത്ത് നിന്നും മുരളിയായിരുന്നു. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം ചെമ്പുമുക്കിൽ നിന്നും ബേബി അയച്ചു തന്ന ഗാനങ്ങൾ. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെയുണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലേ.

0: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം സുനിൽ വർമ്മ. ദ ഹെഡ്ലൈൻസ്: മ്യാൻമാർ പ്രസിഡന്റ് ഉ മിൻ ഓങ് ഹ്ലായിങ് സെസ് ഹിസ് കൺട്രി വിൽ നോട്ട് അലൗ ഇറ്റ്സ് ടെറിട്ടറി ടു ബി യൂസ്ഡ് അഗൈൻസ്റ്റ് ഇന്ത്യ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്സ്. ഇന്ത്യ ആൻഡ് യു എസ് ഹാവ് ഫൈനലൈസ്ഡ് മോസ്റ്റ് എലമെന്റ്സ് ഓഫ് ഫേസ്റ്റ് ഫേസ് ഓഫ് ബയലാട്രൽ ട്രേഡ് അഗ്രിമെന്റ്, സെസ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്റ്റർ പിയൂഷ് ഗോയൽ. ഉത്തരാഖണ്ഡ്സ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് വാലി ഓഫ് ഫ്ലവേഴ്സ് ഓപ്പൺഡ് ടു ടൂറിസ്റ്റ്സ്. 22 റോവേഴ്സ് ഇൻക്ലൂഡഡ് ഇൻ ടോപ്സ് ഡെവലപ്മെന്റ് ഗ്രൂപ്പ് അഹെഡ് ഓഫ് ഏഷ്യൻ ഗെയിംസ് 2026. ആൻഡ് ഇൻ ഹോക്കി, ഇന്ത്യ രജിസ്റ്റർഡ് ഡോമിനന്റ് 4-1 വിൻ ഓവർ കൊറിയ ഇൻ മെൻസ് അണ്ടർ 18 ഏഷ്യ കപ്പ്. മ്യാൻമാർ പ്രസിഡന്റ് ഉ മിൻ ഓങ് ഹ്ലായിങ് ഹാസ് അഷ്യൂർഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ദാറ്റ് മ്യാൻമാറീസ് ടെറിട്ടറി വിൽ നോട്ട് ബി അലൌഡ് ടു ബി യൂസ്ഡ് അഗൈൻസ്റ്റ് ഇന്ത്യ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്സ്. The two leaders held wide-ranging talks to boost bilateral ties in trade, defense, energy and connectivity in New Delhi yesterday. Mr. Ong Hlaing is on a 5-day visit to India. Briefing media after the talks, Foreign Secretary Vikram Misri said the President of Myanmar reiterated the assurance that Myanmar's territory will not be permitted to be used against India's security interests. Mr. Misri said Prime Minister Modi reaffirmed India's support for the sovereignty and territorial integrity of Myanmar, and both sides underscored the importance of preventing the misuse of sovereign territory for activities inimical to their security interests.
1: Both sides underscored the importance of preventing the misuse of sovereign territory for activities inimical to their security interests. Overall, this visit by the president has once again reaffirmed the shared commitment of both sides to deepen their long-standing partnership and to work together for mutual benefit, growth and prosperity in the region.
0: The Foreign Secretary said that both sides expressed interest in forging closer cooperation, particularly in areas of trade and investment, health, education, energy, and critical technologies like artificial intelligence. The Myanmarese leader, accompanied by a high-level delegation, will travel to Mumbai today for business and industry interactions and site visits. Commerce and Industry Minister Piyush Goyal has said India and the United States have finalized most elements of the first phase of the bilateral trade agreement, and negotiations are now focused on a few minor issues, commerce and full stops. We have a report.
2: Commerce Minister Piyush Goyal said that the team from United States is in New Delhi to hold talks on finalizing the first phase of bilateral trade agreement BTA. The talks will take place in New Delhi from today and it will last till Thursday. India's chief negotiator is Darpan Jain, additional secretary in the Department of Commerce, while the US team is led by its chief negotiator Brendan Lynch. On 3rd of February, both sides announced the framework for the first phase of the BTA. The two sides have proposed to finalize the details of the interim agreement and take forward the negotiations under the broader BTA on multiple areas such as market access, non-tariff measures, customs and trade facilitation and investment promotion. Chirag Jha, Akashwani News, Delhi.
0: BJP National President Nitin Naveen held a meeting with senior party office bearers and workers in New Delhi yesterday. Talking to media, party MP and spokesperson Dr. Sambit Patra shared key details, highlighting discussions on the Narendra Modi government's 12 years of service, organizational expansion and future initiatives aimed at broadening the party's outreach across various sections of society. He said that the government is completing 12 years in office and everyone has witnessed how India has progressed under the leadership of Prime Minister Narendra Modi, with advancement taking place across every sector. Mr. Patra said, "Today, the Bharatiya Janata Party and the NDA have been given the opportunity to serve in government in 22 states. India has undergone a remarkable transformation driven by the principles of Sabka Saath, Sabka Vikas, Sabka Vishwas and Sabka Prayas under the visionary leadership of Prime Minister Narendra Modi in the last 12 years. During this period, the Modi government carried out many flagship initiatives for the welfare and empowerment of poor, farmers, women and youth." Akashwani News brings you a special feature on the government's efforts over the last 12 years across key

0: വ്യൂസ് എന്റർടൈൻമെന്റ്
1: ദിസ് ഇസ്
0: മൈൻഡ്വാഷം 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ആകാശവാണി FM റെയിൻബോ 107.5.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റ് 12 സെക്കൻഡ്. സവാരി ടൈം തുടങ്ങുന്നതിന് മുമ്പ് ചില ഇൻഫോർമേഷൻസ് എല്ലാവരുമായി ശ്രോതാക്കളുമായി ഒന്ന് ഷെയർ ചെയ്യട്ടെ. കോട്ടയം ജില്ലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ IT സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. പ്രായപരിധി 21-41. യോഗ്യത BSc ഇലക്ട്രോണിക്സ് വിത്ത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ അല്ലെങ്കിൽ തത്തുല്യം. സിസ്റ്റം അഡ്മിനിസ്ട്രേഷനിൽ കുറഞ്ഞത് 10 വർഷത്തെയും E-ഹെൽത്തിൽ കുറഞ്ഞത് 3 വർഷത്തെയും പ്രവൃത്തി പരിചയം. ടെക്നിക്കൽ സ്കിൽ ഒപ്റ്റിക്കൽ ഫൈബർ സപ്ലൈസിംഗ് സെർവർ മാനേജ്മെന്റ് വിൻഡോസ് ലിനക്സ് നെറ്റ്വർക്ക് റൂട്ടിംഗ് സ്വിച്ചിംഗ്. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 5-നകം അതായത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് പേര് രജിസ്റ്റർ ചെയ്യണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്.

ഇനി ഐ സി എ ആർ സ്വിഫ്റ്റ് കൊച്ചിയുമായി ബന്ധപ്പെട്ട ചില എംപ്ലോയ്മെൻറ്റ് ഇൻഫോർമേഷൻസ് ആണ് പറയുന്നത്. ഐ സി എ ആർ സ്വിഫ്റ്റ് കൊച്ചി യങ് പ്രൊഫഷണൽ 1 ബയോ കെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷണൽ ഡിവിഷൻ താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ ഇന്ന് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484241300 അല്ലെങ്കിൽ 241-2409 എന്നീ നമ്പറുകളിൽ വിളിക്കുക. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു, 0484241300 അല്ലെങ്കിൽ 241-2409. ഐ സി എ ആർ സ്വിഫ്റ്റ് കൊച്ചി യങ് പ്രൊഫഷണൽ 1 ഫിഷ് പ്രോസസിംഗ് ഡിവിഷനിൽ താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നാളെ നടത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0484241300 അല്ലെങ്കിൽ 241-2409 എന്നീ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഐ സി എ ആർ സ്വിഫ്റ്റ് കൊച്ചി പ്രൊജക്ട് അസിസ്റ്റന്റ് 1 സി സി എഫ് ഐ സി എ ആർ യങ് സയന്റിസ്റ്റ് പ്രൊജക്ട് താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 4 നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484241300 241-2409 എന്നീ നമ്പറിൽ വിളിക്കാവുന്നതാണ്.

തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. അപേക്ഷകരുടെ യോഗ്യത SSLC, BPT അല്ലെങ്കിൽ MPT സർട്ടിഫിക്കറ്റ്, പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. 31/3/2026 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല എന്നറിയിച്ചിട്ടുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇന്ന് രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക്

0484-7777-489 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0484-7777-489.

0: തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഓപ്പറേറ്റർ തസ്തികയിൽ 600 രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നുണ്ട്. അപേക്ഷകരുടെ യോഗ്യത SSLC, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പ്ലംബർ, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ട്രേഡ്സ് എന്നീ ട്രേഡുകളിൽ ഏതെങ്കിലൊന്നിൽ ITI NTC സർട്ടിഫിക്കറ്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കുന്നതിനും പമ്പുകൾ, ഫിൽട്ടറുകൾ എന്നിവയുടെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിലുമുള്ള പരിചയം, പ്രായം 50 വയസ്സിൽ താഴെയായിരിക്കണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. 31/3/2026 50 വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ഈ മാസം 4 രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രിയിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കുക 04842777489. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04842777489.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: Blast your mornings with blistering music. Sawari time.

പ്രിയ ശ്രോതാക്കളെ, സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റും 40 സെക്കൻഡും ആയിരിക്കുമ്പോൾ ഇപ്പോൾ കുറേ പേരെയൊക്കെ യാത്ര തുടങ്ങിയിട്ടുണ്ടാകും അല്ലേ. രാവിലെ നമ്മൾ സുരേഷ് കാഞ്ഞിരക്കാട്ടിൻ്റെ ബിഡ് കോഫിയൊക്കെ കേട്ട് മോട്ടിവേറ്റഡായി. സ്വാഗതം കൊച്ചിയിലെ കുറേ നല്ല മെലഡിയസ് ആയിട്ടുള്ള സോങ്ങൊക്കെ കേട്ട് ഇന്ന് നമ്മൾ നമ്മുടെ എല്ലാ ദിവസത്തെയും പോലെ നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ടാകും ഒരുപാട് പേർ. എന്തായാലും ഈ യാത്ര, ജോലിസ്ഥലത്തേക്കോ കോളേജിലേക്കോ ഉള്ള ഈ യാത്ര എന്തായാലും ഒറ്റയ്ക്കാവണ്ട, റെയിൻബോ ഉണ്ട് കൂടെ. ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ടൈം റെയിൻബോയിൽ. ഇപ്പോൾ സവാരി ടൈം. പാട്ടും കൂട്ടുമായി കൂടെയുള്ളത് ഞാൻ രതീഷ് കുമാർ. വിളിക്കേണ്ട നമ്പർ 04842 42 81 01. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 04842 42 81 01.

0: പയ്യ മൂവിയിലെ ആ സൂപ്പർ ഹിറ്റ് ട്രാക്കുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ സവാരി ടൈം തുടങ്ങിയിട്ടുള്ളത്. അടട മഴയുടെ, അതെ, മഴക്കാലം ആയി അല്ലേ. ജൂൺ മാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മഴക്കാലമാണ്. അങ്ങനെ മഴ പതുക്കെ പതുക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സവാരി ടൈമിലേക്ക് ആദ്യത്തെ കോളറും എത്തിയിട്ടുണ്ട്, നമുക്ക് ധാരാളം നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: ആരാണ്, എവിടെ നിന്നാണ്?
1: ഞാൻ കൊടുങ്ങല്ലൂറാണ് സ്ഥലം. പേര് സനീഷ്. ഞാൻ മറ്റേ ടാക്സി ക്യാബ് ഓടിക്കാൻ, ഊബർ ടാക്സി.
0: ഓ, ഊബർ ടാക്സി ക്യാബാണല്ലേ.
1: അതെ അതെ അതെ. അപ്പൊ എറണാകുളത്തോട്ടുള്ള യാത്രയിലാണ് ഞാനപ്പോ. ഇപ്പൊ വിളിച്ചിട്ട് രണ്ടെട്ട് മാസൊക്കെ ആയിട്ടുണ്ട് ഇനി അതോട്ട് വിളിച്ചിട്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്.
1: അതെ അതെ, സംസാരിച്ചു. ഞാൻ എല്ലാ അങ്ങനെ സവാരി ടൈമൊന്നുമില്ല, കോള് വിളിക്കാനുള്ള എല്ലാ ഓപ്ഷനിലും മിക്കതിലും വിളിച്ചിട്ടുണ്ട് ഒരുപാട്.
0: ഓക്കെ.
1: ഇന്നിപ്പോ അതിരി നേരം വൈകി പോയി ഇറങ്ങിയപ്പ. മിക്കപ്പോഴും അവിടെ നിന്ന് കൊടുങ്ങല്ലൂരിന്ന് എടുക്കുമ്പോ തന്നെ ആളുണ്ടാവും വണ്ടിയില്. അപ്പൊ അങ്ങനെ വിളിക്കാൻ ടൈം കിട്ടാറില്ല. പിന്നെ വല്ല റെസ്റ്റ് ടൈമിലൊക്കെ കാണണേല് വിളിക്കും.
0: ഓക്കെ. അപ്പൊ ഇതിപ്പോ ആദ്യത്തെ നമുക്ക് ഊബർ കോൾ വന്നിട്ടില്ല ഇതുവരെ.
1: ഇല്ല, ഞാനിന്ന് നേരം വൈകി. പിന്നെ അപ്പൊ നോക്കിയപ്പോഴാണ് സവാരി ടൈമിന്റെ ടൈം. അപ്പൊ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കണക്റ്റ് ചെയ്യാൻ
0: അല്ലെ. ആദ്യം സവാരി ടൈം നടക്കട്ടെ, എന്നിട്ട് അവൻ സവാരി അല്ലേ.
1: എന്നിട്ട് പിന്നെ ഒറിജിനൽ സവാരിക്ക് ആവാന്ന്
0: വിചാരിച്ചു. അതെ അതെ അതെ. ഊബർ അവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഓട്ടോ ഒക്കെ കിട്ടാറുണ്ട് അല്ലേ സാധാരണ?
1: ഓട്ടം കിട്ടും. അവിടെ നിന്ന് ഓൺ ചെയ്ത് അപ്പൊ തന്നെ അടിക്കാറുണ്ട്. ഇന്ന് ഇറങ്ങി വീടിന് ഒരു 1 കിലോമീറ്ററോളം ഇപ്പുറം കഴിഞ്ഞപ്പോ തന്നെ വണ്ടി വഞ്ചറ്. അങ്ങനെ ടയറ് മാറി പിന്നെ ആ മൂളങ്ങോട്ട്
0: പോയി. രാവിലെ ഫ്ലോ അങ്ങ് പോയി.
1: അതെ, അത്രയ്ക്കും 8:20 സമയം. പിന്നെ ആ ഇംഗ്ലീഷ് വാർത്ത കഴിഞ്ഞപ്പോൾ എന്തായാലും സവാരി ടൈം അല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞിട്ട് ഓൺ ചെയ്യാൻ.
0: അതെ, പിന്നെ സവാരി ടൈം ഒക്കെ

0: ഒന്ന് സംസാരിച്ചൊന്ന് ചാർജ്
1: എന്തായാലും
0: ആയിട്ട് വീണ്ടും
1: സമയം ഇല്ല.
0: തുടങ്ങാന്ന് വെച്ചു.
1: ഇനിയിപ്പ ഇനി അതെന്നാ ഭയങ്കര പീക്ക് ടൈമാണ്, ഭയങ്കര തിരക്കായിരിക്കും ഇനി എറണാകുളത്തോട് ചെല്ലുമ്പോഴേ. അപ്പൊ ഓട്ടം ഭയങ്കര ടൈറ്റ് ആവും. അപ്പൊ ഇനി
0: ഓക്കെ.
1: കുറച്ച് കഴിഞ്ഞിട്ടും സമാധാനപരമായിട്ട് നമുക്ക് ഇറങ്ങാലോ. കഴിഞ്ഞ സ്കൂൾ ടൈമും ഒക്കെ കൂടിയല്ലേ.
0: ആ അതെ അതെ അതെ അതെ ഇന്നലെ മുതൽ
1: അപ്പൊ
0: ഇപ്പോൾ
1: ഇങ്ങനെ
0: സ്കൂൾ ഓപ്പൺ ചെയ്തതിന്റെ തിരക്കും ഉണ്ടാവുമല്ലോ.
1: അതെ. അപ്പൊ
0: ഇത്
1: ഇങ്ങനെ
0: എവിടത്തേക്കൊക്കെ കിട്ടും ഓട്ടം സാധാരണ?
1: അങ്ങനെ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മള് ഇന്റർസിറ്റി അടക്കം ഉള്ളതിന്റെ പേരിൽ ഇപ്പൊ ഊബർ എന്ന് വെച്ചാല് കേരളത്തിലേക്ക് മൊത്തം ഇന്റർസിറ്റി കിട്ടുമല്ലോ,
0: അതെ,
1: എവിടേക്കാണെങ്കിലും കിട്ടും. അപ്പൊ അതിന്റെ പേരില് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഞാൻ പരമാവധി എടപ്പള്ളി വശത്ത് അങ്ങനെ ഓടാറില്ല, എന്നുവെച്ചാൽ ഭയങ്കര ട്രാഫിക് ജാം ഉള്ള സ്ഥലമാണല്ല എടപ്പള്ളി വൈറ്റില. അപ്പൊ മിക്കവാറും വണ്ടി കളമശ്ശേരി ഭാഗത്തോ അല്ലാതെ തൃപ്പൂണിത്തറക്കി ഇട്ടിക്കഴിഞ്ഞാൽ ആ വശത്തേക്കോ മാറ്റിയിട്ടുള്ള പതിവ് സാധാരണ.
0: ഓ ഓ, അപ്പൊ എയർപോർട്ടിലേക്ക് വരിക എന്നുള്ളത് എടപ്പള്ളി വഴി വരേണ്ടത് കൊണ്ട് കുറച്ച് റിസ്ക് ആയിരിക്കും. അല്ല, ഒരുപാട് ഓട്ടം കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം.
1: കളമശ്ശേരി ആലുവ വശത്താവുമ്പോ നമുക്ക് വലിയ തിരക്കില്ലാതെ ഓടാൻ പറ്റും.
0: അതെ,
1: ആലുവ പാലത്തിന്റെ മേലെ മാത്രം ഇത്തിരി കണ്ടീഷൻ ഉണ്ടാവുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല.
0: ഓക്കെ, ഇന്നിപ്പോ മഴയുടെ പ്രശ്നം ഉണ്ടോ?
1: മഴ അങ്ങനെ ഇന്നലെ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും പെയ്തിട്ടില്ല. ഞാൻ കൊടുങ്ങല്ലൂർ മഴ ഉണ്ടായിരുന്നിട്ടില്ല അത്രേ. ഇവിടേക്ക് വലിയ മഴ ലക്ഷണം കാണില്ല, പെയ്ത ലക്ഷണം ഒന്നും കാണില്ല റോഡിലൊന്നും, വെള്ളവും കാര്യങ്ങളൊക്കെ.
0: ഓക്കെ, സാധാരണ ജൂൺ 1 പറഞ്ഞു കഴിഞ്ഞാൽ പെരും മഴയാണല്ലോ നേരത്തെയൊക്കെ.
1: ഞാൻ വരാപ്പോഴത്തേക്ക് നിർത്തിയൊക്കെയാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ എന്താണ് ഈ പാട്ടുകൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണമല്ലോ.
1: ഓ, പാട്ട് പറഞ്ഞാല് പാട്ട് തന്നെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പാട്ട് നല്ല ഏത് പാട്ട്, ഏത് സൈസ് പാട്ട്, പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
0: ഇന്ന ടൈപ്പ് ഒന്നുമില്ല, ഏത് പാട്ടായാലും നമുക്ക് ഇഷ്ടമാണ്
1: എല്ലാത്തരം പാട്ടുകളും. എന്നാലും ഇപ്പോഴത്തെ ഈ പുതിയ പാട്ടുകളൊന്നും അങ്ങോട്ട് നമുക്ക് മനസ്സിൽ കൊള്ളണില്ല.
0: ഓക്കെ,
1: 90 മോഡൽസ് ആയതിന്റെ പുതിയ പാട്ടുകളൊന്നും
0: 90s കിഡ്സ് ആയതുകൊണ്ട് അല്ലേ.
1: അതെ. അപ്പൊ ഈ പുതിയ പാട്ടുകളൊന്നും നമുക്ക് കേട്ടാത്ത ഒരു പ്രാവശ്യം കേട്ടാ പിന്നെ അത് ഓർമ്മയൊന്നുണ്ടാവില്ല ഏത് പാട്ടിലുണ്ടോ. പക്ഷെ പണ്ടത്തെ പാട്ടെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാ പാട്ടും മനസ്സിലേക്ക് ഒരു പ്രാവശ്യം കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, അത് പ്രകാരം വേണം നീണ്ടു നിൽക്കും.
0: ഓക്കെ, അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: വെള്ളിത്തര സിനിമയിലെ നമ്മളെ ഹരിഹരൻ പാടിയ ഹൃദയ സഖി സഖി എന്നുള്ള പാട്ട്,
0: നല്ല മെലഡിയസ് ആയിട്ടൊരു പാട്ട്,
1: മെലഡി ആയിട്ട് കേൾക്കാം,
0: ഒരു സ്മൂത്ത് ആയിട്ട് അങ്ങ് തുടങ്ങാവുന്ന അല്ലേ. പാട്ട് പാടുമല്ലോ?
1: ആ പാട പാടലുണ്ട്,
0: ഞാൻ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാ.
1: പാടണം വെച്ചാല് അല്ല, ഞാൻ പാടുന്ന വെച്ചാൽ നമ്മള അടുത്ത ആൾക്കാരുടെ ഫംഗ്ഷനുകളും കല്യാണം അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾക്ക് പാടും. അങ്ങനെ പാട്ട്
0: പഠിച്ചിട്ടൊന്നല്ല,
1: ആസ്വദിച്ച് ചെയ്യും.
0: ഇതൊക്കെയല്ലേ നമുക്ക് പാട്ട് പാടാനുള്ള വേദികൾ. അപ്പൊ പിന്നെ രണ്ടുപേര് വേണമെങ്കിൽ മൂളാം,
1: നോക്കി നോക്കാം. ഹൃദയ തുണയായി നിലരികൾ ഞാനുണ്ടല്ലോ ഹൃദയ സഖീ. പാട്ടൊക്കെ മറന്നുപോയി.
0: ഏ, നല്ല ഭാവമുണ്ട് പാട്ടിന്.
1: സൗണ്ട് അതെ, ഈ രണ്ടു ദിവസമായിട്ട് ഇത് കഫക്കെട്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ട്രിപ്പ് പോയിരുന്നു മൂവാറ്റുപുഴ, ഒരു റിസോർട്ടായിരുന്നു.
0: ഓക്കെ,
1: നല്ല കോടമഞ്ഞായിരുന്നു. ഓർത്ത് കഴിഞ്ഞപ്പോ ഈ കോടമഞ്ഞ് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോള് മഴയായിട്ട് അങ്ങോട്ട് പെയ്തത്.
0: ഓഹോ,
1: അങ്ങനെ കൊണ്ടിട്ട് പിന്നെ സൗണ്ട് മൊത്തത്തില് അടഞ്ഞിരിക്കുകയാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ല, നല്ല ഒരു, ഞാൻ പറഞ്ഞ നമുക്ക് ഈ പാട്ട് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഭാവമുള്ള ഒരു പാട്ടാണല്ലോ, ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു പാട്ടാണ്.
1: വീട്ടിലൊക്കെ ഇരുന്ന് പാടും. വീട്ടിൽ നമ്മള് ഞാനൊരു ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് വേറെ എങ്ങും പോയി പാടാനൊന്നും കണക്കാക്കിയതല്ല കേട്ടാ. നമ്മള് വീട്ടിൽ ഇരുന്ന് ആസ്വദിച്ച് പാടാനായിട്ട് മൈക്കും,
0: നമ്മുടെ സന്തോഷം അല്ലേ. ഓക്കെ, ഈ നമുക്ക് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ടോ?
1: ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അങ്ങനെ പ്രത്യേകിച്ച് നമുക്കിത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ.
0: ശ്രോതാക്കൾക്ക് എല്ലാവർക്കും,
1: അതെ അതെ, ശ്രോതാക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഡെഡിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല, ഒരാളെ പേര് പറഞ്ഞ മറ്റൊരാൾക്ക് വിഷമമാവരുത്. ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരാണ്, ഒരുപാട് കമ്പനിക്കാരുള്ളതാണ്. അപ്പൊ ഒരാളുടെ പേര്

0: വിട്ടുപോയിക്കഴിഞ്ഞാൽ ഇന്റർവ്യൂ പറഞ്ഞില്ലല്ലോ എന്നൊരു
1: ഓക്കെ. അപ്പൊ പ്രത്യേകിച്ച് ഒരാളുടെ പേര് പറയണ്ട, എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ റെയിൻബോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും രാവിലത്തെ ഈ ടയർ പഞ്ചറായ വിഷമമൊക്കെ മാറി ഇന്നത്തെ ദിവസം വളരെ ലൈവ് ആയിട്ടിരിക്കട്ടെ.
0: എല്ലാരും നമുക്ക് മോശമാവണമെന്നില്ലല്ലോ.
1: ഏ ഇല്ല ഇല്ല,
0: നന്നായിട്ട് വരും.
1: അതെ, അതോടുകൂടി അത് കഴിഞ്ഞു.
0: അതെ,
1: അത്രേ ഉള്ളൂ.
0: അത്രേ ദിവസം ഇറങ്ങി കഴിയുമ്പോ ചിലപ്പോ ഒരു ഉച്ചവരെ ചിലപ്പോ ഒരു 10-600 രൂപയൊക്കെ ഓടാൻ പറ്റും.
1: ഓ,
0: പക്ഷേ അതിനുശേഷം നമുക്ക് ചിലപ്പോ ഒരു 8 മണി വരെ ഓടി കഴിഞ്ഞാല് 5-6 കൊണ്ട് നിർത്താൻ പറ്റും.
1: ഓ ശരി ശരി,
0: ഒരു ശുഭപ്രതീക്ഷ ഉള്ളതിന്റെ പേരിൽ എനിക്ക് ഇതിലി വിഷമം തോന്നുന്നില്ല. പഞ്ചറായാലും എന്തെങ്കിലും നല്ലതിനായിരിക്കും.
1: ഈ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും പ്രധാനം അല്ലേ. നമ്മൾ ഉച്ചക്ക് നിർത്തി പോരാണെന്നുണ്ടെങ്കിൽ അതോടി അവസാനിച്ചു. പക്ഷെ നമ്മൾ തുടരാൻ
0: ലീവാക്കിയാലും ഒരു വട്ടം ആലോചിച്ചു, പിന്നാലെ ചാലല്ല.
1: ഏയ്, നമ്മളാ ടൈപ്പ് അല്ല,
0: നമ്മളാ ടൈപ്പ് അല്ല, നമ്മളതിനകത്തൊന്നും വീഴുന്ന ആളല്ല.
1: പിന്നല്ല
0: എവിടെ ഇരുന്ന് അപ്പൊ തന്നെ പഞ്ചർ മറ്റേ ടയർ മാറി.

0: എന്നുണ്ടെങ്കിൽ അതോടി അവസാനിച്ചു. പക്ഷെ നമ്മൾ
1: ഞാനെങ്കിൽ
0: തുടരാൻ,
1: ഈ വാക്കിയാലും ഒരു വട്ടം ആലോചിച്ചു, പിന്നാലോചല്ല
0: ഏയ്
1: ഈ
0: നമ്മളാ
1: വാക്കിയേ
0: ടൈപ്പ് അല്ല,
1: കാര്യമുള്ളൂ. നമ്മളാ ടൈപ്പ് അല്ല, നമ്മൾ അതിന്റെ അകത്തൊന്നും വീഴുന്ന ആളല്ല.
0: പിന്നല്ല.
1: എവിടെ ഇരുന്ന് അപ്പൊ തന്നെ പഞ്ചർ മറ്റേ ടയർ മാറി.
0: ഓക്കെ
1: അപ്പൊ ഓക്കെ ഓക്കെ
0: ഓക്കെ അപ്പൊ എന്തായാലും സംസാരിക്കാൻ പറ്റിയ സന്തോഷം. ഇനി ഇതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ.
1: വിളിക്കും വിളിക്കും.
0: അപ്പൊ ഇന്നത്തെ ദിവസം നല്ല ഉഷാറാവട്ടെ. ഓക്കെ അപ്പൊ പാട്ടിലേക്ക് പോകാം.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയം സവാരി ടൈമിന്റെ സമയം. നമുക്കടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്, എവിടെ നിന്നാണ്? ലക്ഷ്മി പാലിശ്ശേരിയിൽ നിന്നും. പാലിശ്ശേരി എന്ന് പറയുമ്പോ നമ്മുടെ കറുകുറ്റി അപ്പുറത്തെ സൈഡില് അല്ലേ? ഓക്കെ, എങ്ങോട്ടേക്കാണ് യാത്ര? ആശുപത്രിയിലേക്കാണ് അല്ലേ? ആ, എന്താ, എന്ത് പറ്റിയതാണ് അമ്മയ്ക്ക്? അപ്പോ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണോ അങ്ങനെ? ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. മീൻ വലിയ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങനെയാണ് യാത്ര? ഓക്കെ ഓക്കെ. അപ്പോ റേഞ്ച് കട്ടായി പോവില്ല എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഇന്നിപ്പോ രാവിലെ മഴയുണ്ടോ? വേണമെങ്കിൽ ഒരു മഴ പെയ്യാം എന്ന മട്ടിലായിരുന്നു. ഓക്കെ, ലക്ഷ്മി എന്ത് ചെയ്യുന്നു? ഓക്കെ, പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ടോ? ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, കേരളത്തിൽ തന്നെയാണോ അല്ല പുറത്തൊക്കെ നോക്കണ്ടോ? അത് എറണാകുളത്ത് തന്നെയാണോ നിർബന്ധം ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. പറ്റുമെങ്കിൽ വീട്ടിൽ നിന്ന് പോയിട്ട് വരണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ റെയിൻബോ സ്ഥിരം കേൾക്കാറുണ്ടോ?
1: പിന്നെ രാവിലെ 6 മണിക്ക് ഓൺ ചെയ്യുകയാണ് ഞങ്ങള്, ഞാൻ എന്റെ അമ്മ.
0: ഓക്കെ, ഇത് ആരാണിത് ശീലം 6 മണിക്ക് ഓപ്പൺ ചെയ്ത് തുടങ്ങുന്നത്? അമ്മയാണോ? സ്വാഗതം കൊച്ചി.
1: പഴയ പാട്ട് എനിക്ക് കേൾക്കണതേ ചലിയായിരുന്നു. പക്ഷെ അമ്മ ഇങ്ങനെ വെച്ച് വെച്ച് അമ്മ ഇങ്ങനെ ഓരോന്ന് പറയുന്ന പഴയ കഥകളൊക്കെ ഇങ്ങനെ ഇന്നലെ പാടിയ ആൾക്കാരുടെയും അതിന്റെ കഥയൊക്കെ പറഞ്ഞ് കേട്ടപ്പോ പഴയ പാട്ടും കേൾക്കാൻ കേൾക്കണം തുടങ്ങിയൊരു അന്നത്തെ ദിവസം ഒരു ഉഷാറാണ്.
0: എന്തോ ഒരു മിസ്സിംഗ് ആണ് അല്ലേ?
1: ആ, എന്ന് വെച്ചാൽ പഴയ പാട്ടുകൾ നമ്മള് കേട്ട് കേട്ട് ശീലമായ കാരണേ അത് കേട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോയി.
0: അതും പ്രത്യേകിച്ച് രാവിലെ തന്നെ അല്ലേ? സ്വാഗതം കൊച്ചി എന്ന് പറയുമ്പോ നമ്മൾ 7 മണിക്ക് കേക്കണല്ലോ. അതാ സമയത്ത് തന്നെ കേട്ടില്ലെങ്കിൽ എന്തോ ഒരു
1: നമ്മുടെ ജീവിതത്തിൽ എന്തോ ഒരു അന്നത്തെ ദിവസം എന്തോ ഒരു കുഴപ്പം സംഭവിക്കുന്ന ഒരു പേടിയാണ് നമുക്ക്. എന്റെ അമ്മ പഴയ കാലം മുതലുള്ള പാട്ടുകൾ കേട്ടു. അമ്മ ഫോണിലാണെങ്കിൽ അമ്മ ഈ പാട്ടുകൾ ഒന്ന് മാറ്റി വെക്കും ശോകാനം എന്ന് പറയും.
0: ഓക്കെ,
1: അമ്മ നീ കേക്കടി കേട്ടു എന്നിട്ട് നീ ശോകാനാണോ അല്ലേ എന്ന് പറയാൻ പറയും. എന്നിട്ടിങ്ങനെ കേട്ട് കേട്ട് ഇപ്പൊ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്റെ അമ്മ പഴയ പാട്ടുകളുടെ.
0: അതെ, അമ്മയുടെ പേരെന്താണ് ഇത്രയും?
1: ബീന ബിജു.
0: ബീന ബിജു, ബീന എന്നാണോ വീണ എന്നാണോ? ഓ,
1: ബീന, BEENA.
0: ഓക്കെ, ബീന ബിജു. ഓക്കെ, അമ്മയുടെ ലിസ്റ്റ് സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ചിരുന്നോ?
1: അയച്ചിട്ടുണ്ട്.
0: ഓക്കെ, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ?
1: ആ, കൊറേ നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ട്.
0: ഓക്കെ,
1: അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങള് വാട്സപ്പ് വഴി അയക്കാലോ.
0: അയക്കാം.
1: അപ്പൊ ഞങ്ങള് ഒരു 15 പാട്ടോളം വാട്സപ്പ് വഴി അയക്കും.

0: ഓക്കെ, അപ്പൊ അത് സെലക്റ്റഡ് ആവണേ ഉള്ളൂ അല്ലേ. ഓക്കെ, കുറച്ച് ഡിലേ ഉണ്ട്. കാര്യം കുറേ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ ഈ വാട്സാപ്പും കൂടി വന്നതോടുകൂടി ഇങ്ങനെ കത്തുകൾക്ക് പുറമെ വാട്സാപ്പിലും കൂടി വരുന്നുണ്ടല്ലോ. അപ്പം ഇങ്ങനെ കുറേ വരുന്നത് കൊണ്ടാണ്. അപ്പം എന്തായാലും ഒരു ദിവസം കേൾക്കും കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ അമ്മയുടെ കൂടെ കൂടിയാണ് സ്വാഗതം നമ്മുടെ റെയിൻബോയുടെ ഒരു എന്താ പറയുക ശ്രോതാവായത്. മുല്ലപ്പൂവും പൊടിയേറ്റ് കിടക്കും. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് ഇന്നിപ്പോ കേൾക്കേണ്ടത്?
1: എനിക്ക് പത്താം സിനിമയിലെ ഏലമലക്കാടിനുള്ളിൽ
0: ഏലമലക്കാടിനുള്ളിൽ. ഓക്കെ, ഹരിചരൻ പാടി.
1: ഒരുപാട് ഇഷ്ടമുള്ള സോങ് ആണത്.
0: അമ്മയ്ക്ക്
1: വേണ്ടി, പിന്നെ അച്ഛനും എന്റെ ചേട്ടൻ അബ്രോഡ് ആണ്, ചേട്ടനും പിന്നെ എന്റെ അച്ഛന്റെ അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: ഓക്കെ, അമ്മയ്ക്കും അച്ഛനും ചേട്ടനും അച്ഛന്റെ അമ്മയ്ക്കും അമ്മയുടെ അമ്മയ്ക്കും.
1: ഞങ്ങൾ ഇത്രയും പേര് ഇപ്പൊ ഒരു വീട്ടിലുണ്ട്. ചേട്ടൻ മാത്രമേ എബ്രോഡ് ഉള്ളൂ, ബാക്കിയുള്ളവരും ഒരു വീട്ടിലുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: പിന്നെ ദിദി ചേട്ടന്റെ അവതരണം സൂപ്പർ, വളരെ നല്ലതാണ്
0: ശരിക്കും. താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: പിന്നെ ജലീലേട്ടനില്ലേ, ജലീലേട്ടൻ, രാജൻ, രാജൻ ചേട്ടൻ, പ്രിയ ചേച്ചി ഇല്ലേ, ആ ചേച്ചിയോടൊന്ന് അന്വേഷണം പറയണം.
0: തീർച്ചയായും പറഞ്ഞിരിക്കും.
1: പിന്നെ നിങ്ങൾക്ക് നാല് പേര് കൂടി ഈ പാട്ട് ഡെഡിക്കേറ്റ്
0: ചെയ്യുന്നു. ഓ, രാവിലെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ആശംസകളൊക്കെ ആണല്ലോ കിട്ടുന്നത്.
1: ഞാൻ പറഞ്ഞില്ലേ, നല്ല എനിക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ അവതരണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഡെഡി ചേട്ടനാണ്. അതുപോലെ ജലീലേട്ടൻ, അവരൊക്കെ പഴയ ആൾക്കാരൊക്കെ നമുക്ക് കേട്ട് പരിചയമായി. അതുപോലെ തന്നെ ഹരീഷ, ഞാൻ അമ്മോട് ചോദിക്കിപ്പാ ഇങ്ങനെ ആണുങ്ങളുടെ ശബ്ദം കേട്ടിട്ട് ഞാൻ അമ്മോട് ചോദിക്കാം, അമ്മ ആരാന്ന് ചോദിച്ചാ കുറേ ഇന്നാളെന്ന് പറയുന്ന നമുക്ക് മനസ്സിലാവും. ജലീലേട്ടനോടും ശരത്തേട്ടനോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
0: ഓ, ഇതിനു മുമ്പ് അല്ലേ? അപ്പൊ ഇതിന് ഇതിൽ സവാരി ടൈമിൽ തന്നെയാണോ?
1: ഞാൻ ഓൺ ദി പോലെ ഞാൻ ശരത്തേട്ടനോട് സംസാരിച്ചിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ.
1: അന്ന് രതീഷേട്ടനാണോ തോന്നുന്നു ശരത്താന്റെ കൂടെ ഉണ്ടായെ?
0: ഇല്ല, ഞാൻ ശരത്തിന്റെ കൂടെ ഞാൻ ഉണ്ടായിട്ടില്ല, ഞാൻ ആയിരിക്കില്ല,
1: വേറെ
0: ആയിരിക്കും. ആ, ശ്രീജിത്ത്, യെസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഈ പാട്ടൊക്കെ എല്ലാവരോട് അന്വേഷണം പറഞ്ഞോളാം
1: കേട്ടോ.
0: ഓക്കെ, അപ്പോ തുടർന്ന് കേട്ടുകൊണ്ടിരിക്കൂ. ജോലി അന്വേഷണമൊക്കെ കൂടുതൽ തകൃതിയായി നടക്കട്ടെ, ഒരു നല്ല ജോലി തന്നെ കിട്ടട്ടെ കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ ലക്ഷ്മിയെ ഈ റെയിൻബോയുടെ ശ്രോതാവാക്കി മാറ്റിയ ബീന ബിജുവിനോട് അമ്മയോട് ഞങ്ങളുടെ പ്രത്യേക അന്വേഷണം അറിയിക്കണം.
1: അമ്മ കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പോ ഹായ്. ഓക്കെ, അപ്പൊ ബീന ചേച്ചിക്കും ഹായ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം
1: കേട്ടോ.
0: രണ്ടുപേരും മൂളുന്നുണ്ടോ പാട്ട്? പാട്ട് രണ്ടുപേരും മൂളുന്നുണ്ടോ? ഇല്ലില്ല, കേട്ടാ മതി. അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ഈ പാട്ട് പ്ലേ ചെയ്യാം. അപ്പൊ ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ
1: കേട്ടോ.
0: ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ ആശുപത്രിയിലേക്കാണ് അമ്മൂമ്മയുടെ കൂടെയാണ് പോകുന്നത്. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ട് തിരിച്ചു വരട്ടെ. ഓക്കെ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: സവാരി ടൈം, ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ടൈം. റെയിൻബോ ഇപ്പോൾ സവാരി ടൈം. നമ്മളുടെ അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്,
1: ആരാണ്, എവിടെ നിന്നാണ്?
2: ഞാൻ
1: പറവൂരിൽ നിന്ന്. നസീർ അല്ലേ?
2: നസീർ.
1: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പറയൂ, ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര? ചിറ്റാറ്റുകരക്കാണ്. എന്താണ് ഇന്നിപ്പോ യാത്രയുടെ ഉദ്ദേശം?
2: ഇല്ല, ഞാൻ മാർക്കറ്റിൽ പണി കഴിഞ്ഞിട്ടേ അവിടെ പൈസ മേടിക്കാൻ പോണേ. എനിക്ക് മാർക്കറ്റിൽ ലോഡിങ് അൺലോഡിങ് ആണ്.
1: ഓ, ഏത് പറവൂർ മാർക്കറ്റിലാ?
2: പറവൂർ മാർക്കറ്റിൽ പച്ചക്കറി ഇറക്കലാണ്.
1: ആ,
2: ഇതപ്പൊ കൂലി മേടിക്കാൻ പോവാണ്.
1: ഓക്കെ,
2: കൊറേ നാളായി

0: ഇന്നാണ് ഒന്ന് തരപ്പെട്ടത്.
1: ഇന്നാണ് തരപ്പെട്ടത്.
0: ഓക്കെ, അപ്പൊ രാവിലെ എത്ര മണിക്കപ്പോ മാർക്കറ്റിലെത്തും?
1: രാവിലെ ഇന്നലെ നൈറ്റ് പണിയാണ്. അതായത് ഇന്നിപ്പോ ചൊവ്വാഴ്ച മാർക്കറ്റ് ആണെങ്കിൽ
0: ആ
1: തിങ്കളാഴ്ച പോണം.
0: തിങ്കളാഴ്ച പോണം. എത്ര മണിക്ക് അവിടെ എത്തണം അപ്പോ?
1: അപ്പൊ ഒരു 4 മണിക്ക് മുമ്പ് ഒപ്പിടണ പരിപാടി ഒക്കെ ഉണ്ട്. 4 മണിക്ക് തന്നെ ഒപ്പിട്ട് പണി കയറാം.
0: ഓക്കെ, എത്ര മണിവരെ ഉണ്ടാവും?
1: അത് നൈറ്റ് കഴിഞ്ഞ് രാവിലെ പോരാൻ പറ്റുള്ളൂ. ഇപ്പൊ 8 മണിക്ക് പണി കഴിഞ്ഞ് പൈസ മേടിക്കാൻ പോയെന്നൊക്കെയാണ്. അപ്പൊ അവിടെ നമ്മളുടെ പണിയെടുക്കണ ഓണറ് പൈസ അവിടെ ചെല്ലാൻ പറഞ്ഞു.
0: ഓക്കെ ഓക്കെ, ചിറ്റാറ്റുകരയിലാണ് ചെല്ലേണ്ടത് അല്ലേ? അപ്പൊ വീട് എവിടെയാണ്?
1: വീട് മന്നം.
0: മന്നം, പറവൂര് മന്നം.
1: പറവൂര് മന്നം.
0: ശരി ശരി ശരി ശരി. ഓക്കെ, റെയിൻബോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ? ഓക്കെ, ഈ കട എവിടെയാ? മന്നത്ത് തന്നെയാണോ?
1: മന്നം തത്തപ്പള്ളി റോഡില്ല, തത്തപ്പള്ളി റോഡ്.
0: ആ തത്തപ്പള്ളി. ഉവ്വ,
1: തത്തപ്പള്ളി റോഡ് എന്ന് പറഞ്ഞാൽ മില്ല് വഴി വെച്ച് നോക്കി മില്ല് വടിക്കായിട്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ മറ്റേ മാർക്കറ്റിന്റെ ഈ വർക്ക് ഇല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഫുൾ ടൈം അവിടെ കടയിലാണോ, അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ?
1: കടയില്ല, മോനും ഉണ്ടാവും.
0: മോനും ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ കടയിലാണ് നമ്മുടെ റേഡിയോ ഇരിക്കുന്നത്.
1: അതെ അതെ.
0: റെയിൻബോ കുറെ നാളായിട്ട് കേൾക്കുന്നുണ്ടോ? പാട്ടാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യല്ലേ? തീർച്ചയായും തീർച്ചയായിട്ടും. ഏതെങ്ങനെ പഴയ പാട്ടുകളാണോ അല്ല പുതിയ പാട്ട്, അല്ലെ എല്ലാ പാട്ടുകളും കേൾക്കും, അങ്ങനെയുണ്ടോ?
1: എല്ലാ പാട്ടും ഇഷ്ടമാണ്, എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഇപ്പോഴത്തെ പാട്ടൊന്നും ഇഷ്ടമല്ല.
0: ഓക്കെ, ഇഷ്ടം കൂടുതൽ പഴയ പാട്ടുകളോടാണ്.
1: പഴയ പാട്ടുകളോടാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ പറഞ്ഞില്ലേ, മറ്റേ മറ്റേ
0: ദാദാ സാഹിബിലെ അല്ലേ? ദാദാ സാഹിബ് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പാടുവോ?
1: ഇല്ലില്ല, പാടൊന്നുമില്ല. റോഡല്ലേ.
0: അതും ശരിയാണല്ലോ അല്ലേ? അതൊന്നും കുഴപ്പമില്ല, അപ്പൊ നമ്മുടെ സന്തോഷമല്ലേ വലുത്. അല്ലെ, ഞാൻ കുറച്ചും കൂടി പാടാനൊക്കെ പറ്റുന്ന ഒരു ആംബിയൻസ് ഉള്ള സമയത്താവട്ടെ അല്ലേ? ഓക്കെ, ഈ പാട്ട് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ?
1: ഇല്ലില്ല, എല്ലാവർക്കും. നമ്മളെ ഒരു ഷാവിൽ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്, ഇവിടെ പുള്ളിക്ക് വേണ്ടി ഒരു ഡെഡിക്കേഷൻ ചെയ്തു.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. സുഹൃത്താണോ?
1: നമ്മുടെ അയൽവാസി, നമ്മുടെ സുഹൃത്തൊക്കെ കൂടിയാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, തീർച്ചയായും. പേരൊന്നും കൂടി പറയാമോ? ഷാഹുൽ, ഷാഹുലിനാണ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഷാഹുലിന് വേണ്ടി നസീർ ഡെഡിക്കേറ്റ് ചെയ്യുന്ന പാട്ടാണ് ഇനി സവാരി ടൈമിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പിനും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ. ഇനി പാടാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് വീണ്ടും വിളിക്കൂ, അപ്പൊ നമുക്ക് ഇനി പാട്ടൊക്കെ പാടാം. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ കേട്ടോ. ഇപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ.

0: പറവൂർ മന്നത്ത് നിന്നുമുള്ള നസീർ ആണ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഗാനം ഷാഹുലിന് വേണ്ടി, അദ്ദേഹത്തിന്റെ സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള ഷാഹുലിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഇത് യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ടൈം. റെയിൻബോയിൽ ഇപ്പോൾ സവാരി ടൈം. പാട്ടും കൂട്ടുമായി കൂടെ ഞാനുണ്ട്. വേഗം വിളിക്കുക. വിളിക്കാനുള്ള നമ്പർ 04842428101, 04842428101. അപ്പോൾ നമ്മൾ നസീറിന്റെ ഇഷ്ടഗാനത്തിലേക്ക്.
1: ദാദാ സാഹിബ് വരുന്നേ വഴി.

0: ചക്രപ്പാടം. ഓക്കെ, പേര്?
1: സുഭജ.
0: സുഭജ. ഓക്കെ, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണല്ലോ സുഭജ. എല്ലാരും പറയാറുണ്ടായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. എന്ത് ചെയ്യുന്നു? തയ്യൽക്കട. എവിടെയാണ്? പെരിഞ്ഞാറ തന്നെയാണോ? ചക്രപ്പാടത്ത് തന്നെ. ഓക്കെ, അപ്പൊ ഇപ്പൊ അങ്ങടേക്കുള്ള യാത്രയിലാണോ? ഓക്കെ, കോൾ ചെയ്ത് വിളിച്ച് കിട്ടിയപ്പോഴേക്കും അവിടെ എത്തിക്കഴിഞ്ഞു. അതെ അതെ അതെ, ഇതൊരു നല്ല അല്ലേ, നമുക്കൊരു തൊഴിലെടുത്തോണ്ടിരിക്കുമ്പോ ആ കൂട്ടത്തിൽ. ഓ, ഒരു ഓ തയ്യൽക്കടയിൽ ഒറ്റയ്ക്കാണോ ചെയ്യണേ? ഓക്കെ, ഇത് സ്വന്തം ഷോപ്പാണോ ഇപ്പോ? ഓക്കെ, എത്ര കാലമായി അപ്പോ നമ്മൾ തുടങ്ങിയിട്ട്? 6 വർഷമായി. ഇവിടെ തന്നെ, ഈ ഷോപ്പിൽ തന്നെ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോ നമുക്ക് സ്കൂൾ യൂണിഫോമിന്റെ ഒരു തിരക്ക് കഴിഞ്ഞോ? കുട്ടികൾക്ക് യൂണിഫോം ഇട്ട് സ്കൂളിൽ പോവാൻ കുറച്ചു പേർക്ക് ബുദ്ധിമുട്ടായപ്പോ. സാറല്ലേ ഈ സമയത്ത് പിന്നെ അങ്ങനെയാണല്ലോ. അതെ, തൽക്കാലം ഒരെണ്ണം കൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഈ സമയത്ത് പിന്നെ എപ്പോഴും ഇതൊരു തിരക്കിന്റെ സമയമാണല്ലോ അല്ലേ? ആറുമണിക്ക്? ആ വീട്ടിൽ 6 മണിക്ക് വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഷോപ്പിൽ എത്ര മണിക്ക് എത്തും? ഓ, ഷോപ്പിൽ 7:30 എത്തും. ഓ ശരി ശരി ശരി ശരി ശരി. ഓക്കെ, അപ്പൊ സ്വാഗതം കൊച്ചിയുടെ ഇടയ്ക്ക് ഇവിടെ എത്തും. സുരേഷേട്ടന്റെ അല്ലേ? അതെ, നമുക്ക് ഭയങ്കര രാവിലെ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ ഓ, അവർ എവിടെയാ കല്യാണം കഴിച്ചിരിക്കുന്നത്? ഓക്കെ, ഓ ആഫ്രിക്കയല്ലേ? ഓ, വിദേശത്താണപ്പോ. ഓക്കെ, അവരിനെങ്ങനെ ഓണത്തിനൊക്കെ ആകുമ്പോഴേക്കും
1: വരുമോ?
0: ഓക്കെ. എങ്ങനെ? ഓക്കെ ഓക്കെ. ഓ, 10ാം ക്ലാസ്. ഇപ്പോ 10ാം ക്ലാസ്സിലേക്കായി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ രണ്ടാമത്തെ കുട്ടി? ഹലോ,
1: LKG ലായിട്ടുള്ളൂ.
0: ശരി ശരി ശരി ശരി. അപ്പൊ മുത്തശ്ശിയാണ്? ഓക്കെ. അപ്പൊ ഈ ഇപ്പൊ എത്ര കാലമായി ഇപ്പൊ റെയിൻബോ കുറെ നാളായിട്ട് കേൾക്കുന്നോ? അതെ അതെ അതെ അതെ അതെ അതെ. നമ്മളെ ജനറേഷനിലും അത് തുടരുന്നു. ഓക്കെ, പിന്നെ നമുക്കിപ്പോ ഈ തൊഴിൽ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന തൊഴിലിന്റെ ഒരു ഗുണം പാട്ട് കേട്ടുകൊണ്ട് ചെയ്യാവുന്ന ഒരു തൊഴിലാണല്ലോ അല്ലെ? എല്ലാ തൊഴിലിനും അത് പറ്റൂലല്ലോ. അതെ അതെ അതെ അതെ. അപ്പൊ ഏതാ, പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ അല്ലെ, എല്ലാത്തരം പാട്ടുകളും ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഏത് പാട്ടാ വേണ്ടത്? ചിന്നത്തമ്പി, തമിഴ് മൂവിയിലെ പാട്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു പാട്ട്. ഓക്കെ, എന്താണ് ചിന്നത്തമ്പി മൂവിയോട് ഇത്ര താല്പര്യം? ശരിയാ, ഭയങ്കര ഒരു ഒരു സ്വീറ്റ് ആയിട്ടുള്ള സിനിമയാണ് അല്ലേ? കുറെ ചിരിക്കാനും കരയാനും ഒക്കെ ഉണ്ട്. പിന്നെ പാട്ടുകളൊക്കെ ഒന്നിനൊന്ന് അല്ലേ? അങ്ങനെ. അതെ അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ആരോടാ? കിരൺ ബേബിയോട്. ഓ, തീർച്ചയായും തീർച്ചയായും പറഞ്ഞേക്കാം. ജലീല്. യെസ്, അശ്വതി. ഓക്കെ ഓക്കെ, ഇവരൊക്കെയാണ് അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്ന കുറച്ച് പേര്. ഓക്കെ, എല്ലാവരോടും അന്വേഷണം പറഞ്ഞേക്കാട്ടോ. ഓക്കെ. അപ്പോ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?

0: കേൾക്കണ എല്ലാവർക്കും, എല്ലാ ശ്രോതാക്കൾക്കും.
1: എല്ലാ ശ്രോതാക്കൾക്കും.
0: ഓക്കെ, പാട്ട് പാടുന്നുണ്ടോ രണ്ടുപേരി? ശേ, ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഇനി ഒരു ഒരു ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ സംസാരിക്കാൻ പറ്റിയ സന്തോഷം. നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: Listen to music to your hot content worldwide. Rainbow FM Kochi 107.5. Musically yours.
3: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. സമയം 9 മണി കഴിഞ്ഞ് 39 മിനിറ്റും 5 സെക്കൻഡുമായിട്ടുണ്ട്. നമുക്കടുത്ത കോളറും വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാമേ. ഹലോ,
4: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ്,
3: ആരാണ്, എവിടെ നിന്നാണ്?
4: ഞാൻ വാസന്തിയാണ്, പാലക്കൽ നിന്ന്.
3: പാലക്കൽ നിന്ന്? പാലക്കൽ എന്ന് പറഞ്ഞാൽ എവിടെയായിട്ട് വരും?
4: തൃശ്ശൂര്
3: പാലക്കൽ. ആ, അതാണ് ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പോ എങ്ങോട്ടേക്കാണ് യാത്ര?
4: ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാ.
3: എവിടെയാണ് ചേച്ചിയുടെ വീട്?
4: ചേച്ചിയുടെ വീട് ചെറുവത്തേരി എന്ന് പറയും.
3: ചെറുവശ്ശേരി?
4: ചെറുവത്തേരി.
3: ചെറുവത്തേരി, ശരി ശരി ശരി. അത് എവിടെ? തൃശ്ശൂർ തന്നെയാണോ? അടുത്ത് തന്നെയാണോ?
4: അതെ, ചേർപ്പിരിങ്ങാലക്കുട.
3: ചേർപ്പിരിങ്ങാലക്കുട റൂട്ടില്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ് യാത്ര, കാറിലാണോ?
4: അല്ലല്ല, നടന്നിട്ടാണ്, ഒരു 2 കിലോമീറ്റർ ഉള്ളു ഇവിടെ.
3: ഓ ഓക്കെ, അതിപ്പോ 2 കിലോമീറ്റർ അങ്ങ് നടന്നു പോകാവുന്നതേ ഉള്ളൂ. ശരി
4: ശരി.
3: ഓ ശരി ശരി ശരി. എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷം ഉണ്ടോ?
4: ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്, അപ്പൊ അതിന് വേണ്ടി പോണതാ.
3: ഓ, അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്.
4: അതെ അതെ.
3: ചേച്ചിയുടെ പേരെന്താണ് ഇപ്പോ?
4: ശോഭന.
3: ചേതന?
4: ശോഭന. ശോഭ. ശോഭന.
3: ശോഭന. ഓ ശോഭന. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഓ, സിനിമാ നടിയുടെ പേരാണ് ശോഭനയും വാസന്തിയും. ഇനി വേറെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് വേറെ ആരെങ്കിലും ഉണ്ടോ?
4: വേറെ
3: ഇനി വേറെ 4 സിസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, എന്താ അവരുടെ പേര്? എന്താ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവരുടെ പേരും കൂടി പറയാം.
4: ശോഭന, മല്ലിക, രമ, ലത.
3: രമ, ലത.

0: ഓക്കെ, എല്ലാം നല്ല അടിപൊളി പേരുകളാണല്ലോ. ഓക്കെ
1: ആ
0: ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ചേച്ചിയുടെ ബർത്ത്ഡേ എന്താണ്? അവിടെ വലിയ ബർത്ത്ഡേ പരിപാടികളുണ്ടോ, ആഘോഷങ്ങളുണ്ടോ?
1: ഇല്ലില്ല, പരിപാടികളൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് പോണതാ
0: നമ്മൾ
1: ബർത്ത്ഡേ.
0: ചെല്ലും തന്നെ ആഘോഷം.
1: അതെ, തൊട്ടടുത്തായത്
0: കേക്കൊക്കെ
1: കൊണ്ട് ഒന്ന് പോ.
0: മേടിച്ചിട്ടുണ്ടോ?
1: കേക്ക് അവിടെ മേടിച്ചിട്ടുണ്ടാവും, ഞാൻ സ്വീറ്റ്സ് മേടിച്ചിട്ടുണ്ട്.
0: ആ, അത് മതിയല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ, സ്ഥിരം സ്വാഗതം കൊച്ചി കേൾക്കാറുണ്ടോ?
1: ആ ഇടയ്ക്കൊക്കെ കേൾക്കാറുണ്ട്.
0: ഓക്കെ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ, അങ്ങനെ ഏത് എല്ലാത്തരം പാട്ടുകളും ഇഷ്ടം?
1: എല്ലാ തരം പാട്ടുകളും ഇഷ്ടമാണ്, പഴയതാണ് കൂടുതൽ താല്പര്യം.
0: ഓക്കെ ഓക്കെ. ഐ മീൻ ഡെയിലി ഇത് കേൾക്കാറുണ്ടോ, സ്വാഗതം കൊച്ചിയിലെ പരിപാടികൾ?
1: ആ മിക്കതും മിക്കതും കേൾക്കാറുണ്ട്,
0: ശരി
1: മിക്കതും കേൾക്കാറുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഈ പാട്ടുകളോടുള്ള ഇഷ്ടം ഉള്ളവരാണ് കൂടുതലായിട്ടും, അല്ലെ? റേഡിയോയോട് ഇങ്ങനെ അടുപ്പമുള്ളവർ ആളുകൾ, കാരണം എപ്പോഴും ഇങ്ങനെ പാട്ടുകൾ കേൾക്കാലോ എന്നുള്ളതാണ്.
1: അതെ,
0: ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എന്ത് ചെയ്യണു? വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ?
1: വീട്ടില് ഹസ്ബൻഡും രണ്ട് മക്കളും.
0: ആ, ഹസ്ബൻഡിന്റെ പേര്
1: സുധീർ.
0: സുധീർ. കുട്ടികള്
1: ഐശ്വര്യ ലക്ഷ്മി.
0: ഐശ്വര്യ ലക്ഷ്മി. ആ, രണ്ടും ഒരാൾ തന്നെ
1: അല്ല, ഐശ്വര്യം
0: അല്ല,
1: ലക്ഷ്മി.
0: ഐശ്വര്യം എന്ന് പറഞ്ഞാലും ലക്ഷ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണല്ലോ എന്ന് പറയുക. ഓക്കെ ഓക്കെ. അവരൊക്കെ ഇപ്പൊ എന്ത് പഠിക്കുകയാണോ, എന്താണ്?
1: അല്ല, അവരെ മാര്യേജ് കഴിഞ്ഞു.
0: രണ്ടുപേരും മാരേജ് കഴിഞ്ഞു.
1: അതെ.
0: ശരി ശരി ശരി ശരി. ഓക്കെ. വസന്ത് ചേച്ചി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഞാൻ ഒരു ആയുർവേദ ഡിസ്പെൻസറിയിൽ ജോലിക്ക് പോകണ്ടായിരുന്നു, ഇപ്പൊ തൽക്കാലം നിർത്തി വെച്ചിരിക്കാം.
0: ഓ ഓ ഓ ഓ. എന്താ, ഫാർമസിസ്റ്റ് അങ്ങനെയാണോ?
1: അതെ, ഫാർമസിസ്റ്റ് ആയിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ? അവിടെ അടുത്ത് തന്നെ, പാലക്കൽ തന്നെ.
1: പാലക്കൽ തന്നെ.
0: ശരി ശരി. പാലക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ റൂട്ടിൽ തന്നെയല്ലേ ഈ പാലക്കലും, അല്ലേ? ആ ചെറുപ്പം ആ റൂട്ടിൽ തന്നെയല്ലേ പാലക്കലും?
1: അതെ അതെ അതെ.
0: ഓക്കെ. ടൗണിൽ നിന്ന് ഒരുപാട് പോണ്ട,
1: കുറച്ചുള്ളൂ.
0: കുറച്ചേ ഉള്ളൂ. ശരി ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാണെന്ന് വേണ്ടത്?
1: അമൃത മൂവിയിലെ മുത്തേ നിന്നെ കണ്ടിട്ട് എന്തെന്നുള്ളിൽ ആ പാട്ട്.
0: ഇത്രയും പാടി സ്ഥിതിക്ക് അത് കുറച്ചും കൂടി നന്നായി ഫുള്ളായിട്ട് പാടൂ.
1: അത് വേർഡ്സ് ശരിയാവില്ല ചിലപ്പോ.
0: ആ, അതൊന്നും സാരമില്ല, വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം.
1: മുത്തേ നിന്നെ കണ്ടിട്ട് എന്തെന്നുള്ളിൽ മെല്ലെ പൂവിട്ടല്ലോ പ്രേമ വല്ലിപ്പൂ അല്ലിപ്പൂവേയെന്നും.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. കുഴപ്പമില്ല കുഴപ്പമില്ല. ആ, പെട്ടെന്ന് പാടാൻ പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലോ. കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ പാട്ട് എന്താണ്? ചേച്ചിക്കാണോ ഡെഡിക്കേഷൻ?
1: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചിയോട് റെയിൻബോയുടെ വകയുള്ള എല്ലാ സ്നേഹാന്വേഷണങ്ങളും അറിയിക്കണം. ജന്മദിനാശംസകൾ സ്പെഷ്യൽ ആയിട്ട് പറയണം. ഓക്കെ. ഇപ്പൊ വീട്ടിലെല്ലാവരോടും അന്വേഷണങ്ങൾ അറിയിക്കുക. നമുക്കിതുപോലെ വീണ്ടും ഒരു സന്ദർഭത്തിൽ, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ, നമുക്ക് സംസാരിക്കാം. അപ്പം അന്ന് വരി, കൃത്യമായിട്ട് പഠിച്ചിട്ട് വിളിക്കണം കേട്ടോ. ഓക്കെ. അപ്പം നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ശരി. ഓക്കെ.

0: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
3: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനുള്ള ടൈം റെയിൻബോയിൽ ഇപ്പോൾ സവാരി ടൈം. നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാണ്, എവിടെ നിന്നാണ്, ഒന്ന് പേരൊന്നും കൂടി പറയാമോ? ഇവിടെ ക്ലിയർ ആയില്ല. സെറീന ബിവി. ഓക്കെ, അവിടെ റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ആ കുറച്ചൊന്ന് നീങ്ങിക്കാമോ? ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി, ക്ലിയർ ആയി, ക്ലിയർ ആയി. ഓക്കെ, മൂവാറ്റുപുഴയെന്നല്ലേ? ഹലോ, ഇപ്പൊ കേൾക്കാം. ഇടയ്ക്ക് ഒന്ന് മിസ്സായി പോയി. വീണ്ടും മൂവാറ്റുപുഴ എന്നല്ലേ പറഞ്ഞേ? ഹലോ ഹലോ ആ മൂവാറ്റുപുഴയിൽ നിന്നല്ലേ? ഹലോ ഹലോ ഹലോ ആ ഇതെന്താ, ഞാൻ ഇടയ്ക്ക് ഇങ്ങടേക്ക് ചോദിക്കുന്നത് കേൾക്കാം, അല്ലാതെ കേൾക്കുന്നില്ല.
4: ആ
3: കേൾക്കാം കേൾക്കാം കേൾക്കാം, പറയൂ, എന്താ വിശേഷം? ഇന്നിപ്പോ എങ്ങോട്ടേക്കാണ് യാത്ര? ഹലോ ഹലോ പെരുമ്പാവൂർക്ക്. എന്താണ് യാത്രയുടെ

0: ഉദ്ദേശം? ഹലോ.
1: മോളുടെ വീട്ടിലേക്ക് പോവുകയാണ്.
0: ഓ, മോളെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുന്ന അവിടെയാണോ?
1: ആ മോള് വരുമ്പോഴാണ് താമസിക്കുന്നത്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളിതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: ആ ഒരു പ്രാവശ്യം ഞാൻ
0: ഒരു പ്രാവശ്യം
1: സംസാരിച്ചിട്ടുണ്ട്
0: സംസാരിച്ചിട്ടുണ്ട്. അന്ന്
1: വീട്ടിൽ.
0: മൂവാറ്റുപുഴ പള്ളിയിൽ പ്രത്യേകമായ ഒരു പ്രാർത്ഥനയ്ക്ക് പോവുകയായിരുന്നു.
1: ആ അത് തന്നെ അത് തന്നെ
0: കണ്ടോ, ഞാൻ മറന്നിട്ടില്ല.
1: ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഞാൻ അനുജനെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആ നിധി പോലെ സൂക്ഷിക്കും.

0: കണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ.
1: ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഞാൻ അനിലയൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആ നിധി പോലെ സൂക്ഷിക്കൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു. തീർച്ചയായും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ
0: അതെ അതെ അതെ അതെ അതെ അതെ
1: അത് ഇന്നും പ്രവചനം ഞാനോ എല്ലാം ഓർക്കും എന്നും ഓർക്കാറുണ്ട്.
0: സന്തോഷം. ഇന്നിപ്പോ എന്താണ് മോളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമുണ്ടോ? അല്ല
1: ഇല്ല, വെറുതെ പോവുകയാണ് അങ്ങോട്ടൊന്ന്.
0: ഒറ്റയ്ക്കാണോ കൂടെ ആരെങ്കിലും ഉണ്ടോ?
1: കൂടെ മോളുടെ മോളുണ്ട് കൂടെ.
0: ഓ, ഒരു മോളുടെ മോളും ഉണ്ട് അല്ലേ?
1: ആ ഉണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അവിടെ പിന്നെ ആരൊക്കെ ഉണ്ട്? മോളുടെ വീട്ടിൽ പിന്നെ ആരൊക്കെ ഉണ്ട്?
1: അവിടെ വരുമാനം വേറൊരു മോളും കൂടെ ഉണ്ട്.
0: അപ്പൊ കുട്ടികൾക്ക് സ്കൂള് തുറന്നില്ലേ?
1: അവര് സ്കൂളിലെ ചെറിയ പറഞ്ഞാറല്ല.
0: ഓ ശരി ശരി ശരി ശരി ശരി ശരി.
1: ഒരാളെ കല്യാണം കഴിഞ്ഞു.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അവരൊക്കെ ഇവിടെ തന്നെ ഈ പരിസരത്ത് തന്നെ അച്ഛൻ കല്യാണം കഴിഞ്ഞ കുട്ടിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ? അടുത്ത് തന്നെ ഉണ്ടോ? മൂവറ്റുപുഴ വലിയ അകലില്ല. ഓ ശരി ശരി ശരി ശരി. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ റെയിൻബോ ഇപ്പോഴും സ്ഥിരമായി കേൾക്കുന്നു? എങ്ങനെ? റേഡിയോ കൊണ്ടാണോ പോകുന്നേ? ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: എപ്പോഴും വെച്ചോണ്ടിരിക്കും. അത്രയും ഇരുന്നടം വരെ എല്ലാം വെച്ച് പാട്ട് പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ. ഏതാണ് ഈ പഴയ പാട്ട്? അങ്ങനെ ഇന്നിന്ന പാട്ടുകൾ എന്നുണ്ടോ പ്രത്യേകിച്ച്? അങ്ങനെ ഉണ്ടോ? അല്ല, എല്ലാ പാട്ടുകളും ഇഷ്ടമാണോ?
1: എല്ലാ പാട്ടുകളും തീരെ പഴയതിനോട് അത്ര ഇഷ്ടമില്ലെങ്കിലും എന്നാലും അതിന് ഇഷ്ടമുള്ളത് കൊണ്ട് അത് കഴിഞ്ഞാൽ ഇടവാദത്തെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പോഴുള്ള പാട്ടുകളും വളരെ എല്ലാം നല്ല പാട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതെല്ലാം ഇഷ്ടമാണ്, പുതിയതും പഴയതും എല്ലാം ഇഷ്ടമാണ്.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്? ഓക്കെ, ബാക്കിയും കൂടി
1: ബാക്കി നല്ലപോലെ അറിയത്തില്ല എനിക്ക്.
0: അയ്യോ, നല്ലതായി പാടി വന്നതായിരുന്നു.
1: ചെമ്പകപ്പൂമൊട്ടിനുള്ളിൽ വസന്തം വന്നു നല്ലപോലെ.
0: ഇന്ന് സ്വന്തം ജാനകിക്കുട്ടി സിനിമയിലെ വളരെ രസമുള്ളൊരു പാട്ടല്ലേ, നമ്മളുടെ ഒരു ഒരു ഒരു കുട്ടിക്കാലൊക്കെ ഓർമ്മിക്കുന്ന ഒരു തരം പാട്ടാണ്.
1: വേറൊരു പാട്ട് വേണേ ശകലം.
0: എങ്ങനെ?
1: വേറൊരു പാട്ട് വേണേ ശകലം പാടാം.
0: ആ പാടു പാടൂ.

0: ആഹാ, കൊള്ളാലോ. നന്നായി പാടും.
1: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിപ്പോ ഈ പാട്ട് എന്ന് സ്വന്തം ജാനേക്കുട്ടിയിലെ ചെമ്പകപ്പൂ എന്നുള്ള പാട്ട് കേൾക്കാം. ഓക്കെ, ഇനി ഇതുപോലെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിക്കൂ, അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എല്ലാവരോടും അന്വേഷണം അറിയിക്കും.

പ്രിയ ശ്രോതാക്കളെ, സവാരി ടൈമിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും നേരം ശ്രോതാക്കളോടു കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. ഇവിടെ മാത്രമേയുള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഭരണകക്ഷി സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾ ഉസ്മാൻ 99 വോട്ടുകളും എതിർ സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ 34 വോട്ടുകളും നേടി. തികഞ്ഞ ഉത്തരവാദിത്തോടെയും കാര്യക്ഷമതയോടെയും ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഷാനിമോൾ ഉസ്മാന് സാധിക്കട്ടെയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. 3.5 ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കറാകുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. തെലങ്കാനയിലെ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്താലും കഠിനാധ്വാനികളായ ജനങ്ങളാലും അനുഗ്രഹീതമാണ് തെലങ്കാനയെന്നും വർഷങ്ങളായി നവീകരണത്തിലും വികസനത്തിലും സംസ്ഥാനം ഗണ്യമായ പുരോഗതി കൈവരിച്ചതായും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ടത്തിലെ മിക്ക ഘടകങ്ങളും അന്തിമമാക്കിയതായും ചെറിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ ശ്രദ്ധയെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചർച്ചകൾക്കായി US സംഘം ഇന്ത്യയിലെത്തിയതായും മറ്റന്നാൾ വരെയാണ് ചർച്ചകളെന്നും ഗോയൽ പറഞ്ഞു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഡൽഹിയിൽ മുതിർന്ന പാർട്ടി ഭാരവാഹികളുമായും പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12 വർഷത്തെ സേവനം, സംഘടനാ വിപുലീകരണം തുടങ്ങിയവ ചർച്ച ചെയ്തതായി പാർട്ടി വക്താവ് ഡോക്ടർ സംബിത് പത്ര മാധ്യമങ്ങളെ അറിയിച്ചു. +1 VHSE പ്രവേശനത്തിന് നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. +1 ഇന്നലെ വൈകിട്ട് വരെ 419,518 അപേക്ഷകളും VHSEക്ക് 40,199 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. തൃശൂർ അതിരപ്പള്ളിയിൽ പുഴയിൽ വെറ്റിലപ്പാറ ഭാഗത്ത് തമ്പടിച്ച ആനക്കൂട്ടത്തെ കാടുകയറ്റി വനം വകുപ്പ്. മേഖലയിലെ ആനകളെ ജനവാസ കേന്ദ്രത്തിൽ നിന്ന് തുരത്താൻ ഇന്നുമുതൽ സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരുന്നു. ജപ്പാനിൽ 18 വയസ്സിന് താഴെ പുരുഷന്മാരുടെ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഉച്ചയ്ക്ക് ശേഷം ജപ്പാൻ കൊറിയയെ നേരിടും. ഇന്നലെ കൊറിയയെ ഇന്ത്യ 1-1 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരുന്നു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.
2: जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है.
3: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ ഏകദേശം 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിലേകദേശം 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
4: ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
5: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ഹായ് ഹലോ, നമസ്കാരം. സമയം 10 മണി കഴിഞ്ഞ 10 മിനിറ്റും 6 സെക്കൻഡും ആയിരിക്കുകയാണ്. അങ്ങനെ സവാരി ടൈമിലൂടെ യാത്ര ചെയ്ത് രതീഷ് വീണ്ടും ഇതാ വാട്സപ്പിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ?
1: അതെ, ഇനി കുറച്ചു നേരം വാട്സാപ്പിന്റെ കൂടെ ആവാം.
0: യെസ്, അപ്പോ നമുക്ക് വാട്സപ്പിലൂടെ രതീഷിനോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ഞാൻ നമിതയാണ്. യെസ്, അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെസ്സേജുകൾ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അയക്കാനുള്ളൊരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വിഷസും ഡെഡിക്കേഷൻസും പാസ് ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് വാട്സപ്പിന്റെ സമയം എന്ന് പറയുന്നത്. വാട്സപ്പിലൂടെ, അതായത് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സപ്പിലൂടെ
1: കേൾക്കാം.
0: അതെ, അപ്പോ വാട്സപ്പ് അയക്കേണ്ട മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ നമുക്ക്
1: എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ പോലും നമുക്കൊന്നും കൂടി പറയാം, വാട്സാപ്പിലേക്ക് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ
0: 8547 34 10 75 8547 34 1 0 7 5. യെസ്, അപ്പൊ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആ മെസ്സേജിലേക്ക് ഞാൻ പോവുകയാണ്. ആദ്യമായിട്ട് നിമിഷയാണ് സൗത്ത് പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മകൾ ശ്രദ്ധയുടെ പിറന്നാളാണ് ഇന്ന്. അവൾക്ക് വേണ്ടി അങ്കിൾ ബൺ

0: എന്ന മൂവിയിലെ കുരുക്കുത്തി കണ്ണുള്ള കുറുമ്പത്തി ചിരിക്കുന്ന എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ.
0: അപ്പൊ എന്തായാലും നമുക്ക് ശ്രദ്ധ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് ആദ്യം തന്നെ കേൾക്കാം അല്ലെ? എന്തായാലും പിറന്നാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റെയിൻബോയുടെ പിറന്നാൾ ആശംസകൾ നേരെയാണ്, വളരെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക ഈ ഒരു ദിവസം. നമുക്ക് എന്തായാലും ആ ഒരു പാട്ടിലേക്ക് പോകാം. ആദ്യം കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ പാട്ട്സ്.

0: Indian Navy invites online applications from unmarried male and female candidates for 10+2 BTech Cadet Entry Scheme, Permanent Commission. Last date for submission is 18 June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive, Atmanirbhar. Safeguarding seas for a Viksit Samriddh Bharat. Join Indian Navy.
1: ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പ് ആണ്. വാട്സപ്പിലേക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നോണ്ടിരിക്കുന്നുണ്ട് അല്ലേ?
2: അതെ.
1: അപ്പൊ നമുക്ക്
2: മെസ്സേജിലേക്ക് പോയാലോ?
1: യെസ്. അപ്പൊ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വനജയാണ്. വനജ പറഞ്ഞിരിക്കുന്നത് ധ്രുവം സിനിമയിലെ തുമ്പിപ്പെണ്ണി വാവ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ്. എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയാണ് ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുള്ളത്.
2: ഓക്കെ, കൂട്ടുകാരുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല.
1: ഇല്ല.
2: ഓക്കെ, അടുത്ത മെസ്സേജ് ആതിര പൂഞ്ഞാർ അടിവാരത്ത് നിന്നാണ്. കുറേ നാളുകൂടിയാണ് ഒരു പാട്ട് ചോദിക്കുന്നതെന്ന് ആദ്യം തന്നെ നമ്മളെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി എന്നുള്ള വെട്ടം സിനിമയിലത്തെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേഷൻ ഉണ്ട്. എൻ്റെ അനിയത്തി അപർണയ്ക്ക് വേണ്ടിയിട്ടാണ് ആതിര പാട്ട് ചോദിച്ചിട്ടുള്ളത്.
1: അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മലർമാസം എന്ന സോങ് നിർണയം മൂവിയിലെ, അല്ലെങ്കിൽ എന്തു ഭംഗി നിന്നെ കാണാൻ എന്ന ജോക്കർ മൂവിയിലെ സോങ് ആണ്. കണ്ണൻ കാഞ്ഞിരമറ്റത്തെന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്.
2: ഓക്കെ, അടുത്ത മെസ്സേജ് കരിനീല കണ്ണിലെന്തടി ഈ ഗാനം പ്ലേ ചെയ്യുമോ, ചക്രമുത്ത് മൂവിയിലെ പാട്ട് ചോദിച്ചിട്ടുള്ളത് ജോഷി അങ്കമാലിയിൽ നിന്നാണ്. ഇതെല്ലാം ശ്രോതാക്കൾക്കുമായിട്ട് ഡെഡിക്കേറ്റും ചെയ്തിട്ടുണ്ട്.
1: അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ജയ അഖിലേഷ് ആണ്. ഒരു പാട്ട് വേണം. പാട്ട് വേണ്ടത് കാറ്റത്തെ കിൽക്കൂട എന്ന മൂവിയിലെ ഗോപികയും നിൻവിരൽ എന്ന സോങ് ആണ്. കളമശ്ശേരിയിൽ നിന്നാണ് ജയ അഖിലേഷ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
2: ഓക്കെ, അടുത്ത മെസ്സേജ് വയലാർ നീളിമംഗലത്ത് നിന്നും അഭിലാഷ് അശോക് ആണ്. പീലി കണ്ണെഴുതി അരികിൽ നിന്നവളെ എന്ന ഗാനം വെച്ചു തരുമോ എന്നാണ്.
1: അടുത്തൊരു മെസ്സേജ് സോണികയാണ് പറവൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് പറവാം വരങ്ക റോജ റോജ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മെന്റൽ മനതിൽ എന്ന സോങ്, ഓക്കെ കൺമണി
2: കൺമണി
1: എന്ന മൂവിയിലെ. പിന്നെ ഒരുപാട് ഒരുപാട് സിനിമകളിലെയും പാട്ടുകളൊക്കെ ചോയ്സ് ഉണ്ട്. നമുക്ക് സെലക്ട് ചെയ്യാം. തമിഴാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മ്യൂസിക് ഡയറക്ടർ മണിരത്നത്തിന്റെ ജന്മദിനമാണ്. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി വിഷസ് അറിയിച്ചുകൊണ്ടാണ്. അതെ, അപ്പോ അങ്ങനെ ഒരു മെസ്സേജ് ആണ്
2: വന്നിട്ടുള്ളത്. സിനിമകളാണ്. അടുത്ത മെസ്സേജ് ധന്യയാണ് മൂവാറ്റുപുഴയിൽ നിന്ന്. ഹസ്ബൻഡിന് വേണ്ടിയിട്ടൊരു പാട്ട് വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തേരിറങ്ങും മുകിലെ എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: വൈഷ്ണവി തൃപ്പൂണിത്തിറയിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് പപ്പു കാൻ ഡാൻസ് എന്ന സോങ് ആണ്. ജാനേ തൂയ ജാനേന എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ തിരുമണ മലർഗിൽ എന്ന സോങ്, പൂവെല്ലാം മുൻവാസം എന്ന മൂവിയിലെ ആ ഒരു സോങ് ചോദിച്ചിട്ടുണ്ട്.
2: ഓക്കെ, അടുത്ത മെസ്സേജ് ഗോപൻ വരാപ്പുഴയിൽ നിന്നാണ്. താരകമലരുകൾ അറബിക്കഥ മൂവിയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
1: അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് പ്രതീക്ഷ രമേശ് ആണ്, വെള്ളൂരിൽ നിന്നാണ്. ചോദിച്ചിരിക്കുന്നത് മുതൽവൻ എന്ന മൂവിയിലെ ഉപ്പ് കറുവാട് എന്ന സോങ് വെച്ച് തരുമോ എന്നാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഒരു പാട്ടിലേക്ക് പോയാലോ. ധ്രുവം മൂവിയിലെ നല്ലൊരു പാട്ടാണ് വരുന്നത്. സുജാത മോഹനും കെ ജെ യേശുദാസും ചേർന്ന് പാടിയിട്ടുള്ള ധ്രുവം മൂവിയിലെ സോങ്ങിലേക്കാണ് അടുത്തതായി വാട്സപ്പ് പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ ഇത് ആകാശവാണി ഫ്രം റെയിൻബോ കൊച്ചി 107.5 വാട്സപ്പ്. വാട്സപ്പിലൂടെ പാട്ടുകൾ കേൾക്കാനായിട്ട് നിങ്ങളുടെ ഡെഡിക്കേഷനും വിഷസ് അറിയിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ.
2: നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ 8547341075
1: 8547341075

0: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 18 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വാട്സപ്പിന്റെ അരമണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ?
1: പകുതി സമയം.
0: യെസ്, അപ്പോ നമുക്ക് എന്തായാലും മെസ്സേജിലേക്ക് പോയാലോ. ഇനിയും മെസ്സേജുകളുണ്ട്, മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ജെസി കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ്. തുറുപ്പുകുലാൻ സിനിമയിലെ അലക്കടലിൽ പെടപെട ഞണ്ട് എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഓക്കെ, കൊടുങ്ങല്ലൂരിൽ നിന്നും നിഷ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജാക്ക്പോട്ട് എന്ന മൂവിയിലെ താഴ്വാരം മൺപൂവേ എന്നുള്ള പാട്ട് വെച്ച് തരുമോ? 3-4 പ്രാവശ്യം മെസ്സേജ് അയച്ചിരുന്നു. അതൊന്നും അന്നൊന്നും ഞാൻ പറഞ്ഞ പാട്ട് കിട്ടിയില്ല എന്നുള്ള പരിഭവം കൂടി അറിയിച്ചിട്ടുണ്ട്
0: കേട്ടോ. ചിലർക്ക് പാട്ട് കിട്ടാത്തതിന്റെ ഒരു കാരണം നമ്മൾ ഇതിനു മുന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് 90-ന് ശേഷമുള്ള പാട്ടുകൾ പ്രത്യേകം ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. യെസ്, അപ്പൊ അടുത്ത മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനിയാണ്, വൈപ്പിനിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. 12-ാം പിറന്നാളായ ഞങ്ങളുടെ പീറ്റുകുട്ടന്, പീറ്റർ എന്നാണ് പറയുന്നത്, പീറ്റർ എന്നാണ് ശരിക്കും പേര്.

0: ആശംസകൾ പറയണേ, മങ്കിപ്പൻ മൂവിയിലെ എൻ കണിമലരെ എന്ന ഗാനം കൂടി വെക്കണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ മനസ്സിലായിരം എന്ന സോങ് ഭാസ്കർ ദ റാസ്കൽ എന്ന മൂവിയിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 12-ാം പിറന്നാൾ ആഘോഷിക്കുന്ന പീറ്റുക്കുട്ടന് പീറ്ററിന് പിറന്നാൾ ആശംസകൾ നേരുന്നു.
1: ഓക്കെ, അടുത്ത മെസ്സേജ് അശ്വതി അനിൽ നോർത്ത് പറവിൽ നിന്നും. ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ പൊന്നാമ്പൽപ്പുഴയറമ്പിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ, ഹസ്ബൻഡ് അനിലേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് അശ്വതി അറിയിച്ചിട്ടുള്ളത്.
0: യെസ്, അടുത്തൊരു മെസ്സേജ് സജിത റഹീമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, വൈപ്പിനിൽ നിന്നുമാണ്. ഇന്ന് ഫിലിമിന്റെ പേര് ഓർമ്മയില്ല, 1-ാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എന്റെ പേരക്കുട്ടികൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ആദം അദ്നാൻ അതുപോലെ ലിയാര ഐൻ, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന്
1: പറഞ്ഞു.
0: അതെ അതെ, കുറെ കുട്ടീസ് ടൂർ പോകുന്ന ഒരു
1: പാട്ടാണ്.
0: ഗണപതി അഭിനയിച്ചിട്ടുള്ള ഗണപതിയാണ് അതില് എന്നാണ് എന്റെ ഒരു ഓർമ്മ.
1: ഓക്കെ, അടുത്തത് ആലുവയിൽ നിന്നും വിനീതയാണ്. ഗുരു മൂവിയിലെ മിന്നാരം മാനത്ത് മഴവില്ലൊടിഞ്ഞല്ലോ എന്നുള്ള പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
0: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, കേൾക്കേണ്ട ഗാനം സംഗീതമേകം ചിത്രം ഉദയഗീതം, ഇളയരാജ സാറിന്റെ സംഗീതത്തിൽ ഇഷ്ടഗായകൻ SPB സാർ പാടിയത്. ഈ ഗാനം എന്റെ കണ്ണകി മോളുടെ BSc IT 3 വർഷത്തെ ഫുൾ റിസൾട്ട് എത്തി. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, മോൾക്ക് അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടാണ്. കൂടാതെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ഗാനം ആവശ്യപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിന്ദു ദിലീപ് കൊടകര തൃശ്ശൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: യെസ്,
0: അപ്പം എന്തായാലും കണ്ണകി മോൾ നല്ലൊരു റിസൾട്ടാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ കണ്ണകി മോൾക്ക് എല്ലാവിധ ആശംസകളും, മുന്നോട്ടുള്ള യാത്രയിലും വളരെയധികം നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് റെയിൻബോ ആശംസിക്കുകയാണ്.
1: അടുത്തത് എന്നിണക്കിളിയുടെ നൊമ്പര ഗാനം എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്. മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ്. ഓക്കെ
0: ഓക്കെ, അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് കുമാർ മുടപ്പല്ലൂരിൽ നിന്നുമാണ്. ഒരു പാട്ട് വെച്ച് തരുമോ, ചിത്രം സല്ലാപം യേശുദാസ് പാടിയ പാട്ടാണ് വേണ്ടത്. ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും, ഈ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
1: ഓക്കെ,
0: എസ് എന്തായാലും നമുക്കൊരു തമിഴ് സോങ്ങിലേക്ക് അടുത്തായിട്ട് പോകാം. തിരുമണ മലർകൾ എന്ന ഒരു പാട്ട് സ്വർണലത പാടിയിട്ടുള്ള ഒരു പാട്ടിലേക്കാണ് നമ്മൾ വാട്സപ്പിലൂടെ അടുത്തതായി പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ പാട്ട്സ്ആപ്പ്.

0: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: യെസ്, സമയത്ത് ആ 10 മണി കഴിഞ്ഞാൽ 43 മിനിറ്റും 44 സെക്കൻഡും ആയിരിക്കുകയാണ് നമ്മുടെ വാട്സപ്പിന്റെ സമയം. അങ്ങനെ
2: കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മെസ്സേജ് അയക്കാനുള്ള ആളുകൾ വേഗം സമയം കളയാതെ മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 8547341075 8547341075.
1: യെസ്, അപ്പൊ നമുക്ക് മെസ്സേജിലേക്ക് പോവാം. ഇനിയും നമുക്ക് മെസ്സേജുകൾ ഉണ്ട് വായിക്കാനായി. ജയങ്കർ സൽദയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. June 3 എന്റെ ജന്മദിനമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജയങ്കർ കേട്ടോ. അപ്പോ എനിക്ക് ഞാൻ തന്നെ എല്ലാവിധ ആശംസകളും അഡ്വാൻസ് ആയി നേർന്നുകൊണ്ട് ഒരു ഹിന്ദി ഗാനം എനിക്ക് കേൾപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൻ ഖിലാഡി തു അനാരി എന്ന ചിത്രത്തിലെ ചുരാക്കി ദിൽ മിര എന്ന ഗാനം കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ജയങ്കർ. അപ്പോ ജയങ്കർ എന്താണെങ്കിലും ജയങ്കർ മാത്രം അങ്ങനെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞാൽ പോരാട്ടോ. ഞങ്ങളും പറയാണ് റെയിൻബോയും എല്ലാവിധ ആശംസകളും ജയങ്കറിന് നൽകുകയാണ്. ജന്മദിനം അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. യെസ്, അടുത്ത മെസ്സേജിലേക്ക് പോയാലോ.
2: അപ്പൊ അദ്ദേഹം മാത്രമല്ല നാളെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്, ഒരു ബർത്ത്ഡേ ഷെയർ ചെയ്യുന്നത്, ഒരു ലെജൻഡ് ആയിട്ട് ബർത്ത്ഡേ ഷെയർ ചെയ്യുന്നുണ്ട്.
1: അതെ, അപ്പൊ അതെന്താണെന്നുള്ളത് നമുക്ക് നാളെ അറിയാം അല്ലേ.
2: ഓക്കെ, അപ്പോ അടുത്ത മെസ്സേജ് രണ്ടുപേർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ടേ. നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്. കിലുക്കം മൂവിയിലെ കിലുകിൽ പമ്പനം എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്റെ ഹസ്ബൻഡിന്റെ ഫേവറേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഹസ്ബൻഡിന്റെ പേര് പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല.
1: അടുത്തൊരു മെസ്സേജ് സരോജയാണ് പുത്തൻകുരിശിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. എന്നും പ്രോഗ്രാമിനൊപ്പം പാട്ടൊന്നും വേണ്ട, ഇന്നലെ ജുവൽ തന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എല്ലാ പാട്ടും കേട്ടുകൊണ്ട് പ്രിയ ആർജയമാർക്കൊപ്പം കൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം പരാതികളൊന്നുമില്ല, ഇന്നലെ പാട്ട് കിട്ടിയതുകൊണ്ട് ഇന്ന് മാറി നിൽക്കുന്നു എന്നാണ് സരോജ പറഞ്ഞിരിക്കുന്നത്.
2: ഓക്കെ, അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് ബിന്ദു ദിലീപ് കൊടകരയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഇസൈജ്ഞാനി ഇളയരാജ സാറിനുള്ള ബർത്ത്ഡേ ആശംസകളായി ഈ ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ തൊട്ടുമ്പോൾ നമ്മൾ പറഞ്ഞേയുള്ളൂ അല്ലേ ബർത്ത്ഡേ വിഷയം എന്ന കാര്യം. നാളെയാണ് ഇളയരാജയുടെ ബർത്ത്ഡേ, June 3 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ മെസ്സേജ് വന്നിട്ടുള്ളത്.
1: യെസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്
2: ഒരു മിനിറ്റ്, ഞാൻ ആ പാട്ട് പറഞ്ഞില്ലല്ലോ.
1: ഇല്ല, പാട്ട് പറഞ്ഞില്ല.
2: ആ, മറുപടിയും എന്ന് പറഞ്ഞ സിനിമയിലെ നലം വാഴ എന്നാളും എന്നുള്ളതാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്.
1: അടുത്തൊരു മെസ്സേജ്

0: ചോദിച്ചിരിക്കുന്നത്. കാര്യസ്ഥൻ മൂവിയിലെ സോങ് നിന്റെ മുഖശ്രീയിൽ എന്ന സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ദു ആണ് വൈക്കത്ത് നിന്നും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ്, എൻ്റെ മെസ്സേജ് വായിച്ചില്ലല്ലോ എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ മെസ്സേജ് കാണുന്നത്.
1: വായിക്കുകയും ചെയ്തു. അഴകൻ തമിഴ് മൂവിയിലെ സംഗീത സ്വരങ്ങൾ എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുള്ളത് മനോജ് തിന്നിലാപുരാണ്.
0: അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന മൂവിയിലെ പുലരിപ്പൂ പോലെ ചിരിച്ചും എന്ന ഒരു പാട്ട് വെച്ച് തരുമോ ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, അടുത്ത മെസ്സേജ് ബീന രാജ് ഐക്കാടാണ്. അയാൾ കഥ എഴുതുകയാണ് സിനിമയിലെ കുപ്പിവള കിലുകിലെ കിലുങ്ങണല്ലോ എന്ന ഗാനം വെച്ച് തരണം, എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: രാജിയാണ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബോഡി ഗിയർ ഇന്റർനാഷണൽ കസറയിൽ വർക്ക് ചെയ്യുന്നു, 250 തൊഴിലാളികളുണ്ട്, അവർക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത കൂട്ടുകാരികളായ ഷിജ, ഷമീർ, സിനി, ഷിബിൻ, സിൻഡ്രല്ല, ജസ്ന, സിന്ധു, ലീലാധർ, സൗമ്യ, ഇവർക്ക് വേണ്ടിയിട്ടാണ് നിറക്കൂട്ടിലെ പൂമാനമേ എന്നുള്ള പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്കൊരു അടുത്ത പാട്ടിലേക്ക് പോയാലോ.
1: ഓക്കെ,
0: ഓ കാതൽ കൺമണി എന്ന മൂവിയിൽ ഒരു സോങ് നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, മെന്റൽ മനതിൽ എന്ന സോങ്. AR റഹ്മാൻ പാടിയ ആ ഒരു പാട്ടിലേക്കാണ് അടുത്തായി പാട്സപ്പ് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 പാട്സപ്പ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സാപ്പ്. അപ്പം നമുക്കിനി വളരെ കുറച്ച് സമയം കൂടിയുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് മെസ്സേജുകളിലേക്ക് പോകാം. അടുത്ത മെസ്സേജ് സിന്ധു നെല്ലായിയാണ്. ഇന്നലെ മെസ്സേജും വായിച്ചു പാട്ടും വെച്ചു തന്നു, പക്ഷേ എൻ്റെ പേര് മാത്രം വായിച്ചില്ല എന്നാണ് സിന്ധു മെസ്സേജ് അയക്കുന്നത്. പിണക്കമാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അയ്യോ, ഒരു പിണക്കവും ഇല്ലാട്ടോ ഇന്നലെ. അപ്പോൾ അങ്ങനെ പറ്റിപ്പോയത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാ ഇപ്പം ഞങ്ങളത് മെസ്സേജ് വായിച്ചിട്ടുണ്ട്.
1: പക്ഷേ പാട്ട് കിട്ടി,
0: പാട്ടെന്തായാലും ഇന്നലെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പേര് മാത്രം വായിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് എൻ്റെ പ്രിയ കൂട്ടുകാരി, കൂടെ ജോലി ചെയ്യുന്ന സനിലയുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടി കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന മൂവിയിലെ ആവണി പുന്നുഞ്ഞാൽ എന്നുള്ള പാട്ട് ചോദിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തായാലും സനിലയ്ക്ക് റെയിൻബോയുടെ വകയും കൂടിയുള്ള ബർത്ത്ഡേ വിഷസ് അറിയിക്കണം കേട്ടോ. അടുത്ത മെസ്സേജ് സൽമ ജമാലുദ്ദീൻ ആണ്. സിന്ദൂരപ്പൂ മനസ്സിൽ ശലഭങ്ങളോ കിളികളോ എന്നുള്ള പാട്ട് ഗമനം മൂവിയിലെ, ഈ പാട്ട് വെച്ച് തരുമോ എന്നാണ് സൽമ ചോദിച്ചിട്ടുള്ളത്. അടുത്ത മെസ്സേജ് എൻ്റെ പേര് അശ്വതി ശിവൻ. പാട്ടുകൾ കേട്ട് കൂടെ തന്നെ ഉണ്ടിട്ടോ എന്ന് നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പാട്ടൊന്നും ചോദിച്ചിട്ടില്ല. അടുത്ത മെസ്സേജ് റഷീദ് ജാസ്മിൻ ആണ്. ആരാധ്യം പറയും ആരാധ്യം പറയും എന്നുള്ള പാട്ട്, മഴ സിനിമയിലെ ഈ ഗാനം വെച്ചു തരുമോ? ഇത് ഇടക്കൊച്ചിക്കാർക്ക് വേണ്ടി മൊത്തമായിട്ടാണ് ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്.
1: ഇനി എന്തായാലും ഞാൻ പറയാം അല്ലേ.

0: കതിവന്നൂർ വീരനെ പാട്ട് വേണം, സൂര്യ മജീഷിനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പട്ടിമറ്റത്തു നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് സുമ രാജേന്ദ്രൻ അയച്ചിരിക്കുന്നു, തൃക്കാരിയൂരിൽ നിന്നുമാണ്. എൻ്റെ ഹസ്ബൻഡ് കെ ആർ രാജേന്ദ്രൻ അദ്ദേഹത്തിനായി ഇനിയും ഉണ്ടൊരു ജന്മമെങ്കിൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് സ്വപ്ന സിബി കളവം കൂടും ചേർത്തല എന്ന സ്ഥലത്തു നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്കത് പ്രിൻസ് ഫിലിമിലെ ശ്യാമയാം രാധിക എന്ന സോങ് വെച്ച് തരുമോ, പലവട്ടം ചോദിച്ചിട്ടും പാട്ട് വെച്ച് തന്നില്ല എന്നൊരു പരാതി പറഞ്ഞിട്ടുണ്ട്. പാട്ട് ഈ വാട്സപ്പ് കേൾക്കുന്ന എല്ലാവർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു മെസ്സേജ്, ഹായ് നമിത രതീഷ്, എൻ്റെ പേര് ഷഹീബ, എല്ലാ പരിപാടികളും കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാ മെസ്സേജും വായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എല്ലാ പാട്ടുകളും നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല, കാരണം നമ്മുടെ സമയം 1 മണിക്കൂറാണ്. ഒരുപാട് മെസ്സേജുകളും ഒരുപാട് പാട്ടുകളും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പാട്ടുകളെയും ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ. യെസ്, എന്താണെങ്കിലും ഇനിയും ഉണ്ടോ മെസ്സേജ് വന്നിട്ടുണ്ടോ?
1: മെസ്സേജുകൾ
0: ഉണ്ട്.
1: ഇനിയും കുറച്ച് മെസ്സേജ്. ഇടുക്കിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കൃഷ് മൂവിയിലെ ആവോ സുനാവോ എന്നുള്ള പാട്ട് ചോദിച്ചിട്ടുണ്ട്.
0: അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജാൻ നീതു പ്രവീൺ, ആ ഞാൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്നിൻ്റെ ഒരു കുറവ് കാരണം എനിക്ക് ജാൻ എന്ന് വായിക്കേണ്ടി വന്നു. നീതു പ്രവീണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മഴവില് മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയം വളരെ കുറവാണ്, അതുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല.
1: അടുത്തത് അമൃത, എൻ്റെ മകളുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു. അവളുടെ പേര് ലക്ഷ്മി ശ്വേത. അവളുടെ 11th 11th ബർത്ത്ഡേ ആയിരുന്നു. അവൾക്ക് വേണ്ടി എൻ്റെ ചിത്തിര താമര തുമ്പി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ലക്ഷ്മി ശ്വേതയ്ക്ക് റെയിൻബോ ഫാമിലിയുടെ ബർത്ത്ഡേ വിഷസ് ഇപ്പോൾ അറിയിക്കുകയാണ്.
0: അടുത്തൊരു മെസ്സേജ് വന്നിട്ടുള്ളത് ലീപ പുരുഷോത്തമനാണ്, തിരുവാങ്കുളത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചെമ്പകവള്ളികളിൽ എന്ന സോങ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. 30th നിന്നും രാജി, മകൻ അശ്വിൻ്റെ പിറന്നാളാണ് ഇന്ന്, നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും മകന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് തന്നെ അടുത്തായി വരുന്നുണ്ട്. അശ്വിന് റെയിൻബോയുടെ പിറന്നാൾ ആശംസകൾ നേരെയാണ്. മറ്റൊരു മെസ്സേജിലേക്ക് പോവാം. ഒരു ഹിന്ദി ഗാനം തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാജൻ മൂവിയിലെ ഭൂത്ത് പ്യാർ കർത്തേ എന്ന സോങ് ആണ്. ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേശ് ആണ് ഈ ഒരു സോങ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്താണെങ്കിലും സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 27 സെക്കൻഡുമായി. നമ്മുടെ ഇന്നത്തെ വാട്സപ്പ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അപ്പൊ എല്ലാവർക്കും പാട്ടുകൾ കിട്ടിയിട്ടില്ല എന്നറിയാം, പക്ഷെ വിഷമിക്കേണ്ട, നമുക്ക് ഇനി യുവർ ചോയ്സിന്റെ സമയമുണ്ട്. അതുപോലെ തന്നെ വോയിസ് യുവർ ചോയ്സിലൂടെ നിങ്ങൾ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാം. അതിനായി വോയിസ് മെസ്സേജുകൾ അയച്ചാണ് പാട്ടുകൾ ചോദിക്കേണ്ടത്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സംസ്ഥാനത്തെ വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സ്പീക്കർ തള്ളി. കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സംസ്ഥാനത്ത് വിലക്കയറ്റമുണ്ടെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഭാഗികമായി ശരിയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷമാണ് നിലവിലെ വിലക്കയറ്റത്തിന് കാരണമെന്നും മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കി. വിലക്കയറ്റം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്ന ഭരണപക്ഷ സമീപനം ദൌർഭാഗ്യകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുഖ്യമന്ത്രി വിലക്കയറ്റ കാരണങ്ങളുടെ മുഖപുരം മാത്രം പറഞ്ഞു നിർത്തിയത് ശരിയായില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ വൈദ്യുതി മേഖലയെ കൂടുതൽ കാര്യക്ഷമവും ജനസൌഹൃദവുമാക്കാൻ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി വിതരണം, ബിൽ സംവിധാനങ്ങൾ, ലോ വോൾട്ടേജ് പ്രശ്നങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, സൌരോർജ്ജ വികസനം, ഉപഭോക്തൃ സേവനം തുടങ്ങി ഏത് വിഷയത്തിലും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാമെന്ന് മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം നെൽകർഷകരുമായി കൂടിക്കാഴ്ച നടത്തും. നിയമസഭാ മന്ദിരത്തിലാണ് കൂടിക്കാഴ്ച. താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം. ആറാം വളവിൽ റോഡ് പ്രവൃത്തിയായതിനാൽ വലിയ വാഹനങ്ങൾക്കാണ് യാത്രാ തടസ്സം. സംസ്ഥാനത്ത് ചിരട്ടയുടെ ആവശ്യത്തിലും വിലയിലും വൻ മുന്നേറ്റം. ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് 31.50 രൂപയും മൊത്ത വിപണിയിൽ 33 രൂപയുമാണ് വില. തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴി ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ട മുക്കത്തെ ലഹരി കേസ് പ്രതി പിടിയിൽ. മുഹമ്മദ് ഹനീഫയാണ് ആന്ധ്രാപ്രദേശ് കർണാടക അതിർത്തിയിൽ പിടിയിലായത്.
1: ന്യൂസ് റെയിൻബോ.
2: You are listening to Rainbow FM Kochi 107.5. Musically yours.
3: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഗാനങ്ങൾക്ക് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. വിഷാദം തളംകെട്ടി നിൽക്കുന്ന സമയത്ത് കേൾക്കുന്ന ശോക ഗാനങ്ങൾ നമ്മുടെ വേദനയെ ഇരട്ടിയാക്കുന്നു. എന്നാൽ ഒരു ഹാപ്പി സോങ് അത് ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റിയെടുക്കുന്നു. അതുപോലെ തന്നെയാണ് സന്തോഷം തുളുമ്പുന്ന ഗാനങ്ങളും ഫാസ്റ്റ് സോങ്സും നമ്മുടെ മനസ്സിനെ ആവേശത്തിലാക്കുന്നതും. ഗാനങ്ങളുടെ കാര്യം പറഞ്ഞ പോലെയാണ് ശബ്ദവും. ചില ശബ്ദങ്ങൾ നമുക്ക് വേറിട്ട ഒരു അനുഭവം സമ്മാനിക്കുന്നു. നമ്മുടെ ശബ്ദം എപ്പോഴെങ്കിലും നമ്മൾ തന്നെ പിന്നീട് ഒന്ന് കേട്ടുനോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കണം. ഇഷ്ടഗാനങ്ങൾ നിങ്ങളുടെ ശബ്ദത്തിലൂടെ തന്നെ ഇതാ നിങ്ങളിലേക്ക് തന്നെ എത്തുന്നു. കാതോർക്കൂ, ഇത് വോയിസ് യുവർ ചോയ്സ്. കൂടെ ഞാൻ ആർ ജെ ധന്യ.

നമസ്കാരം, വോയിസ് യുവർ ചോയ്സ്. എൻ്റെ പേര് അനഘ, എറണാകുളത്താണ് സ്ഥലം. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് യുവർ ചോയ്സിലേക്ക് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. എനിക്കിന്ന് കേൾക്കേണ്ട ഗാനം ഒരു മെയ് മാസപ്പുലരി എന്ന ചിത്രത്തിലെ ഇരുഹൃദയങ്ങളിൽ എന്ന ഗാനമാണ്. ഞാൻ ഒരു രവീന്ദ്ര മാഷിൻ്റെ ആരാധികയാണ്, അതുകൊണ്ട് മാഷിൻ്റെ ഗാനങ്ങളെല്ലാം എനിക്കിഷ്ടമാണ്. ഈ പാട്ടും അതേപോലെ ഒരു പ്രത്യേകതയുള്ള പാട്ടാണ് മാഷിൻ്റെ സംഗീതം. അപ്പോൾ ഈ ഗാനം വെച്ച് തരുമോ?

നമസ്കാരം റെയിൻബോ, ഞാൻ ആശാ ബാബുരായി തൊടുപുഴ. എനിക്കിന്ന് വോയിസ് യുവർ ചോയ്സിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം പാഥയ എന്ന മൂവിയിലെ ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് എന്ന പാട്ടാണ്. ഈ പാട്ട് എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കേൾപ്പിക്കുമല്ലോ. താങ്ക് യു റെയിൻബോ.

0: യു ആർ ലിസണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഒപ്പം നിങ്ങളുടെ ശബ്ദവും. ഇത് വോയിസ് യുവർ ചോയ്സ്.
1: ഹായ്, വോയിസ് യുവർ ചോയ്സിലെ ഞാൻ പി കെ പ്രകാശ് എളമക്കര, മിനിയുടെ എളമക്കര സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും പൊന്നമരൽ തളലിൻ്റെ പ്രിയ കൂട്ടുകാരിയുമായ സവിതയ്ക്ക് വേണ്ടി, സവിതയുടെ ജന്മദിനത്തിന് വേണ്ടി, ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലെ ഈ ശിശിരകാലം തൂമഞ്ഞു തൂ എന്ന ഗാനമാണ് പ്രിയ കൂട്ടുകാരി സവിതയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സവിതയും കൂട്ടുകാരിയും കൂടി മിനിയെ കാണാൻ വന്നിരുന്നത്. അന്നാണ് അറിഞ്ഞത് മിനിയുടെ സഹപാഠി സവിതയുടെ പിറന്നാൾ ദിനം വരുന്ന ദിവസമാണ്. വരുന്ന ദിവസം സവിതയുടെ പിറന്നാൾ ദിനത്തിന് വേണ്ടി ഈ ഗാനം ആകാശവാണിയുടെ എല്ലാ ശ്രോതാക്കൾക്കു വേണ്ടി സമർപ്പിക്കുകയാണ് ഞാൻ പി കെ പ്രകാശ് എളമക്കര.

നമസ്കാരം, ഞാൻ സിന്ധു നെല്ലായാണ്. എനിക്ക് ഈ ഫിലിമിലെ തേനും വയമ്പും ഫിലിമിലെ ഈ സോങ് വെച്ച് തരാൻ ആവശ്യപ്പെടുന്നു. ഇത് ഞങ്ങളെ പുല്ലൂർ കശുവണ്ടി കമ്പനിയിലെ എല്ലാ ലേബേഴ്സിനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.

യു ആർ ലിസണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഒപ്പം നിങ്ങളുടെ ശബ്ദവും. ഇത് വോയിസ് ഓവർ.

ഹായ് വോയിസ് യുവർ ചോയ്സ്. ഞാൻ എറണാകുളത്ത് നിന്ന് സിനിയാണ്. എനിക്ക് വിറ്റ്നസ് മൂവിയിലെ തുമ്പമെല്ലാം പമ്പ കടന്നു എന്ന പാട്ട് കേൾപ്പിച്ച് തരാമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. എപ്പോഴും മെസ്സേജ് അയക്കണം വിചാരിക്കും, പക്ഷേ പറ്റിയിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ വോയിസ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് പാട്ട് വെച്ച് തരാമോ പ്ലീസ്?

നമസ്കാരം റെയിൻബോ, ഞാൻ തിരുവപ്പത്തു നിന്ന് ജിഷ ജോൺസനാണ്. എനിക്ക് നമ്മുടെ വോയിസ് യുവർ ചോയ്സിലൂടെ ഒരു പാട്ട് വേണമായിരുന്നു. ദേവദത്തൻ എന്ന ചിത്രത്തിൽ ജാനകിയമ്മ പാടിയ എൻ ജീവനെ എങ്ങാണു നീ, ഇനിയും കാണും വീണ്ടും. ഈ പാട്ടാണ് വേണ്ടത്. ഈ പാട്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും പിന്നെ എൻ്റെ പാരൻസ് ഇൻ ലോസിനും വേണ്ടിയിട്ടാണ് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പച്ചനും അമ്മച്ചിയും മദർ ഇൻ ലോയും ഇല്ല ഇപ്പോൾ. അവർ മൂന്ന് പേരും മരിച്ചുപോയി, ഇനി അപ്പച്ചി മാത്രമേ ഉള്ളൂ. എങ്കിലും ഈ ജൂൺ 6-ന് എൻ്റെ അപ്പച്ചിയുടെയും അമ്മച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അപ്പച്ചിയുടെ പേരിൽ ഞാൻ ഈ പാട്ട് ചോദിക്കുകയാണ്. ഒപ്പം എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടി വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. വെച്ചു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.

ഹായ് ഹലോ, എൻ്റെ പേര് കാർത്തിക. എറണാകുളം ജില്ലയിൽ നിന്നാണ്. കോളേജിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിക്കപ്പോൾ ആകാശവാണി റെയിൻബോ ഭയങ്കര ഇഷ്ടമാണ്. റെയിൻബോയിലെ വോയിസ് യുവർ ചോയ്സ്

എന്ന പ്രോഗ്രാമിലൂടെ പെരുമഴക്കാലത്തിലെ ചെന്താർമിഴി എന്ന പാട്ട് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ പാട്ട് വെച്ച് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പാട്ട് ഞാൻ എല്ലാവർക്കും ഇപ്പോൾ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു.

ഗാനങ്ങളും നിങ്ങളുടെ ശബ്ദവും ചേർന്ന് മനോഹരമായ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇതുപോലെ നിങ്ങൾക്കും വോയിസ് മെസ്സേജ് അയക്കാം, ഇഷ്ടഗാനങ്ങൾ കേൾക്കാം വോയിസ് ഓവർ ചോയ്സിലൂടെ.

വിളിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8547-34107-75, 8547-34107-5. ഈ ഒരു നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയച്ച് കാത്തിരിക്കൂ അടുത്ത വോയിസ് ഓവർ ചോയ്സിനായിട്ട്. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ആർ ജെ ധന്യ. സ്റ്റേ ട്യൂൺ, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കോട്ട്.

0: ഹായ് ഹലോ, നമസ്കാരം. സമയം ഇതാ 12 മണി കഴിഞ്ഞ് 3 മിനിറ്റും 15 സെക്കൻഡും ആയിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. ഇനിയിപ്പോൾ വാട്സപ്പിലൂടെ പാട്ട് കിട്ടിയില്ല എന്നുള്ളവരെ വിഷമിക്കേണ്ട, നമുക്ക് യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ റേഡിയോയിലൂടെ അല്ലെങ്കിൽ റെയിൻബോയിലൂടെ കേൾക്കണമെന്ന് ഈ ഒരു സമയം കേൾക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04824218101. 04824218101. യെസ്, അങ്ങനെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: കൃഷ്ണകുമാർ.
0: കൃഷ്ണകുമാർ, കൃഷ്ണകുമാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാനിപ്പോ വിളിക്കണത് തൃക്കാക്കരയാണ്. മരടാണ് വീട്.
0: മരടിലാണ് സ്വന്തം വീട് അല്ലേ?
1: ഫ്ലാറ്റിലാണ്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ അവിടുത്തെ കാറ്റഗറ.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷങ്ങൾ.
0: സുഖമായിട്ടിരിക്കുന്നു.
1: മഴ
0: ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം. ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കുട്ടികളൊക്കെ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങിയിരിക്കല്ലോ. അവർക്ക് 2-3 ദിവസം ഒരു ബുദ്ധിമുട്ടില്ലാതെ അവർ ക്ലാസ്സിൽ പോട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും മഴ മാറി നിൽക്കുന്നേ.
1: ഇല്ല, അങ്ങനെ നമ്മളൊക്കെ പഠിക്കുമ്പോ പോവും, മഴ ഉണ്ടാവും, വരുമ്പോണ്ടാവും. അതൊക്കെയാണ്, അതാണല്ലോ, അങ്ങനെയാണല്ലോ. ഞാൻ 85 കാലഘട്ടമൊക്കെ ഉണ്ടോ ഓർമ്മിക്കണേ ഇപ്പോഴേ. ഞാൻ 85 എന്റെ 10, അതിന് മുമ്പൊക്കെ ഉള്ള കാലഘട്ടം ഇങ്ങനെ ആലോചിക്കും. നമ്മള് ചേമ്പലൊക്കെ എടുത്ത് തലയിൽ വെച്ചിട്ടൊക്കെ പോകണം. എന്റെ വീട് ശരിക്കും പറഞ്ഞാൽ സ്കൂളിന് അടുത്തൊക്കെ ആയിരുന്നു. പോകുമ്പോ ചേമ്പല അല്ലെങ്കിൽ വാഴയിലൊക്കെ തലയിൽ വെച്ചിട്ട് ഓടും.
0: ഇപ്പൊ പക്ഷെ മിക്ക കുട്ടികൾക്കും സ്കൂൾ ബസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്രയും ബുദ്ധിമുട്ട് കുട്ടികൾ അനുഭവിക്കുന്നില്ല.
1: പിന്നെ അനുഭവിക്കണല്ല, അവർക്കിപ്പോ സുഖമല്ലേ. നമ്മുടെ ഇതൊന്നും അവരറിയാനില്ല ഇപ്പൊ.
0: പക്ഷെ അത്രത്തോളം നമുക്കുണ്ടായിരുന്ന ആ ഒരു സന്തോഷവും നമ്മൾ എൻജോയ് ചെയ്തിരുന്ന അത്രയും അത്രയും കാര്യങ്ങൾ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല ഇപ്പോഴുള്ള ഒരു തലമുറയ്ക്ക്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: എനിക്ക് വൈഫും എന്റെ മോള് സിയേക്ക് കുടിക്കുന്നു.
0: മോളുടെ പേരെന്താണ്?
1: നന്ദന.
0: നന്ദന, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്, ആർക്ക് വേണ്ടിയാണ് കേൾക്കേണ്ടതെന്ന് പറഞ്ഞോളൂ.
1: ഞാനിപ്പോ നേരത്തെ പറഞ്ഞാണ് അട്ടക്കാലത്തിലാ പാട്ട് കൊടുക്കുക. അവർക്ക് വാട്സാപ്പ് അവരൊക്കെ കേൾക്കുമ്പോ അവർക്ക് ഒരു സന്തോഷമാവൂല.
0: എല്ലാവർക്കും വേണ്ടിട്ടല്ലേ. ഓക്കെ, അട്ടക്കലാശം മൂവിയിലെ പാട്ടല്ലേ.
1: നാണമാകുന്നുള്ള പാട്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ പാട്ട് കേട്ടാലോ.
1: എല്ലാരും കേക്കട്ടെ.
0: പാട്ട് പാടുമോ?
1: ഇല്ലില്ല മാഡം.
0: ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ
1: ഓക്കെ,
0: വിളിച്ചിൽ സന്തോഷം. സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റും 5 സെക്കൻഡും ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. അതിനായി വിളിക്കേണ്ട നമ്പർ 04824218101.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
1: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
4: Is Rainbow FM 107.5. Non-stop music, non-stop entertainment.
5: സമയം 12 മണി കഴിഞ്ഞ 12 മിനിറ്റും 2 സെക്കൻഡും ആയിരിക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സസ്. അപ്പോൾ യുവർ ചോയ്സിലെ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണ് നോക്കാം. ഹലോ
6: ഹലോ,
5: ഇതാരാണ്?
6: റഷീദ്.
5: റഷീദ് എവിടുന്നാ വിളിക്കുന്നത്?
6: എടക്കുച്ചി.
5: ഓക്കേ, എന്ത് ചെയ്യുന്നു?
6: ഞാനൊരു ഷോപ്പ് നടത്തുക.
5: ഷോപ്പ് നടത്തുവാണ്? എന്തിന്റെ ഷോപ്പാണ്?
6: എല്ലാം ഉണ്ട്, പച്ചക്കറി.
5: ആ, പച്ചക്കറിയും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടോ?
6: ഫ്രൂട്ട്സ് ഇല്ല,
5: പലചരക്ക്. ഓക്കേ. ആ, അപ്പൊ ഈ സമയത്ത് കുറച്ച് തിരക്കുള്ള സമയമാണോ?
6: ആ, ഇപ്പൊ മഴയായോണ്ട് കച്ചവടം കുറവാണ്.
5: കച്ചവടം കുറവാണ് അല്ലേ?
6: മഴ

0: ആഹാ, ഇപ്പൊ മഴ ഉണ്ടായിരുന്നോ? എങ്കിലും എനിക്ക് തോന്നുന്നു വൈകുന്നേര സമയങ്ങളിലായിരിക്കും അല്ലെ കുറച്ചുകൂടെ തിരക്കുണ്ടാവുക. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോകാൻ കരുതിയിട്ട് ആ ഒരു സമയത്താണ് വരുന്നത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വൈഫ്, രണ്ട് പിള്ളേര്.
0: കുട്ടികളൊക്കെ ചെറിയ കുട്ടികളാണോ? വലിയ കുട്ടികളാണ് അല്ലേ. ഓക്കെ, വേറെ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ?
1: ഇവിടെ നല്ല വിശേഷം. ഞാൻ റെയിൻബോയും എല്ലാം
0: കൂട്ടുകാരൊക്കെ. ഇനി ഏത് പാട്ടാ കേൾക്കേണ്ട? ആർക്ക് വേണ്ടിയാണ് പ്ലേ ചെയ്യേണ്ടത്?
1: ഇത് ആരാധ്യം പറയും, മഴയെ സിനിമയിലെ പാട്ട്. മഴ.
0: മഴ മഴ. ഓക്കെ, അതേത് ആർക്ക് വേണ്ടിയിട്ടാണ്? രാവിലെ മഴ പെയ്തപ്പോ ഈ പാട്ട് മനസ്സിലേക്ക് വന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഈ ഒരു പാട്ട് കേൾക്കുമ്പോ കൂടെ ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സുഖമായിരുന്നു കേൾക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ. പ്രകൃതിക്ക് വേണ്ടിയിട്ട് വെറൈറ്റിയാണ്. എന്തായെങ്കിലും ജൂൺ 5 പ്രകൃതി ദിനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും അഡ്വാൻസ് ആയിട്ട് പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ബൈ. ഇതുപോലെ ഈ സമയം റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങൾക്ക് കേൾക്കണം ഈ ഒരു സമയത്ത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കേണ്ട നമ്പർ 0484-242-1 01.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ നമിത. യെസ് അങ്ങനെ ഇതാ യുവർ ചോയ്സിൽ അടുത്തൊരാൾ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: സജീവൻ.
0: സജീവൻ എവിടുന്നാണ്?
1: പെരിഞ്ഞനം.
0: പെരിഞ്ഞനം, ഓക്കെ. എന്ത് ചെയ്യുന്നു?
1: ഞാനൊരു പൊടിക്കിനെ വലിയ നടത്തുന്നു.
0: ആ, വീട്ടിൽ തന്നെയാണോ അതോ?
1: വീട്ടിലല്ല, വീടിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ്.
0: സ്വന്തം ഇല്ലാണ് അല്ലേ? ജോലിയിലാണോ
1: ഇപ്പൊ? ജോലി ഉണ്ട്. അപ്പൊ മഴ പെയ്തോണ്ടിരിക്കുന്നു, അങ്ങനെ അവിടെ ഇരുന്നപ്പോ ഒന്ന് വിളിച്ചു നോക്കിയാണ്.
0: അവിടെ മഴയുണ്ടല്ലേ? ചില സ്ഥലങ്ങളിൽ മഴ പെയ്തു മാറി, ചിലയിടത്ത് മഴ ഇല്ല എന്ന് പറയുന്നു, ചിലയിടത്ത് ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെയാണല്ലേ?
1: ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുന്നു.
0: അപ്പൊ ഇനി ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് ബ്രേക്ക് എടുക്കോ കുറച്ചുനേരം?
1: ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാൻ പോകും.
0: പിന്നീട് 2 മണിക്കാണ് തുറക്ക. ഓക്കെ. ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പൊ ആരെങ്കിലും ഒക്കെ ഉണ്ടോ കൂടെ? ഒറ്റയ്ക്ക് തന്നെയാണ് അല്ലെ? ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യും. ഓക്കെ. അപ്പൊ വീട് എവിടെയാണ്?
1: പെരിഞ്ഞനം.
0: ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലിപ്പോ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. മകള് കല്യാണം കഴിച്ചു കൊടുത്തു. മോൻ ഇപ്പൊ ബാംഗ്ലൂര്.
0: ബാംഗ്ലൂരാണ്. അപ്പൊ ഹസ്ബൻഡും വൈഫും ആയിട്ട് അടിച്ചു വിളിക്കാണ് ഇപ്പോ.
1: വൈഫ് തൊട്ട് എന്റെ തൊട്ട് ഇപ്പഴത്തെ കടയിൽ ടൈലറിംഗ് കട.
0: ടൈലറിംഗ് കടയുണ്ട് അല്ലേ? അതും സ്വന്തമായിട്ടാണോ നടത്തുന്നത്? അപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണോ വീട്ടിൽ നിന്ന് ഇറങ്ങ ജോലിക്കായിട്ട്?
1: 9 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങും, ഇവിടെ വരും. രണ്ടുപേരും രണ്ട് ജോലിയില്
0: വ്യാപൃതരായിരിക്കാണ് അല്ലേ? ഓക്കെ. ഏത്
1: റേഡിയോ വെക്കും?
0: വൈഫ് കേൾക്കാറുണ്ടോ? വൈഫിന്റെ ഷോപ്പിലും വെക്കോ? അപ്പൊ ഇപ്പൊ ഷോപ്പിലേക്ക് വന്നിരിക്കുവാണോ? കേൾക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. വിളിക്കുന്ന കാര്യം പറഞ്ഞിരുന്നോ വൈഫിനോട്?
1: ഞാൻ പറഞ്ഞു, വിളിച്ചിട്ട് ബെല്ലടിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ബെല്ലടിക്കുന്നുണ്ട്.
0: കേട്ടോളാൻ പറഞ്ഞു അല്ലേ? ഓക്കെ. ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: പാട്ട് തുടരും, കൺമണി പൂവേ. അതാണ് ഞാൻ പറഞ്ഞത്,
0: കൺമണി പൂവേ പാട്ട്. വൈഫിന് വേണ്ടിയാണോ ഡെഡിക്കേഷൻ?
1: വൈഫിനും പിന്നെ ബാക്കി എല്ലാവർക്കും വേണ്ടി കേൾക്കുന്ന എല്ലാവർക്കും.
0: ഓക്കെ. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ
0: ഓക്കെ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. ബൈ
1: ബൈ.
0: തുടരും മൂവിയിലെ എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള കൺമണി പൂവ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് സജീവൻ. യെസ്. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്ക് പോകാം. ഒപ്പം കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനം കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04842424281. 0484 2428101.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ജിൻകെ പാസ് കോയി ഗാരണ്ടി നഹി ഹൈ സർക്കാർ ഖുദ് ഉൻ

0: ഗ്യാരണ്ടർ ബൺ റഹീ ഹൈ.
1: കഴിഞ്ഞ 6 വർഷത്തിനിടെ പി എം സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. പി എം സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: You are listening to Akashvani Rainbow FM Kochi 107.5.
3: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്തതായി വിളിച്ചിട്ടുള്ളത് സുനീതയാണ്. ഹലോ
4: ഹലോ
3: സുനീത.
4: അതെ.
3: ആ സുനീത, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
4: ഓക്കെ,
3: എന്ത് ചെയ്യുന്നു?
4: ഹൗസ്
3: വൈഫാണ്. അപ്പൊ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞോ? ഫ്രീ ആയി റെസ്റ്റ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് അങ്ങ് ഇരിക്കാന്ന് കരുതി അല്ലേ? വീട്ടിലെ ആരൊക്കെ ഉണ്ട്? മോളും ഉണ്ട്. മോള് ക്ലാസ്സിൽ പോയോ? കല്യാണം കഴിഞ്ഞ മകളാണ് അല്ലേ?
4: ഓക്കെ.
3: അപ്പൊ മകൾ അപ്പൊ എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത്?
4: മകള് തൃശ്ശൂരാണ്.
3: ഇപ്പൊ വീട്ടിലുണ്ട് അല്ലേ? ഓക്കെ. വേറെ എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങൾ?
4: ഇവിടെ നല്ല വിശേഷം. മഴയൊക്കെ ഉണ്ട്. രാവിലെ മഴ ഉണ്ടായിരുന്നു. തുണിയൊക്കെ മേലിൽ കഴുകിട്ടിട്ട് മേലെ ഓടി വീണ്ടും എടുത്തോണ്ട് വന്നു. അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു.
3: മഴക്കാലത്ത് അതാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രശ്നം അല്ലേ, ഈ തുണിയുടെ പുറകെ ഓടുക എന്നുള്ളത്. കാരണം ഒരു ചെറിയ വെയിൽ കാണുമ്പോൾ ആ തുണി ഒന്ന് വിരിക്കാൻ നമുക്ക് തോന്നും. അതൊന്ന് വിരിച്ചു കഴിയുമ്പോഴേക്കും, അതെ, ഒന്ന് വിരിച്ചു കഴിയുമ്പോഴേക്കും വീണ്ടും മഴ വരും, നമ്മൾ വീണ്ടും ഓടും. പക്ഷെ അന്ന് നമുക്കറിയാം അടുത്ത്, എന്നാലും നമുക്കറിയാം അടുത്ത് തന്നെ മഴ പെയ്യുമെന്ന് അറിയാമെങ്കിലും നമ്മൾ ഒന്ന് ആ ചെറിയ വെയിൽ കാണുമ്പോൾ ഒന്ന് വിരിക്കാനായിട്ട് നമ്മുടെ മനസ്സിങ്ങനെ പറഞ്ഞോണ്ട്.
4: ഓക്കെ.
3: ഫുഡൊക്കെ റെഡിയായി? ഇന്നെന്താണ് സ്പെഷ്യൽ ആയിട്ട്? മകള് വന്നത് കൊണ്ട് സ്പെഷ്യൽ. മകൾക്ക് ഇഷ്ടതാണോ? ഹസ്ബൻഡ് പുറത്താണ് അല്ലേ? ഓക്കെ. ഇന്നപ്പൊ ഏത് പാട്ടാണ്? ആ ഇന്ന് ഏത് എന്താണ്? രണ്ടുപേരുണ്ടോ? രണ്ട് മക്കളുണ്ടോ? രണ്ട് പെൺകുട്ടികളാണ്.
4: എനിക്ക് മണിയത്തൂരിലായാലും ശിവരാത്രി എന്ന് പാട്ടുകാരണം.
3: ഓക്കെ, പാട്ടുകാരിയാണല്ലേ?
4: പാട്ട് കേൾക്കണത് ഭയങ്കര ഇഷ്ടമാണ്.
3: പാട്ട് കേൾക്കണത് ഇഷ്ടമാണ്. എന്താണ്? അടുക്കളയിൽ ഇങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോ പാട്ടൊക്കെ കേട്ട് പാട്ടിനൊപ്പം ഒന്ന് മൂളിയൊക്കെ പണികൾ ചെയ്യും അല്ലേ? പഴയ പാട്ടുകളോടാണോ കൂടുതൽ ഇഷ്ടം? അത് കഴിഞ്ഞ ഇഷ്ടമല്ല. അത് നമ്മുടെ ആ ഒരു ചെറുപ്പകാലത്തെ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുമല്ലോ. അതിന് മുകളിലേക്ക് നമുക്ക് വേറൊരു പാട്ടിനോടും ഒരു പ്രിയം തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു കോളേജ് ടൈം, ആ ഒരു സമയത്തെ പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ആ സമയത്ത് നമ്മള് കോളേജുകളിലൊക്കെ കേട്ടിരുന്ന പാട്ടുകള്, അല്ലെങ്കിൽ ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ കേട്ടിരുന്ന പാട്ടുകളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് വളരെ അറിയാം. ഇപ്പോഴത്തെ ചെറിയ കുട്ടികൾക്ക്
4: ഒരു റിയാലിറ്റി ഷോ എടുത്ത് നോക്കിയാലും പഴയ പാട്ടുകളാണ് കൂടുതലും.
3: അതെ, നമുക്ക് റിപ്പീറ്റ് അടിച്ച് കേൾക്കാനായിട്ട് തോന്നും ആ പഴയ പാട്ടുകൾ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ബൈ. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. കെ എസ് ചിത്ര പാടിയിട്ടുള്ള പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേൾക്കാം നമുക്ക് ഈ ഒരു പാട്ട്. കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു റെയിൻബോയിൽ ഇത് യുവർ ചോയ്സ്. യെസ്, യുവർ ചോയ്സിലേക്ക് അടുത്തൊരാൾ വിളിച്ചിട്ടുണ്ട്. അതും കൊച്ചിയിൽ നിന്ന് ഒരു സുനിതയാണ്. ഹലോ സുനിത.
1: ഹലോ.
0: ഹലോ. ആ, നേരത്തെ വിളിച്ച സുനിത, കൊച്ചിയിൽ നിന്ന് വിളിച്ച സുനിതയുടെ ശബ്ദം കേട്ടപ്പോൾ ഒന്ന് വിളിക്കണം എന്ന് തോന്നി വിളിച്ചതാണ് അല്ലേ? ഓക്കെ, ഈ സുനിത എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ വീട്ടിലേക്ക് തയ്യലാണ്.
0: അപ്പോ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നോ? ഓർഡർ എടുത്തിട്ട് ചെയ്യുകയാണോ ചെയ്യുന്നേ?
1: ഇല്ല, ഞങ്ങൾക്കൊരു കടയിൽ തരയാണ്.
0: ഓക്കെ, അപ്പൊ കടയിലേക്ക് വേണ്ടിട്ട് മാത്രം തയ്ക്കുന്നതാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ നൈറ്റി അല്ലാതെ ചുരിദാർ അങ്ങനെയുള്ള മറ്റൈറ്റംസ് ഒക്കെ തയ്ക്കാറുണ്ടോ?
1: എല്ലാം ചെയ്യും, പക്ഷേ ഇപ്പൊ മെയിൻ ആയിട്ട് അതാണ് കിട്ടുന്നത്.
0: ഓക്കെ.

0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും എനിക്ക് മൂന്ന് കുട്ടികളാണ്. മൂന്ന് പേരെയും കല്യാണം കഴിച്ചു. മക്കളൊക്കെ വലുതായി, കല്യാണം കഴിഞ്ഞു, പേരക്കിടാങ്ങളുണ്ട്. അപ്പൊ ഇന്നലെ എനിക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു, കാരണം എന്റെ കുഞ്ഞിമക്കള് ഇന്നലെ എൽ കെ ജിയിലേക്ക് കയറുന്ന
0: ആദ്യമായിട്ടാണോ? ആദ്യമായിട്ട് പഠിക്കാനായിട്ട് ചേർന്നാണോ ഇന്നലെ?
1: മോളതും മോന്റതും.
0: അപ്പൊ എൽ കെ ജിയിലേക്കാണ്? എൽ കെ ജിയിലേക്കാണോ?
1: എൽ കെ ജിയിലേക്ക് പോയി. ഇന്നലെ പോയി അവര്.
0: കുട്ടികളെ കാണാൻ പോയിരുന്നോ?
1: ആ, അവിടെ പോയി. അപ്പൊ ഞാൻ അതൊന്ന് അറിയിക്കാൻ വേണ്ടി രാവിലെ തുടങ്ങിയൊന്ന് മറ്റേ സവാരിയിലേക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ, സവാരി ടൈമല്ലേ. അപ്പൊ ഉച്ചക്ക്
0: വിളിച്ചിട്ട് കിട്ടിയില്ല.
1: വന്നിട്ട് ഉച്ചക്ക് നോക്കിയിട്ടെങ്കിൽ കിട്ടിയില്ല.
0: എന്താണെങ്കിലും സാറില്ല, ഇന്ന് കിട്ടിയില്ലോ. അപ്പൊ എന്താണെങ്കിലും മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. അവര് വളരെ നന്നായിട്ട് പഠിച്ച മിടുക്കനും മിടുക്കും ഒക്കെ ആവട്ടെ. പെൺകുട്ടികളാണോ?
1: മോനും മോളും ആണ്. മോന് ഐസാൻ ആസിൻ, മോള് ഐസ മെഹറി.
0: മെഹറിൻ. ഓക്കെ. അപ്പൊ രണ്ടുപേരും അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോയോ?
1: പോയി പോയി.
0: എങ്ങനെയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ? ഇന്നലെ പോയിട്ട് കരച്ചിലുണ്ടായിരുന്നോ അതോ വളരെ ഹാപ്പി ആയിരുന്നു?
1: സന്തോഷം.
0: സന്തോഷാണല്ലേ.
1: ബലൂണും മറ്റേ കാർട്ടൂണിന്റെ ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടുപേർക്കും.
0: കുട്ടികളെ ആകർഷിക്കാനായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ എന്താണെങ്കിലും കുട്ടികളെ ആ ഒരു വിഷമം അങ്ങ് മറക്കും.
1: പിന്നെ അവിടുത്തെ ടീച്ചറും എന്തോ ആദ്യമായിട്ട് കാണുന്ന പോലെ അനുഭൂതി അല്ല മക്കൾക്ക്. അവർക്ക് മുൻപ് പരിചയമുള്ള പോലത്തെ ഒരു പെരുമാറ്റം ആ ടീച്ചേഴ്സിന്റെ ഭാഗത്ത്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ സന്തോഷം. കുട്ടികൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു, കാരണം ഇവര് പോകില്ലെന്നൊക്കെ ഉള്ളത്.
0: അല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൂടുതലും അവർക്ക് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കുറെ കുട്ടികളെയും അതുപോലെ ടീച്ചേഴ്സിനെയും കുറെ കളിപ്പാട്ടൊക്കെ കാണുമ്പോ കുറച്ചൊരു ഇഷ്ടം വരുമല്ലോ.
1: വന്നിട്ടും മിസ്സിനെ പറ്റി പറയാനും, മിസ് മിട്ടായി തന്ന്, മിസ് അത് തന്ന്, മിസ് ഇത് തന്ന്, നാളെ ചെല്ലണോന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല കുട്ടിയായിട്ട് ബാഗക്കായിട്ട് ചെല്ലണോന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ അതെന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു.
0: ഇനിയിപ്പോ ഓരോ കഥകളായിരിക്കുമല്ലോ, കൂട്ടുകാരുടെ കഥകളും ഓരോ കഥകളായിട്ടായിരിക്കും വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്.
1: ഇന്നലെ മോന് ഐസാൻ വന്നപ്പോ തന്നെ ഒരു വാക്കായിട്ടാ വന്നത്. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞ കൂടിരിക്കുന്ന കൊച്ചിന്റെതാണെന്ന്. അപ്പൊ നല്ല അടിപ്പോ നോക്കണ്ട.
0: ഇനി ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
1: അപ്പൊ ഫ്രണ്ട്സ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് അവൻ തന്നതാണ് ഇഷ എന്നാണ് പേര്. എനിക്ക് അവൻ തന്നിട്ട് പറഞ്ഞു കൊണ്ടുപോയിക്കും, വീട്ടില് കയ്യില് കെട്ടി കൊണ്ടുപോയിക്കും തന്നതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ മരുമോള് കൊണ്ടുപോയിട്ട് തിരിച്ചേൽപ്പിക്കാനായിട്ട്.
0: കുട്ടികളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് അവർക്ക് ഒരു കളങ്കുമില്ലാത്ത ഒരു സ്നേഹമാണല്ലോ. അവര് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ളവരാണല്ലോ.
1: അപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്നു, മാമ ഇഷാന് കൊടുക്കാൻ എന്തെങ്കിലും മാമാക്ക് തരണ്ട, എന്തിനു തരണ്ടാന്ന്. അവര് വാശല്ല ഒന്ന്, ഞാൻ എന്താണിത് തരണ്ടത് എന്ന് ചിരിക്കുന്നു. മിഠായി മേടിച്ച് കൊടുക്കാട്ടാന്ന് പറഞ്ഞുകൊണ്ട് അവക്കടെ അടുത്തുനിന്ന് നമ്മൾ മിഠായി കൊണ്ടുപോയി കൊടുക്കുക. വാച്ച് കൊടുത്തല്ലേ, വാച്ച് ഏൽപ്പിക്കും, മിഠായി ഏൽപ്പിക്കുന്നു പറഞ്ഞു കൊടുത്തയച്ചിട്ടുണ്ട്.
0: ഓക്കെ. അപ്പൊ എന്തായാലും ഷെയറിംഗ് ഉണ്ടാവട്ടെ കുട്ടികൾക്ക്. വളരെ അവര് നല്ല സ്നേഹത്തോട്, പരസ്പര സ്നേഹത്തോടു കൂടി തന്നെ അവർ കഴിയട്ടെ.
1: അവൻ സംസാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഇതില് തന്നെ
0: സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: സംസാരിച്ചിട്ടുണ്ട് അവന്.
0: അപ്പൊ എന്തായാലും കുട്ടികളോട് അന്വേഷണം പറയാ, ആന്റി അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ.
1: ഇഷ്ടമാണ് റേഡിയോ, ഭയങ്കര ഇഷ്ടമാണ്. പറയുമ്പോ റേഡിയോ വെക്കലില്ല, പാട്ട് കേൾക്കണ്ട, റേഡിയോ വെക്കുമ്പോന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പാട്ടുള്ള സമയത്തല്ലേ വെക്കാൻ പറ്റുള്ളൂ.
0: അപ്പൊ കുട്ടികള് വീട്ടിൽ തന്നെയാണോ?
1: മോളതാണ്, അവരെ മോളെ ഹസ്ബൻഡ് വീട്ടിലാണ്, മോൻ്റെ എന്റെ കൂടെ തന്നെയുണ്ട്.
0: ഓക്കെ. അപ്പൊ എല്ലാവരോടും എന്റെ അന്വേഷണം പറയാ. ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അത് ഞാൻ ഇഷ്ടമാണ്, നൂറുവട്ടം സിനിമയില മറ്റേ നല്ല മഞ്ഞക്കണി കൊന്ന കൊമ്പില് എന്നുള്ളത്.
0: ചിത്ര പാടിയിട്ടുള്ള പാട്ടല്ലേ?
1: ഇന്നലെ ആയിരുന്നെങ്കിൽ ഞാൻ കൊച്ചിന് ഇഷ്ടത്തിനായിരുന്നു ആ പാട്ട് ചോദിക്കാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ പിള്ളേര് കേൾക്കണില്ല.
0: കേൾക്കുന്നില്ല. അതെ അതെ. ഓക്കെ. അപ്പൊ എന്താണെങ്കിലും പിള്ളേരോട് പ്രത്യേക അന്വേഷണം പറയാം. ഓക്കെ. വിളിച്ചാല് സന്തോഷം. ബൈ.
1: സന്തോഷം.
0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ്. യുവർ ചോയ്സിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04-84-242-1 01. 04-84-24-28-101.

0: The Indian Navy invites online applications from unmarried male and female candidates for 10+2 BTech Cadet Entry Scheme Permanent Commission. Last date for submission is 18 June 2026. For more details, visit www.joinindiannavy.gov.in. The Indian Navy. Combat ready, cohesive, Atmanirbhar. Safeguarding seas for a Viksit Samriddh Bharat. Join Indian Navy.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: സമയമിതാ 12 മണി കഴിഞ്ഞ 49 മിനിറ്റും 41 സെക്കൻഡുമായിരിക്കുന്നു. അല്പസമയത്തിനകം കേൾക്കാം മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. അതിനുശേഷം 1 മണിക്ക് യുവർ ചോയ്സ് വീണ്ടും തുടരും. സോ കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റൈലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ വിശദമായി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ ഫ്ളാഗ്ഷിപ്പ് സ്കോളർഷിപ്പ് പദ്ധതികളുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പരിപാടിയിൽ കേന്ദ്ര ഗോത്രകാര്യമന്ത്രി ജുവൽ ഓറം, കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് നിയമങ്ങൾ പ്രകാരം രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സംവിധാനത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് 2026 ഇമിഗ്രേഷൻ ആന്റ് ഫോറിനേഴ്സ് ഭേദഗതി നിയമങ്ങൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. പുതിയ നിയമപ്രകാരം ഇന്ത്യയിലെത്തി 180 ദിവസം കഴിയുന്നതിന് മുമ്പ് ഏത് സമയത്തും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം. കാലയളവിനപ്പുറമുള്ള വൈകിയ രജിസ്ട്രേഷൻ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കൂ. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശക്തി പകരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് കരാർ പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
2: I am confident that this comprehensive agreement will add a new momentum to our ties with Oman. From day one, India will secure duty-free access on 98% of Oman's tariff lines, covering over 99% of India's exports to Oman.
1: ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വിപണികൾ വൈവിധ്യവൽക്കരിക്കാനും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അവസരമൊരുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്നലെയാണ് ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നത്. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്

0: സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കിട സുബ്രഹ്മണ്യ മോഹനെയുമാണ് ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, എംഎസ്എംഇകൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി സിബിഎസ്ഇ. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
1: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം

0: കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, എംഎസ്എംഇകൾ, ഡിജിറ്റൽ തുടങ്ങിയ അടിസ്ഥാന സൌകര്യ മേഖലകളിലെ അവസരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനും അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും ധാരണയായതായി വിദേശകാര്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമുള്ള പോർട്ടൽ പ്രവർത്തനക്ഷമമാക്കിയതായി സിബിഎസ്ഇ. ഇന്നു മുതൽ ഈ മാസം 6 വരെ വിദ്യാർത്ഥികൾക്ക് ഈ പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വിശദാംശങ്ങളിലേക്ക്.
1: മൂല്യനിർണയം കഴിഞ്ഞ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് ഇതിനകം കൈപ്പറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കൂവെന്ന് സിബിഎസ്ഇ അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആധാർ വേരിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് മാതാപിതാക്കളുടെയോ രക്ഷിതാവിന്റെയോ ആധാർ വിവരങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ഉത്തരക്കടലാസുകളുടെ പരിശോധനയ്ക്ക് ഓരോ വിഷയത്തിന്റെയും ഉത്തരപേപ്പറിന് 100 രൂപ വീതവും പുനർമൂല്യനിർണയത്തിന് ചോദ്യം ഒന്നിന് 25 രൂപയുമാണ് ഫീസ്. ഓൺലൈൻ മാർഗ്ഗങ്ങളിലൂടെ മാത്രമേ ഫീസ് അടയ്ക്കാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തെലങ്കാനയിലെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. സമ്പന്നമായ സാംസ്കാരിക പൈതൃകം കൊണ്ട് അനുഗ്രഹീതമാണ് തെലങ്കാനയെന്ന് രാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും മഹത്തായ ചരിത്രവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് തെലങ്കാനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാനും സിപിഐയിലെ മുഹമ്മദ് മൊഹ്സീനും തമ്മിലായിരുന്നു മത്സരം. ഷാനിമോൾ ഉസ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ മുഹമ്മദ് മൊഹ്സീന് 34 വോട്ടുകളാണ് ലഭിച്ചത്. 4 പേർ വോട്ട് ചെയ്തില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അവതരിപ്പിച്ച അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. കെ എൻ ബാലഗോപാലാണ് നോട്ടീസ് നൽകിയത്. പെട്രോളിയം വിലവർദ്ധന ഉൾപ്പെടെ ജനജീവിതം ദുഷ്കരമാക്കിയതായി പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പാചകവാതക വിലവർദ്ധനവിൽ സംസ്ഥാനത്തെ 70,000-ത്തോളം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ധന വിലവർദ്ധനയിൽ പരിശോധിച്ച് സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സഭയിൽ വ്യക്തമാക്കി. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഉടനിറക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺ ടൌണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും 2nd മത്സരം ഇംഗ്ലണ്ട് വിജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വത്തിന് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ തുടങ്ങിയ മേഖലകളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങളാണ് ഉണ്ടായത്. വിശദാംശങ്ങളിലേക്ക്.
1: ഈടുരഹിത വായ്പകൾ നൽകുന്ന പ്രധാനമന്ത്രി മുദ്ര യോജനയിലൂടെ ഈ വർഷം മാർച്ച് വരെ വിതരണം ചെയ്ത 40 ലക്ഷം കോടി രൂപയിൽ 17 ലക്ഷം കോടിയും ലഭിച്ചത് വനിതാ സംരംഭകർക്കാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി രാജ്യത്ത് ആരംഭിച്ച 58 കോടിയിലധികം അക്കൌണ്ടുകളിൽ 33 കോടിയും സ്ത്രീകൾക്കുള്ളതാണ്. സുകന്യ സമൃദ്ധി യോജന, സ്ത്രീകൾക്ക് പ്രതിവർഷം കുറഞ്ഞത് 1 ലക്ഷം രൂപ വരുമാനം ഉറപ്പാക്കുന്ന ലക്ഷ്പതി ദീദി പദ്ധതി എന്നിവയും സ്ത്രീകളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കി. കൂടാതെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി യിലൂടെ രാജ്യത്തെ സ്ത്രീ പുരുഷ അനുപാതം ഉയർന്നതും ശ്രദ്ധേയമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട് എന്നീ മേഖലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശം, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ച് 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 5 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിൽ യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ വാലി ഓഫ് ഫ്ളവേഴ്സ് സന്ദർശകർക്കായി തുറന്നു. താഴ്വരയിലെ അപൂർവ സസ്യജാലങ്ങളും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ സന്ദർശകർ സഹകരിക്കണമെന്ന് വനംവകുപ്പ് അഭ്യർത്ഥിച്ചു. നിലവിൽ 300-ലധികം പൂവിനങ്ങളും നിരവധി അപൂർവ സസ്യങ്ങളും നിറഞ്ഞതാണ് ഈ താഴ്വര. ഈ വർഷം ഒക്ടോബർ 31 വരെ സന്ദർശകർക്ക് ഇവിടേക്ക് പ്രവേശനമുണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇറ്റലിയുടെ ദേശീയ ദിനത്തിൽ ആശംസകൾ നേർന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇറ്റലിയിൽ തെക്കൻ കാലാബ്രിയൻ

0: തീരത്ത് ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 6.1 തീവ്രത രേഖപ്പെടുത്തി. കാലാബ്രിയൻ തീരക്കടലിൽ ഏകദേശം 250 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ ജീവഹാനിയോ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അധികൃതർ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 243 പോയിന്റ് നഷ്ടത്തിൽ 74,018-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 93 പോയിന്റ് താഴ്ന്ന് 23,289-ലും വ്യാപാരം തുടരുന്നു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 1,14,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുജനാരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിനും ആഫ്രിക്കയിലുടനീളമുള്ള എബോള പ്രതിരോധത്തിനുമായി ഇന്ത്യ രണ്ടാംഘട്ട മെഡിക്കൽ സഹായം അയച്ചു. സംരക്ഷണ ഉപകരണങ്ങൾ, രോഗനിർണയ നിരീക്ഷണ ഉപകരണങ്ങൾ, മരുന്നുകൾ, പോഷക സപ്ലിമെന്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായി യുഎസ് പ്രതിരോധ ആസ്ഥാനമായ പെന്റഗണിലെ പ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച് യുഎസ് പ്രതിരോധ മന്ത്രാലയം ഉത്തരവിറക്കി. ഗോത്രമേഖലയിലെ യുവജനങ്ങളുടെ ഉന്നമനത്തിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിക്കുകയാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കുടിയേറ്റ വിദേശി നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രാലയം. രജിസ്ട്രേഷൻ സമയക്രമത്തിലും അപ്പീൽ സമയക്രമത്തിലും മാറ്റം. സുപ്രീംകോടതിയിൽ പുതുതായി നിയമിതരായ 5 ജഡ്ജിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണാഫ്രിക്കൻ ഉപരാഷ്ട്രപതി പോൾ മഷാറ്റെയിലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
2: Your choice. Your one-stop destination for finest music. Music. Your choice.

0: സമയം ഒരു മണി കഴിഞ്ഞ് 4:46 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് കൂടിയുണ്ട് ഞാൻ നമിത. യെസ് യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ ജോർജ്.
0: ജോർജ് എവിടുന്നാ വിളിക്കുന്നത്?
1: നേർക്കോട്.
0: എന്ത് ചെയ്യുന്നു?
1: വർക്ക്
0: ചെയ്തോണ്ടിരിക്കാണ്. എന്താണ് വർക്ക്?
1: അപ്പൊ ഉച്ചക്ക് ഊണ് കഴിച്ചപ്പോ
0: ഇപ്പൊ കിട്ടിയില്ലേ. എന്ത് വർക്കാണ് ചെയ്യുന്നത്? കൽപ്പണിയാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ എന്താണെങ്കിലും ഒരു മണിക്കൂർ റെസ്റ്റ് ഇല്ലേ?
1: അപ്പൊ ഞാനേ മറ്റേ
0: പാടിക്കോളൂ.
1: മാണിക്ക വീണയുമായി മനസ്സിന്റെ താമര.

0: പോരെ.
1: ഓക്കെ, ഈ പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
0: പിന്നെ ഞാൻ എരൂര് ഇന്ന് വന്ന് താമസിക്കാണ് സ്കൂളിൽ.
1: ആ
0: അപ്പൊ ആ എരൂരുള്ള എരൂരി ലേബറിലുള്ള എല്ലാ അയൽവാസികൾക്കും എന്റെ സുഹൃത്തുക്കൾക്കും വീട്ടുകാർക്കും പിന്നെ മേൽക്കോടുള്ള എന്റെ അയൽവക്കാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിലാരൊക്കെയാണുള്ളത്?
0: വീട്ടില് വൈഫ്, ഞാൻ, പിന്നെ മോളെ കെട്ടിച്ചിട്ട് മോക്ക് രണ്ട് പിള്ളേരാണ്.
1: ഓക്കെ, അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാ. ഈ പാട്ട് നമുക്ക് കേൾക്കാം?
0: ഓക്കെ,
1: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരുന്നോ കേട്ടോ.
0: മോക്കളുടെ പേരെന്താ?
1: നമിത.
0: ഓക്കെ,
1: ഓക്കെ. യെസ്, ഈ സമയം നിങ്ങളുടെ ഇഷ്ടഗാനം റെയിൻബോയിലൂടെ കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 04842424281. 0484 248 101.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
2: ഹലോ,
1: ഇതാരാണ്? രജനി, റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ? കുറച്ചോ?
2: ഓക്കെ.
1: എവിടെ നിന്നാണ് വിളിക്കുന്നത് രജനി? എന്ത് ചെയ്യുന്നു? ഹെൽപ്പറായി വർക്ക് ചെയ്യാണ്. അപ്പൊ ഇന്ന് അംഗനവാടിയിൽ പോയില്ലേ? ആ, അംഗനവാടിയിൽ കുട്ടികളെ പാട്ടൊക്കെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുവാണോ? ഓ, ഇപ്പൊ ആദ്യത്തെ ദിവസങ്ങളായതുകൊണ്ട് കുട്ടികൾക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടാവും അല്ലേ? വിളിച്ചു നോക്കിയതാണ്. അപ്പൊ എന്താണെങ്കിലും ലെക്കുണ്ട്, വിളിച്ചു നോക്കിയപ്പോ തന്നെ കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ കുട്ടികളൊക്കെ ഒരുപാടുണ്ടോ?
2: ഇവിടെ കഴിഞ്ഞ വർഷം 16 പേരുണ്ടായിരുന്നു. ഇപ്പൊ 30-ാം തീയതി പോയി എല്ലാവരും.
1: ഇപ്പൊ കുറവാണ്.
2: 6 പേര്
1: ഇനി പതിയെ പതിയെ വരുമല്ലോ, അവരുടെ പ്രായമാകുന്ന സമയം അനുസരിച്ചിട്ട് വരുമല്ലോ.
2: അങ്ങനെ 3 വയസ്സാവുമ്പോഴാവുമ്പോഴേ ഇരുത്തണില്ല, അടുത്ത നവംബറിൽ ഒരു പ്രവേശനം.
1: ഓ, അങ്ങനെ ഇരുത്തോളൂ അല്ലേ?
2: അപ്പൊ അങ്ങനെ ഇരുത്തോളൂ.
1: അപ്പൊ 2 പ്രാവശ്യമായിട്ടാണ് നമ്മള്. ഓക്കെ. അപ്പൊ ഇന്ന് കുട്ടികൾ ആരും തന്നെ ഇല്ല? പ്രവേശനോത്സവത്തിന് എങ്ങനെയുണ്ടായിരുന്നു? കരച്ചിലൊക്കെ ഉണ്ടായിരുന്നോ?
2: പ്രവേശനോത്സവത്തിന് കരച്ചിലൊന്നുമില്ല, അവരെ ഇഷ്ടമില്ലല്ലോ. അവർക്ക് പോണവർക്കൊക്കെ സമ്മാനങ്ങളും അത് മൊമെന്റോ അങ്ങനെയൊക്കെ കൊടുത്ത് പിള്ളേരെ സ്വീകരിച്ച്.
1: അപ്പൊ അന്നേരം അവരുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നോണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല.
2: പേരൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അവർക്ക് വിഷമമൊന്നുമില്ല. ഇനി നാളെ അവർ ഇരുത്തിട്ട് പോകുമ്പോഴാണ്.
1: ഇരുത്തിട്ട് പോകുമ്പോഴാണ് ഇനി വരാൻ പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് നല്ല പണിയും കൂടുമല്ലോ. കാരണം ഇവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് ഇവരൊന്ന് നമ്മുടെ വരുതിയിലേക്ക് വരുത്താനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ?
2: ഒരു 1 മാസത്തോളം ഉണ്ടാവുള്ളൂ.

0: അങ്ങനത്തെ പ്രശ്നം.
1: അത് കഴിഞ്ഞ് പിന്നെ ടീച്ചറിനെയൊക്കെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം, വീട്ടിലേക്ക് പോകാനായിരിക്കും കഴിയില്ലാത്തത്.
0: അതെ, ഇപ്പത് ഞാൻ പിള്ളേരൊക്കെ പോയപ്പോ ഞങ്ങക്ക് ഭയങ്കര വിഷമമായി. ഇന്നിപ്പോ ഇന്നലെ ടീച്ചറിന്റെ മീറ്റിംഗ് ആയിരുന്നു, അപ്പോഴാണ് ഒറ്റയ്ക്കായി. ഇന്നും ആറ്റയ്ക്കായപ്പോ എനിക്ക് ഭയങ്കര
1: വിഷമം,
0: പോയി.
1: കാരണം കുട്ടികൾ ഉണ്ടാവുമ്പോ ഒരു വല്ലാത്ത സന്തോഷമാണല്ലോ, അവരുടെ സ്നേഹം നേരത്തെ
0: ദൈവം കനിഞ്ഞു തന്നൊരു ജോലിയാണെന്നല്ലേ ഞാൻ പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല ഇവിടെ കഴിഞ്ഞാൽ.
1: അതെ അതെ, നമുക്ക് ഒന്നിനെ കുറിച്ചും പിന്നെ ചിന്തിക്കാൻ പറ്റില്ല. അവരുടെ കളികളിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലും മുഴുകി കഴിയുമ്പോ, നേരത്തെ ഞാനൊരു കോളറോട് പറഞ്ഞിരുന്നു, അവര് വളരെ എന്താ പറയാ, അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കായിട്ടുള്ള ഒരു സ്നേഹമാണ് ഞാൻ പറഞ്ഞു. കാരണം അവര് നമ്മളെ വല്ലാതെ സ്നേഹിക്കുമല്ലോ.
0: അതെ, അതേപോലെ തന്നെ നമ്മളും അങ്ങനെ തന്നെ.
1: അതെ,
0: നമ്മളങ്ങനെ വിളിച്ച് ഇത് ഞാൻ ഇപ്രാവശ്യം ടീച്ചറോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മക്കളെ ചെയ്യിക്കരുത്, നമ്മൾ പോകുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ്.
1: അതെ അതെ, പക്ഷെ നമുക്ക് എന്താ പറയാ, കുട്ടികളെ നമ്മൾ സ്നേഹിച്ചു പോവുമല്ലോ എന്താണെങ്കിലും. നമ്മൾ അവരായിട്ട് വല്ലാതെ അറ്റാച്ച്ഡ് ആവും കുറച്ച് ദിവസം കഴിയുമ്പോ തന്നെ.
0: അതെ,
1: ഓക്കെ. അപ്പൊ എന്താണെങ്കിലും വളരെ സ്നേഹമുള്ള കുട്ടികൾ ഇനിയും വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടിൽ എനിക്ക് രണ്ട് മക്കളുണ്ട്, പിന്നെ ചേട്ടന്റെ അമ്മയുണ്ട്. ചേട്ടൻ മരിച്ചിട്ട് 10 വർഷമായി.
1: ഓക്കെ,
0: അപ്പൊ അങ്ങനെ ഒരു പത്തിക്കാവുമ്പോ ഒരു വിഷമം.
1: അപ്പൊ എന്താണെങ്കിലും ആ വിഷമമൊക്കെ വേഗം മാറട്ടെ. നാളെ മുതൽ കുട്ടികളുടെ എന്താ പറയാ, കളിയും ചിരിയും ബഹളം ഒക്കെ ആയിട്ട് ഇനി അങ്ങ് സമയം വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? ആർക്കാണ് ഡെഡിക്കേഷൻ? എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഈ പാട്ട് കേൾക്കാം. ഓക്കെ, വളരെ ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. നാളെയൊക്കെ കുട്ടികളും ടീച്ചറും ഒക്കെ വന്നു കഴിയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളൊക്കെ പോട്ടെ. ഓക്കെ, അപ്പൊ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കാതെ വളരെ ഹാപ്പി ആയിട്ട് പാട്ടൊക്കെ കേട്ട് റെയിൻബോയുടെ ഒപ്പം കൂടി അങ്ങ് കേട്ടുകൊണ്ടിരിക്കുക. ഓക്കെ,
0: ഓക്കെ,
1: സന്തോഷം. ഓക്കെ, ബൈ. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലൂടെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയം ഇങ്ങനെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് എനിക്ക് റെയിൻബോയിലൂടെ കേൾക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കാൻ നമ്പർ 04-24-24-281-01. 04-84-24-281-01.

0: നിലച്ചുപോയി.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in ൽ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: Musically yours, FM Rainbow 107.5. Stay tuned.
4: സമയം 1 മണി കഴിഞ്ഞ 22:43 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവ ചോയ്സിൽ കൂടിയുള്ളത് ഞാൻ നമിതയാണ്. യുവ ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, ഇതാരാണ്?
5: മോഹനൻ.
4: എവിടെ നിന്നാണ്?
5: ചങ്ങാരപ്പടിക്കടുത്ത് പുളിയാമ്പുറം എന്നൊരു ദേശമുണ്ട്.
4: ഓക്കെ, എന്ത് ചെയ്യുന്നു?
5: ഞാൻ ഇപ്പൊ റിട്ടയർഡ് ആണ്. അപ്പൊ പിന്നെ

0: ലേശം
1: പാട്ടൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അല്ലേ?
0: അതെ, പാട്ട് കേട്ട് തണുപ്പൊക്കെ
1: ആസ്വദിച്ചിരിക്കുകയാണ്.
0: മഴയൊക്കെ നല്ല മഴ പെയ്തിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ.
1: ആണോ? അപ്പൊ നല്ല മഴയത്ത് നല്ല പാട്ടുകളൊക്കെ കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ വളരെ സുഖമുള്ള ഒരു കാര്യമാണ് അല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ?
0: ഭക്ഷണം കഴിക്കാൻ പോകുന്നുള്ളൂ.
1: ആ അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് ഭക്ഷണം കഴിക്കാന്ന് കരുതി അല്ലേ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് വൈഫ്, മോന്, മകന് രണ്ടുപേരുണ്ട്. പിന്നെ മോള് കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരാണ്.
1: ഓക്കെ. അപ്പൊ ഈ സമയത്ത് വൈഫും ചേട്ടനും മാത്രമായിരിക്കും അല്ലെ വീട്ടില്? ഓക്കെ. അപ്പൊ ഇങ്ങനെ നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കാം. എന്നാ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
0: എനിക്ക് പിന്നെ ഒരേ നാൾ ഉനയിനാൻ നിലാവിൽ പാർത്തത്.
1: ഓക്കെ. ഇളമൈ ഊഞ്ചൽ ആടുകിറത് എന്നുള്ള ഒരു മൂവിയിലല്ലേ? തമിഴ് പാട്ടുകളോടാണോ ഇഷ്ടം?
0: തമിഴ് പാട്ട് അതായത് 80കളിലൊക്കെ പിന്നെ തമിഴ് സിനിമ ഇഷ്ടം. 80കളിലെ എല്ലാ സിനിമ കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് അന്നത്തെ സിനിമ പാട്ടുകളൊക്കെ താല്പര്യമുള്ളൂ. അതിനുശേഷം പിന്നെ സിനിമകളൊന്നും ഒരു 90ന് ശേഷം സിനിമകളൊന്നും കൂടുതൽ കാണാറില്ല.
1: അപ്പൊ
0: ആ കാലഘട്ടത്തിലെ പാട്ടുകളൊക്കെ ഇഷ്ടമാണ്.
1: ഓക്കെ. അപ്പൊ ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
0: ഡെഡിക്കേറ്റ് റെയിൻബോയിലുള്ള എല്ലാ ശ്രോതാക്കളും
1: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ. അപ്പോൾ വിളിച്ചിൽ സന്തോഷം. ബൈ. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യു എ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യു എ ചോയ്സിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842428101. 04842418101.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: റെയിൻബോയിലത് യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഇത് ആരാണ്?
2: എന്റെ പേര് അസ്ന എന്നാണ്. അസ്ന അക്ബർ.
1: അസ്ന? അസ്ന ആണല്ലേ, ഞാൻ ഹസ്ന എന്നാണ് ആദ്യം വിചാരിച്ചത്. ഓക്കെ, അസ്ന എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ ഇപ്പൊ വിളിക്കുന്നത് മൂവാറ്റൂരിൽ നിന്നാണ്.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: ഹൗസ് വൈഫ് ആണ്.
1: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പോ?
2: ഇവിടെ അവിടെ വീട്ടിലെ ഹസ്ബൻഡ്, ഹസ്ബൻഡ് മദറ്, ഒരു ബ്രദറും ഉണ്ട് ഹസ്ബൻഡിന്.
1: ഓക്കെ, അപ്പോ വേറെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ?
2: വിശേഷങ്ങൾ സുഖം. പോണു.
1: ആദ്യമായിട്ടാണ് അല്ലേ റേഡിയോയിലേക്ക് വിളിക്കുന്നത്?
2: അതെ, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, ഇന്നുവരെ കിട്ടിയിട്ടില്ല.
1: ഇന്നിപ്പോ എന്താണെങ്കിലും ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു വിളിച്ചവരൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്താണെങ്കിലും ഇന്നൊരു പുതിയ ആളുകൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ദിവസമാണ്. ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: ഇല്ല, കഴിക്കണം.
1: പാട്ട് കേട്ടിട്ട്, എന്റെ ഇഷ്ടമുള്ള പാട്ട് കേട്ടിട്ടേ ഞാൻ ഭക്ഷണം കഴിക്കൂ എന്നുള്ള വാശിയിലാണോ? കിട്ടിയപ്പോ എന്താണ് സന്തോഷവും എല്ലാം കൊണ്ടും ഒന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ടെൻഷൻ ഒന്നും ആവണ്ട, വളരെ കൂളായിട്ട് സംസാരിച്ചോളൂ. ഹസ്ബൻഡിന്റെ പേരെന്താ? ആസിഫ് എന്നാണ് അല്ലേ. എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. അപ്പൊ ഇപ്പോ വർക്കിലാണോ? പോയിരിക്കുവാണോ? ഇനിയിപ്പോ വൈകിട്ടോ? അമ്മയുടെ അമ്മയുടെ വീട്ടിൽ വന്ന് നിക്കുവാണല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പൊ താമസിക്കുന്നതാണ് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞതല്ലേ. മൂവാറ്റുപുഴയിലാണ്. ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കണ്ടേ? ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞോളൂ.
2: ഡെഡിക്കേഷൻ അമ്മയ്ക്ക് വേണ്ടി.
1: എന്റെ സൂര്യപുത്രിക്ക എന്നുള്ള മൂവിയിലെ സോങ് അല്ലേ. അമ്മയ്ക്ക് വേണ്ടിട്ട്. ഓക്കെ, അമ്മയുടെ പേരെന്താണ്?
2: അമ്മയുടെ പേര് സജീന.
1: സജീന. ഓക്കെ, അപ്പൊ അമ്മയോട് എന്റെയും അന്വേഷണം പറയാ. ഓക്കെ
2: ഓക്കെ,
1: എന്തായാലും അമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, അമ്മയും വിളിച്ചു പറഞ്ഞോളൂ പാട്ട് വരുന്നുണ്ട്, കേട്ടോളാൻ. ഓക്കെ ശരി, വിളിച്ചാൽ സന്തോഷം. ഓക്കെ, ബൈ. സമയം 1 മണി കഴിഞ്ഞ് 32 മിനിറ്റും 16 സെക്കൻഡും ആയിരിക്കുകയാണ്. യുവ ചോയ്സിന്റെ സമയം അങ്ങനെ അവസാനിക്കാറായിരിക്കുന്നു. ഇനി വെറും 30 മിനിറ്റ് മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 04842428101. 04842428101.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: സനൂജ.
0: സനൂജ, സനൂജ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഫോർട്ട്
0: കൊച്ചി. എന്ത് ചെയ്യുന്നു സനൂജ? ഹൗസ് വൈഫ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അപ്പോ?
1: വീട്ടില് ഭർത്താവും മോള് രണ്ട് ആൺകുട്ടികളാണ്. ഒരാള് വേറെ താമസിക്കുന്നത്, രണ്ടാമത്തെ ആള് മോത്താവിന്റെ കൂടെ ഉണ്ട്.
0: അപ്പൊ പണികളൊക്കെ കഴിഞ്ഞോ വീട്ടിലെ?
1: പണികളൊക്കെ കഴിഞ്ഞു,
0: റെസ്റ്റ് ചെയ്യുവാണ്. ഇനി കുറച്ച് നേരം റെസ്റ്റിംഗ് ടൈം ആണ് അല്ലേ? ഓക്കെ, ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് പ്രിപ്പയർ ചെയ്തത്? സ്പെഷ്യൽ ഒന്നുമില്ല, എല്ലാ ദിവസത്തെയും പോലെ ഇന്ന് അല്ലേ? ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് പൂക്കാലം വരവായിരുന്നു.

0: ഓക്കെ, ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ?
1: എന്റെ മക്കൾക്ക് വെച്ചിട്ടാണ്, ഒരു മോന്റെ മരുമോളുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. മോളത് മരുമോളത് ഇന്നാണ് മോന്റെ നാളെ.
0: മോന്റെ നാളെയാണല്ലേ? ഓക്കെ, അപ്പൊ മരുമകന്റെയും മകളുടെയും പേര് പറഞ്ഞോളൂ.
1: മരുമോളുടെ പേര് ഫാത്തിമ റിസ്വാൻ, നാളെ ബർത്ത്ഡേ റിസ്വാൻ്റെ.
0: എന്താണ്?
1: റിസ്വാൻ്റെ ബർത്ത്ഡേ നാളെ.
0: ഓക്കെ,
1: ഫാത്തിമാന്റെ ബർത്ത്ഡേ.
0: അപ്പൊ ഫാത്തിമക്കും റിസ്വാനല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഫാത്തിമക്കും റിസ്വാനും ജന്മദിനാശംസകൾ റെയിൻബോയും നേരുവാണ് കേട്ടോ. ഓക്കെ,
1: സ്കൂളിൽ പോണ കുട്ടികൾക്ക് വേണ്ടിട്ട്, രണ്ട് കുട്ടികളെ, കുട്ടികള്
0: ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണോ?
1: ആദ്യമായിട്ട് പോണേന്ന്.
0: അപ്പൊ ഇന്ന് പോയിട്ടുണ്ടോ ക്ലാസ്സിൽ? പോയോ?
1: ഇല്ല ഇല്ല, അവർക്ക് ക്ലാസ് തുടങ്ങിയിട്ടില്ല.
0: തുടങ്ങിയിട്ടില്ല അല്ലേ? അപ്പൊ എന്താണെങ്കിലും മക്കൾക്ക്. അപ്പൊ കൊച്ചുമക്കളുടെ പേരെന്താ?
1: ഒരാളെ പേര് ആദം.
0: ആദം? എന്താണ്?
1: ഒരാളുടെ പേര് ആസിയ മെഹറിൻ.
0: മെഹറിൻ? ഓക്കെ, അപ്പൊ ആദ്യ ആദത്തിനും മെഹറിനും എല്ലാ ആശംസകളും നേരെയാണ്. റെയിൻബോ പഠിച്ച് നല്ല മെഡി. എന്താണ് ആദ്യ? ആസിയ. ഓക്കെ, ആസിയ മെഹറിനും ആദത്തിനും എല്ലാവിധ ആശംസകളും നേരെയാണ് റെയിൻബോ. ഓക്കെ, അപ്പം മക്കളോടും അതുപോലെ കൊച്ചുമക്കളോടൊക്കെ റെയിൻബോയുടെ അന്വേഷണം പറയാം. നമുക്ക് പാട്ട് കേൾക്കാം? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ബൈ. സനൂജയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിളിച്ചത്. പാട്ട് ചോദിച്ചിരിക്കുന്നത് കൊച്ചുമക്കളായിട്ടുള്ള ആദവും അതുപോലെ ആസിയ മെഹറിനും വേണ്ടിയിട്ടും, ഒപ്പം മക്കളുടെ ജന്മദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നും നാളെയുമായിട്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് പൂക്കാലം വരവായി എന്ന മൂവിയിലെ സോങ്ങിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.
2: മുത്തണി മുന്തിരി മണിവിളയും പവിഴപ്പാടം തേടി ഈ മുക്കിണി വണ്ടിയിൽ അങ്ങകലെ കനവുപുരിയിലണയാ.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യു എച്ച് ഐസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ബഷീർ.
0: ബഷീർ, ബഷീർ എവിടെ നിന്നാ വിളിക്കുന്നത്?
1: നേർക്കോട്.
0: നേർക്കോട്. ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: കൂലിപ്പണിയാണ്
0: അല്ലേ? അപ്പൊ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നില്ലേ?
1: ഇന്നുണ്ടായില്ല.
0: മഴ കാരണമാണോ?
1: ചെറിയ
0: മഴ പൊടിയുന്നത് കൊണ്ട് ഇന്ന് പോയില്ല, വർക്ക് നടക്കില്ല അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യ, രണ്ട് മക്കള്.
0: മക്കളൊക്കെ പഠിക്കുന്നതാണോ അതോ?
1: ഇല്ല, മക്കള് ഒരു മോനൊരു മോളാണ്. മോളുടെ കല്യാണം കഴിഞ്ഞ്.
0: മോനുണ്ട് അല്ലേ? മോൻ വർക്ക് ചെയ്യുവാണോ?
1: മോനെ പ്ലസ് പഠിക്കുന്നവരാണ്.
0: ഓക്കെ. വീട്ടില് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം.
0: ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ ഭാര്യ വീട്ടിൽ തന്നെയാണോ തയ്ക്കുന്നത്? ഷോപ്പിലാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണോ? അപ്പൊ പാട്ടൊക്കെ കേട്ടിരിക്കുവാണ് അല്ലേ? വർക്കിന് പോകുമ്പോ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? റേഡിയോ ഒക്കെ കേൾക്കാൻ പറ്റുമോ? അല്ലാതെ നമുക്ക് ഫോണിലൊന്നും വെച്ച് കേൾക്കാന്ന് പറയുന്നത് പ്രയാസമായിരിക്കും അല്ലെ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോ മുകളിലുള്ള പണികളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണല്ലോ അല്ലേ? ഓക്കെ. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
1: ഒരിക്കൽ നിറഞ്ഞും ഒരിക്കൽ മെലിഞ്ഞും ഒഴുകുമ്പോ പോലെ.
0: ആ പാട്ടാണ്. ആ പാട്ടിനോട് എന്താണ് ഇത്ര ഇഷ്ടം?
1: ഇല്ല, പാട്ട് ഇഷ്ടമല്ല. പാട്ടുകളൊക്കെ നമുക്ക് കൂടുതലും താല്പര്യം പാട്ടിനോടാണ്. ഞാൻ സ്വാഗതം കൊച്ചിയിലൊക്കെ പാട്ട് കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട് അല്ലേ? ലെറ്റർ അയക്കാറുണ്ടോ സ്വാഗതം കൊച്ചിയിലേക്ക്? ലെറ്റർ അയക്കാറുണ്ടോ സ്വാഗതം കൊച്ചിയിലേക്ക്? അയച്ചിട്ടില്ല അല്ലേ? അപ്പൊ ഇഷ്ടമുള്ള പഴയ പാട്ടുകളൊക്കെ ചേർത്തിട്ട് സ്വാഗതം കൊച്ചിയിലേക്ക് ലെറ്റർ അയക്കാം. ഓക്കെ. അപ്പൊ വേഗം തന്നെ ലെറ്റർ ഒക്കെ അയച്ച് അപ്പൊ നമുക്ക് ഒരുപാട് പാട്ടുകൾ, ഇഷ്ടമുള്ള ഒരുപാട് പഴയ പാട്ടുകൾ കേൾക്കാനായിട്ട് സാധിക്കും അങ്ങനെ. ഓക്കെ. അപ്പൊ ഇന്ന് ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ഒരിക്കൽ നിറഞ്ഞ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, റെയിൻബോയിലുള്ള എല്ലാവർക്കും വേണ്ടിട്ടല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് എന്റെ പേര് നമിത. അപ്പൊ എന്തായാലും വിളിച്ചാല് വളരെയധികം സന്തോഷം. പാട്ടൊക്കെ കേട്ടുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ. എസ് ബി എച്ച് ചോയ്സിലേക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 0484-242-1 0484-282-1 സമയം 1 മണി കഴിഞ്ഞ് 46 മിനിറ്റും 42 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: യെസ്, അങ്ങനെ യുവ ചോയ്സിന്റെ സമയം അവസാനിക്കാറായി കൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ധാരാളം നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം. ആലപ്പുഴ ഗുരുപുരം. എന്റെ പേര് രാജേന്ദ്രൻ.
0: ഓക്കെ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ
1: വിശേഷമൊന്നുമില്ല. ഞാൻ എന്റെ മോള് ബംഗാളൂരായിരുന്നു. ഞങ്ങൾ അവിടെ പോയി നിൽക്കായിരുന്നു.
0: ഓക്കെ.
1: ഒരു മാസത്തോളം അവിടെ തന്നെ ആയിരുന്നു. ഞാൻ റേഡിയ കൊണ്ട് അവിടെ പോയി. നമ്മുടെ ഈ പ്രോഗ്രാം കിട്ടുമെന്നറിയാം. കിട്ടുന്നില്ല
0: അവിടെ. കിട്ടുന്നില്ല
1: അവിടെ പോലും. കിട്ടുന്നില്ല അവിടെ. സുലഭമായിട്ട് കിട്ടുന്നത് ക്ലബ് എഫ് എം കിട്ടും, പിന്നെ
0: മറ്റെഫമുകളാണ് അല്ലേ
1: കിട്ടുക
0: നമുക്ക്. പക്ഷേ മറ്റേ ആപ്പ് വഴിയൊക്കെ നമുക്ക് കിട്ടും ഫോണിലൂടെ. പക്ഷേ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും. ഒരുപാട് ദൂരെയുള്ളവരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട് ആപ്പ് വഴി കേട്ടിട്ട്.
1: അവിടെ നല്ല സുലഭമായിട്ട്. അവിടെ ക്ലബ് എഫ് എം അനന്തപുരിയാണ് ഭയങ്കര അപാരം ഭംഗി. നല്ല ക്ലിയറാ. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ വിളിക്കും. ഞാൻ പറയും ഇവിടുന്ന് ആലപ്പുഴയാണ് എന്ന് പറയും. ഞാൻ പറയും ഞങ്ങൾ റെയിൻബോ വെക്കുന്ന സഹോദരാക്കളാന്നൊക്കെ അവിടെ പറഞ്ഞു.
0: പറയാറുണ്ട് അല്ലേ?
1: പറയാറുണ്ട്.
0: വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം.
0: സുഖമായിട്ടിരിക്കുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഭക്ഷണം കഴിഞ്ഞ് ഇരിക്കുന്നു. വയ്യായിരുന്നു. ഒരു പല്ലെടുത്തിട്ട് ഇരിക്കായിരുന്നു.
0: ആണോ?
1: ആ, യാത്ര കഴിഞ്ഞ് വന്നപ്പോ അവിടെ കാത്തടി കൊണ്ടപ്പം ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്നലെ വന്ന് പല്ലൊക്കെ പറിച്ച് അങ്ങനെ
0: പല്ലൊക്കെ പറിച്ചിരിക്കുവാണ് അല്ലേ? അപ്പൊ റെസ്റ്റിലാണ്.
1: എപ്പോഴും നമ്മുടെ പ്രോഗ്രാം കേൾക്കും. ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ആലപ്പുഴ റേഡിയോ നേതൃത്വത്തിൽ പരിപാടിയുണ്ട്. ആ, എനിക്ക് രണ്ട് റേഡിയോ ഉണ്ട്.
0: മാറ്റി മാറ്റി വെക്കുകയാണല്ലേ ഓരോ ചാനലുകളും.
1: ഒരു ചാനൽ ഇത് ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക.
0: റെയിൻബോ. റെയിൻബോ എപ്പോഴും സ്ഥിരമായിട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് അല്ലേ?
1: ആ, ഉണ്ടുണ്ട്. ഒരു മണിയാകുമ്പോ അത് ഓൺ ചെയ്യും. രണ്ടു മണിയാകുമ്പോ നിർത്തിയിട്ട് ആലപ്പുഴ റേഡിയോ നേതൃത്വം പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്, അവിടെ വിളിക്കും.
0: ഓക്കെ.
1: അവിടേക്ക് കൃത്യമായിട്ട് കിട്ടും. അവർ വിളിച്ച കോളൊക്കെ കണക്ട് ചെയ്ത് തരും.
0: ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: ഞാന് കാറ്റിൻ ചിലമ്പലി എന്നുള്ള ഒരു പാട്ടുണ്ടായിരുന്നു.

0: ആറ്റിൻ ചിലമ്പൊലിയോ എന്നുള്ളൊരു പാട്ടല്ലേ?
1: ആ
0: ഹലോ
1: ഞാനത്
0: ഡാർലിംഗ് എന്ന മൂവിയിലെ.
1: ആ അതെ അതെ ഞാനത് അനന്തപുരി എഫ് എമ്മുകാർ എനിക്ക് തന്ന പാട്ടാണ്.
0: കുറച്ച്
1: കേട്ടപ്പോൾ
0: പഴയ
1: പഴയ
0: പാട്ടാണ്.
1: കേട്ടപ്പോ
0: പഴയ പാട്ടാണ് അല്ലേ? പഴയ പാട്ടുകളോടാണോ ഇഷ്ടം?
1: അതെ അതെ ഞാൻ എല്ലാം മൊത്തം കേൾക്കും, പഴയതും കേൾക്കും
0: പുതിയതും
1: പുതിയതെല്ലാം
0: കേൾക്കും.
1: കേൾക്കും.
0: ഓക്കെ, ഇന്നപ്പോ
1: നമ്മൾ
0: എന്താ?
1: ചെറുപ്പം മുതൽ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന ഒരാളാണ്.
0: ഓക്കെ, ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: നമ്മളെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ നമുക്കെന്തായാലും ആ പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ഓക്കെ ബൈ. സമയത ഒരു മണി കഴിഞ്ഞ് 53 മിനിറ്റും 52 സെക്കൻഡും ആയിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇനി യുവർ ചോയ്സിലേക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484242481. 0484241.

0: യെസ് യുവർ ചോയ്സ് വൈൻഡ് പി ആർ ആകുമ്പോൾ ഇതാ ലാസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണ് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ഷീല.
0: ഷീല,
1: ഷീല, പിന്നെ ചേർത്തല പള്ളിപ്പുറത്ത് നിന്ന്.
0: ഓക്കെ,
1: ഞങ്ങളൊരു കട്ലേറ്റ് കമ്പനിയില് കൊറേ കാണാതികളും ഉണ്ട് ഇവിടെ.
0: ഓക്കെ, അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ?
1: അതെ അതെ. അവരെന്നെ കളിയാക്കണോ മോളെ? എനിക്ക് പ്രായം കൂടുതലാണ്, അതുകൊണ്ട് അവർക്ക് ഞാൻ എപ്പോഴും വിളിച്ചാലും കിട്ടുക. എന്നെ കളിയാക്കണോളമാര്?
0: കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പൊ വിളിച്ചിട്ട് കിട്ടിയില്ലേ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് അവരെ പാട്ടും കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ, ഏത് പാട്ടാന്ന് വേഗം പറഞ്ഞോളൂ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി.
1: കണ്ണാൻ തുമ്പി പോരാമോന്നുള്ളേ?
0: ആ പാട്ടല്ലേ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടി മൂവിയിലെ സം. ഓക്കെ, ആ പാട്ട് നമുക്ക് എന്താണെങ്കിലും നമ്മളെ കളിയാക്കിയവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം പോരെ.
1: ഞങ്ങളുടെ ഒരു ഇവിടുത്തെ ഒരു മൂപ്പത്തി, മൂപ്പത്തി എന്ന് വേണേ പറയാം, അവള് ലവ്ലി എന്ന് അവളുടെ പേര്.
0: ഓക്കെ,
1: അവളുടെ പനിയായിട്ട് വന്നില്ല,
0: അവൾക്കും വേണ്ടിട്ട് അല്ലേ,
1: വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: നാളെ ഞാനേ ആളെയാകട്ടെ, ഞാൻ നേരത്തെ വിളിക്കുമല്ലോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം, നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ഓക്കെ
0: ഓക്കെ, ശരി. യെസ്, അപ്പൊ ഷീലയാണ് വിളിച്ചത്. ഷീല ചോദിച്ച സോങ്ങിലേക്ക് പോകാം. ഇതോടുകൂടി ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

മണിരത്നം സംവിധാനം ചെയ്ത റൊമാൻറ്റിക് മ്യൂസിക്കൽ ഫിലിമായ അലൈപ്പായതെ മൂവിയിലെ സോങ് ആണ് നമ്മൾ കേട്ടത്. യെസ്, ഈ മണിരത്നം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. സംവിധായകൻ, പ്രൊഡ്യൂസർ, സ്ക്രീൻ റൈറ്റർ, അങ്ങനെ സിനിമയിലെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടിയാണ് June 2 എന്ന ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഇന്നത്തെ നോൺ സ്റ്റോപ്പ് റെയിൻബോ മണിരത്നം സ്പെഷ്യലാണ്. അപ്പോൾ ഒരുപാട് ഈ അദ്ദേഹത്തിന്റെ സിനിമകളിലെ ആ ഒരു സ്റ്റോറിയുടെ ആ ഒരു അട്രാക്ഷൻ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിലെ പാട്ടുകളും. വളരെ അട്രാക്ട് ചെയ്യുന്ന ഒരു പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഉള്ളത് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പല പാട്ടുകളും അദ്ദേഹത്തിന്റെ സിനിമയിലാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരുപാട് നല്ല പാട്ടുകളുമായിട്ടാണ് ഇന്നത്തെ നോൺ സ്റ്റോപ്പ് റെയിൻബോ നിങ്ങൾക്കരികിലേക്ക് എത്തിയിട്ടുള്ളത്. യെസ്, അടുത്തതായി വരുന്നത് ഇരുവർ എന്ന മൂവിയിലെ സോങ് ആണ്. വൈരമുത്തുവിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ മ്യൂസിക് നൽകി പി ഉണ്ണികൃഷ്ണനും ബോംബെ ജയശ്രീയും പാടിയ പാട്ടിലേക്ക് പോകാം. അടുത്തതായി കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ മണിരത്നം സ്പെഷ്യൽ നോൺ സ്റ്റോപ്പ് റെയിൻബോ.

0: के पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है।
1: കഴിഞ്ഞ 6 വർഷത്തിനിടെ PM സ്വനിധിയുടെ കീഴിൽ 75 ലക്ഷത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് 17,800 കോടിയിലധികം രൂപയുടെ ലോണുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ പലിശ സബ്സിഡികൾ, ഡിജിറ്റൽ ഇടപാടുകൾക്ക് ക്യാഷ് ബാക്ക് എന്നിവയിലൂടെ 800 കോടി രൂപയുടെ സഹായവും നൽകിയിട്ടുണ്ട്. ഇന്ന് രാജ്യത്തുടനീളമുള്ള സ്ട്രീറ്റ് വെൻഡേഴ്സ്, അതിൽ 46% സ്ത്രീകളുമാണ്, അവരുടെ കച്ചവടത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുകയാണ്. PM സ്വനിധിയുടെ 6 വർഷങ്ങൾ ആവേശം, ബഹുമാനം, ആത്മാഭിമാനം.
2: Music Leaders. You are listening to Rainbow FM Kochi 107.5. 107.5.

മണിരത്നം സ്പെഷ്യൽ നോൺ സ്റ്റോപ്പ് റെയിൻബോ ആണ് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1980 മുതൽ ഇപ്പോൾ വരെ എല്ലാവിധത്തിലുള്ള പ്രേക്ഷകരെയും ആകർഷിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള സ്റ്റോറിയും അതുപോലെ അദ്ദേഹത്തിന്റെ മേക്കിങ്ങും ഒപ്പം നല്ല നല്ല പാട്ടുകളും ചേർന്ന് നല്ലൊരു ട്രീറ്റാണ് അദ്ദേഹത്തിന്റെ സിനിമ നമുക്ക് തരാറുള്ളത്. അതിപ്പോൾ നമ്മൾ ലാസ്റ്റ് പുന്നിയൻ സെൽവൻ വരെയുള്ള സിനിമകളിൽ ആ ഒരു ട്രീറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള, വളരെ ശ്രദ്ധിച്ച്, എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത്. നാഷണൽ ഫിലിം അവാർഡും ഫിലിംഫെയർ അവാർഡ്സും സ്റ്റേറ്റ് അവാർഡ്സും തുടങ്ങി ഒരുപാട് അവാർഡ്സുകളും ഒപ്പം 4th ഹയസ്റ്റ് സിവിലിയൻ അവാർഡായിട്ടുള്ള പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. യെസ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സിനിമയാണ് കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന മൂവി. വളരെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മൂവി കൂടിയായിരുന്നു. ഒപ്പം നാഷണൽ ഫിലിം അവാർഡ്സിൽ തിളങ്ങിയ ഒരു മൂവി കൂടിയായിരുന്നു കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന മൂവി. ആ ഒരു സിനിമയ്ക്ക് ബെസ്റ്റ് ഫീച്ചർ ഫിലിം, അതായത് തമിഴിലെ ബെസ്റ്റ്

ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. കൂടാതെ ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റിന് കീർത്തനയ്ക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ഷന് എ ആർ റഹ്മാനും ബെസ്റ്റ് ലിറിക്സിന് വൈരമുത്തുവിനും ബെസ്റ്റ് ഓഡിയോഗ്രഫി, ബെസ്റ്റ് എഡിറ്റിംഗ് തുടങ്ങി പല അവാർഡുകളും നാഷണൽ ഫിലിം അവാർഡ്സിൽ ഒരു കളക്ട് ചെയ്തൊരു മൂവി കൂടിയായിരുന്നു കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന മൂവി. ഈ ഒരു മൂവിയിലെ പി ജയചന്ദ്രനും ചിന്മയും പാടിയ നല്ലൊരു പാട്ടാണ് അടുത്തതായി നോൺ സ്റ്റോപ്പ് റെയിൻബോയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 ൽ Non-stop rainbow.

മണിരത്നം തമിഴിലും ഹിന്ദിയിലും ഒരേ സമയം ഒരു സിനിമ എടുത്തിരുന്നു കേട്ടോ. അതായത് ഹിന്ദിയിലും തമിഴിലും അഭിനയിച്ചിരിക്കുന്ന അഭിനേതാക്കൾ വേറെയാണെന്ന് മാത്രം, പക്ഷേ ഒരേ സമയമാണ് ഷൂട്ട് ചെയ്തതും റിലീസ് ചെയ്തതും ഒരേ ദിവസം തന്നെയാണ്. ഹിന്ദിയിൽ അജയ് ദേവ്ഗൻ, അഭിഷേക് ബച്ചൻ, വിവേക് ഒബ്റോയ്, റാണി മുഖർജി, കരീന കപൂർ, ഇഷ ഡിയോൾ എന്നിവർ അഭിനയിച്ച യുവ എന്ന പേരിലും തമിഴിൽ സൂര്യ, ആർ മാധവൻ, സിദ്ധാർത്ഥ്, ത്രിഷ, മീര ജാസ്മിൻ, ഇഷ ഡിയോൾ എന്നിവർ അഭിനയിച്ച ആയുധ എഴുത്ത് എന്ന മൂവിയിലും എന്ന പേരിലുമാണ് ഈ സിനിമ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ രണ്ടും റിലീസ് ചെയ്തതും ഒരേ ദിവസം തന്നെയായിരുന്നു. അതായത് 2004 May 21 രണ്ട് സിനിമയും റിലീസിന് എത്തിയതും വളരെ സക്സസ് ആയിട്ട് ഓടിയ ചിത്രമായിരുന്നു യുവ ആൻഡ് ആയുധെഴുത്ത് എന്ന മൂവി. ഈ രണ്ട് സിനിമകളിലെയും പാട്ടുകളാണ് ഡബിൾ ബാരലിലൂടെ അടുത്തായി എത്തുന്നത്. സോ കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 നോൺ സ്റ്റോപ്പ് റെയിൻബോ.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: മണിരത്നം മലയാളത്തിലും ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. മോഹൻലാൽ, സുകുമാരൻ, രതീഷ്, സബിത ആനന്ദ്, അശോകൻ, ബാലൻ കെ നായർ എന്നിവർ അഭിനയിച്ച 1984 റിലീസ് ചെയ്ത ഉണരു എന്ന മൂവിയായിരുന്നു അത്. യെസ്, ഈ ഒരു മൂവിയിലെ പാട്ടോടുകൂടി ഇന്നത്തെ നോൺ സ്റ്റോപ്പ് റെയിൻബോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: सरगमा ही है, सिर्फ सरगम ही है।
1: वाह,

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസമാണ് ശാക്തീകരണത്തിനുള്ള മികച്ച മാർഗമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയുമുള്ള വ്യക്തികളെ സൃഷ്ടിക്കാൻ വിദ്യാഭ്യാസത്തിലൂടെ സാധിക്കുന്നതായും രാഷ്ട്രപതി. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വിലവർദ്ധന പരിശോധിച്ച ശേഷം സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പാചകവാതക വിലവർദ്ധന മൂലം ഹോട്ടലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾ താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിനു മുമ്പ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബുകളുടെ 2026-29 ബാച്ചിലേക്കുള്ള അംഗത്വത്തിന് ജൂൺ 12 വരെ അപേക്ഷിക്കാം. 8 ക്ലാസ്സിൽ പഠിക്കുന്ന 20 മുതൽ 40 വരെ വിദ്യാർത്ഥികൾക്കാണ് ഓരോ സ്കൂളിലെയും ക്ലബ്ബിൽ അംഗത്വം നൽകുക. കാലവർഷം കേരളത്തിൽ ജൂൺ 4 എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ 4 ജില്ലകളിലും മറ്റന്നാൾ 8 ജില്ലകളിലും ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് ഇംഗ്ലണ്ടിൽ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: യെസ് അപ്പോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു 107.5 റെയിൻബോ എഫ് എം ആൻഡ് ദിസ് ഈസ് ഓൺ ദ ഗോ റൈറ്റ് ഡ്രൈവ് ടൈം മ്യൂസിക് ആൻഡ് എന്റെ കൂടെ ഉള്ളത്
1: വിഷ്ണുദാസ്
0: യെസ് അപ്പോ ഞാൻ ആർജി അരുണിമയാണ് കൂടെ ഉള്ളത് ആൻഡ് വിഷ്ണു ഞാനും കൂടെയാണ് ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോ നമ്മളിപ്പോ കേട്ട പാട്ട് അതിന്റെ ഒരു പ്രത്യേകത എന്താ വിഷ്ണുവിനെ അറിയോ
1: മണിരത്നം സോങ്
0: യെസ് അപ്പോ മണിരത്നത്തിന്റെ ഈ പാട്ട് മണിരത്നത്തിന്റെ സിനിമയിലെ പാട്ടുകളുടെ പ്രത്യേകതയായിട്ട് എന്താണ് വിഷ്ണുവിന് തോന്നിയിട്ടുള്ളത്
1: റൊമാന്റിക് ആയിരിക്കും
0: ഓക്കെ ആ പാട്ടുകൾ കാണുമ്പോൾ നമുക്ക് പ്രേമിക്കാൻ തോന്നും അല്ലേ
1: യെസ് യെസ്
0: അപ്പൊ പ്രത്യേകിച്ചും ഇതില് എന്താ പറയാ ഇത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ് ആ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പാട്ടാണെങ്കിലും ഇപ്പോഴും നമുക്ക് ഇത്
1: കേൾക്കുമ്പോൾ
0: ഭയങ്കര ഫ്രഷ്നെസ് തോന്നിക്കുന്ന ഒരു പാട്ടും കൂടിയാണ് അല്ലെ അപ്പോ പിന്നെ എന്താണ് വരുന്ന വഴിക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നോ
1: നന്നായിട്ടുണ്ടായിരുന്നു
0: എങ്ങനെയാ വന്നേ
1: ഞാൻ ട്രെയിനിലാണ്
0: ട്രെയിനിലാണ് വന്നത് ട്രെയിനും മഴയും തമ്മിലുള്ള ഒരു ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്
1: അടിപൊളി ട്രെയിനിൽ നല്ല ഒരു തണുപ്പ് ഭയങ്കരമായിരിക്കും അപ്പൊ
0: പ്രത്യേകിച്ചും ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചിലര് ഫാൻ ഓഫ് ചെയ്യില്ല അപ്പൊ നമുക്ക് നല്ല തണുപ്പുമായിരിക്കും അപ്പൊ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കുന്നതിന് വിറയ്ക്കുന്നു പ്രത്യേകിച്ച് രാത്രിയിൽ വരുമ്പോഴും നമുക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോ ഇന്ന് ട്രെയിനിൽ വന്നു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് ബസ്സിലാണോ വന്നെ അപ്പോ എങ്ങനെയുണ്ട് നമ്മളുടെ മഴക്കാലത്തിന്റേതായിട്ടുള്ള തിരക്കുകളൊക്കെ റോഡിൽ ഉണ്ടായിരുന്നോ
1: നല്ല തിരക്കുണ്ട് അതേപോലെ ബ്ലോക്ക് ഉണ്ട് പിന്നെ റോഡിൽ വെള്ളക്കെട്ട്
0: അതെ
1: യാത്ര ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിച്ചു പോകണം എന്നാണ് പറയാൻ
0: അതെ എനിക്ക് തോന്നുന്നു ഇപ്പോ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങള് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോ റോഡുകൾ പല സ്ഥലത്തും ബ്ലോക്കാണ് പല സ്ഥലത്തും ഇപ്പൊ നമ്മൾ സ്ഥിരം പോകുന്ന റോഡാണെങ്കിലും നമ്മൾ ഇന്ന് അതുവഴി പോകുമ്പോൾ ചിലപ്പോൾ അവിടെ ബ്ലോക്ക് ആയിരിക്കും കാരണം അവിടുത്തെ ഓടകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള
1: തന്നെ ഇപ്പൊ കൊച്ചിയിൽ ഈ ഓരോ മെട്രോയുടെ പണിയും ഒക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഓരോ സ്ഥലത്തിൽ ഇങ്ങനെ മാറ്റം വന്നോണ്ടിരിക്കാം
0: തീർച്ചയായിട്ടും
1: നമ്മള് പരിചയമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അന്ന് ആ ദിവസം അവിടെ ഒരു ബ്ലോക്ക് ആയിരിക്കും ചിലപ്പോൾ അവിടെ നിന്ന് വഴി തിരിച്ചു വിടുമായിരിക്കും
0: അതെ പിന്നെ വെള്ളക്കെട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമ്മള് പോകുന്ന സ്ഥലത്ത് നമ്മൾ സ്ഥിരം പോകുന്ന വഴിയാണെങ്കിലും ഈ പറയുന്ന പോലെ ചെറിയ വർക്കുകൾക്ക് വേണ്ടി ചില സ്ഥലത്ത് ഇന്റർലോക്ക് ഇളക്കിയിട്ടിട്ടുണ്ടാവും ചില സമയത്ത് ചിലർക്ക് കുഴികൾ ഉണ്ടാവും അപ്പൊ നമ്മളൊരു കോൺഫിഡൻസിൽ വെച്ചങ്ങ് വിളിക്കും പക്ഷെ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് വളരെ
1: വെള്ളക്കെട്ടുള്ളിടത്തൊന്ന് സ്ലോയില് പോവുക
0: അതെ അതെ അപ്പൊ എന്തായാലും അങ്ങനെ എല്ലാവരും ഓൺ ദ ഗോ ഡ്രൈവ് ടൈം ന്യൂസ് സോറി എനിക്ക് മൊത്തത്തിൽ കഴിയുന്നൊന്നും പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും നമ്മളുടെ ഷോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ തന്നെ വണ്ടി ഓടിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഷോയും കേട്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും കുറെ വിശേഷങ്ങളുമായിട്ട് കൂടെ
1: വിഷ്ണുദാസ്
0: ആൻഡ് അരുണിമ അപ്പൊ നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോയാലോ
1: ഓക്കേ

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: യെസ്, സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 25 മിനിറ്റും 40 സെക്കൻഡും ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ആണ്. ഓൺ ദ ഗോ ഡ്രൈവിൽ നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ വിഷ്ണുദാസ്,
1: യെസ് ആർ ജി അരുണിമയും കൂടെ ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ കുറച്ച് മഴപ്പാട്ടുകൾ അധികം കേട്ടു അല്ലേ?
0: മഴ മഴ മഴ മഴയാണ് ഇന്ന് ഫുള്ള്.
1: കാരണം പുറത്ത് ഇന്ന് രാവിലെ തൊട്ട് നോക്കുമ്പോ ഇടയ്ക്ക് മഴയുണ്ടായിരുന്നു, അതുപോലെ തന്നെ ചെറുതായിട്ട് മാനം തെളിഞ്ഞു കാണായിരുന്നു. ഇതൊരു മിക്സഡ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ചിലയിടത്ത് നീലാകാശം, ചിലയിടത്ത് കാർമേഘം മൂടിയാകും.
0: നമ്മളിപ്പോ ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിലാണ് വന്നത്.
1: അതെ,
0: ഇപ്പൊ ട്രെയിനിൽ വരുന്ന സമയത്തുണ്ടല്ലോ കുറച്ച് നമ്മളിങ്ങനെ ട്രാവലിംഗ് ആയതുകൊണ്ട് തന്നെ മഴ വരുന്നു, പിന്നെ നല്ല ചില സ്ഥലത്തും ഭയങ്കര വെയില്, പെട്ടെന്ന് മഴ
1: മഴ മറന്നത്. അങ്ങനെ എന്താ പറയാ, കാലാവസ്ഥ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മനസ്സും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ?
0: അതെ അതെ,
1: മൂഡ് ചേഞ്ചസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും.
0: അപ്പൊ സ്വാഭാവികമായിട്ട് മനുഷ്യന് എല്ലാവർക്കും
1: മനുഷ്യനാണല്ലോ അല്ലേ, മനുഷ്യനല്ലേ
0: പിള്ളേ.
1: അപ്പൊ എന്തായാലും നമ്മള് മഴ നമുക്ക് തൽക്കാലത്തേക്കൊന്ന് മാറ്റിവെച്ച് നമുക്ക് മഴയത്ത് ഒരു ഉറക്കമൊക്കെ ഒരു ഒരു ക്ഷീണമൊക്കെ വരാറുണ്ട്. അപ്പൊ നമുക്ക് എല്ലാരും ഒന്ന് ഉണർത്താം, പ്രത്യേകിച്ചും ഡ്രൈവ് ചെയ്യുമ്പോ കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ
0: എന്തായാലും
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഡ്രൈവ് ചെയ്യുന്നവർ മാത്രമല്ല നമുക്ക് എല്ലാരെയും ഒന്ന് ഉണർത്താം. നമ്മള് ഒരു ഗെയിമിലേക്കാണ് പോകുന്നത്. അപ്പൊ എന്തായാലും ഗെയിം എന്താണെന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ആ ഗെയിം ഒന്ന് വിഷ്ണുവിന്റെ അടുത്ത് പരീക്ഷിക്കാൻ പോവാണ്. റെഡിയാണോ വിഷ്ണു?
0: യെസ്.
1: ഓക്കേ, അപ്പോ നമ്മുടെ ഇന്നത്തെ ഗെയിം എന്താണെന്ന് വെച്ചാല് ഞാനൊരു മൂവിനെ കുറിച്ചിട്ടുള്ള ക്ലൂ തരും, ഒരു 3 ക്ലൂസ് തരും. മൂവി ഏതാണെന്ന്
0: ഗസ് ചെയ്ത്.
1: അതെ, അതാണ് ഇന്നത്തെ ഗെയിം. അപ്പോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗെയിം ആണെന്നാണ് എന്റെ ഒരു ധാരണ
0: അല്ലേ?
1: അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം.
0: ഓക്കെ,
1: അപ്പോ വിഷ്ണുവിനുള്ള ആദ്യത്തെ ക്ലൂ, ഈ സിനിമയിലെ നായകൻ ഫഹദ് ഫാസിൽ ആണ്. ആൻഡ് ഈ സിനിമയിൽ ഒരു വലിയ പങ്ക്, അതായത് ഈ സിനിമ ആദ്യം എന്താ പറയാ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നു, അവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്ക് യാത്ര ചെയ്യുന്നു ട്രെയിനിലും, പിന്നെ കുറച്ച് നടന്നും കുറച്ച് മറ്റു പല പല വണ്ടികളിലുമായിട്ട് ട്രാവൽ ചെയ്യുന്നു.

0: ഇത് തേർഡ് ക്ലൂ ആയിരുന്നേ.
1: ആ ഇനി തേർഡ് ക്ലൂ, ഈ സിനിമയിലെ നായകൻ ഒരു OCD പേഷ്യന്റ് ആണ്.
0: കിട്ടുന്നില്ല.
1: ഫഹദ് ഫാസ് ഒന്ന് ആലോചിച്ചോ, ഫഹദ് ഫാസിലാണ് ഹീറോ. ഈ സിനിമ വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂം കൂടെ തരാം. ഈ സിനിമയുടെ പേരിൽ തന്നെ ഈ സിനിമയിൽ, അതായത് ഇവര് ട്രാവൽ ചെയ്യുന്ന ഒരു ഡയറക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഡിസ്റ്റൻസിനെ കുറിച്ചോ ഒക്കെ പറയുന്നുണ്ട്. അതൊരു വലിയ ക്ലൂ അല്ല, ഞാൻ വെറുതെ തന്ന ക്ലൂ
0: ആയിട്ട് പറ്റുന്നില്ല. അത് നമുക്ക് അവരിലേക്ക് കൊടുക്കാം, ആൾക്കാരിലേക്ക്.
1: അതെ, വിഷ്ണു തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും, അതായത് എന്റെ തേർഡ് ക്ലൂവിൽ ഇത് വർക്ക് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ എന്തായാലും അറിയുന്നവർ വേഗം തന്നെ വിളിച്ചോളൂ.
0: വിളിക്കുന്ന നമ്പർ 0484-242-8101 0484-242-8101.
1: അതെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളോട് ഉത്തരം പറയാൻ വേണ്ടിയിട്ട് വേറെയും രണ്ട് മാർഗങ്ങളുണ്ട്. ഞങ്ങളുടെ ഇൻസ്റ്റ ഐഡിയിൽ നമ്മളുടെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ പോസ്റ്റർ ഉണ്ടാവും, അതിന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. FM റെയിൻബോ കൊച്ചി 107.5 എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റ ഐഡി.
0: FPID ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
1: ഓക്കേ, അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുക, ഒരു നല്ല വീണ്ടും ഒരു മഴപ്പാട് കൂടെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് തുടർന്ന് പാട്ടുകൾക്ക് ശേഷം ഗെയിമിലേക്ക് വരും. അപ്പൊ വേഗം തന്നെ വിളിച്ചോളൂ.

0: യെസ്, അപ്പോ ഓക്കെ ആയിട്ട് കൊണ്ടിരിക്കുന്നത് 107.5 റെയിൻബോ FM. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വിഷ്ണു?
1: യെസ്.
0: ഓക്കെ, അതിന്റെ ഉത്തരവുമായിട്ട് ഒരാൾ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. നമുക്കൊന്ന് നോക്കിയാലോ.
1: യെസ്, ആരാ നോക്കാം.
0: ഹലോ.
2: ഹലോ,
0: ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് കൊറേ നേരം വെയിറ്റ് ചെയ്തതിന്. ഓക്കെ, അപ്പൊ പേരെന്തായിരുന്നു? അക്ഷയ്. എവിടെ നിന്നാണ്?
1: കൊച്ചി. എവിടെയാ?
0: ഓക്കെ, അപ്പൊ ഇപ്പൊ ഇപ്പൊ പ്രസന്റ് ഏത് സ്ഥലത്താണ്?
1: അതെ, ഡ്രൈവ് ചെയ്യാണോ?
0: ഓക്കെ, ഓ ശ്രദ്ധിച്ച, നമ്മള് പറയുന്നത് കേൾക്കുന്നുണ്ട്. ഓ താങ്ക് യു, താങ്ക് യു.
1: അപ്പൊ ഇപ്പൊ ഇപ്പൊ സംസാരിക്കാനായിട്ട് ഒതുക്കിയിട്ടിരിക്കുകയാണോ അതോ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാണോ? ഒതുക്കിയിട്ടിരിക്കുകയാണ്.
0: ഓ, വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പൗരനാണ് താങ്കൾ എന്ന് തെളിയിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതിന്റെ ഉത്തരം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ പറഞ്ഞോളൂ, എന്താണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം?
1: ചോദ്യം റിപ്പീറ്റ് ചെയ്യണോ?
0: നോർത്ത് 24 കാദം.
1: ദിസ് റൈറ്റ് ആൻസർ.
0: അതെ, അങ്ങനെ വെറുതെ അങ്ങ് പോയാലോ? അത് ആലോചിക്കാൻ കുറച്ച് സമയം തന്നതല്ലേ ഞങ്ങള്. ഇനി ഒറിജിനൽ ഗെയിമിലേക്ക് വരുന്നതേ ഉള്ളൂ. അടുത്ത ക്ലൂ വരട്ടെ. ഓക്കെ, അപ്പോ ഇതില് നമ്മുടെ നായകൻ ഫോട്ടോഗ്രാഫറാണ്, ആൻഡ് രണ്ട് നായികമാരുണ്ട്. അതെ, അതിലൊരു നായിക നായകനെ തേക്കുന്നു. വാവ്, അടിപൊളി.
1: ചേട്ടൻ വളരെ സ്പീഡാണ്.
0: അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ കിട്ടുമല്ലോ.
1: നായകന്റെ പേര് കൂടി പറയാം അപ്പൊ.
0: ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി ആ ഒരു സ്പിരിറ്റ് ആണ് നമ്മൾ ഈ ഗെയിമിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് കോളർ നമ്മളെ നിരാശപ്പെടുത്തിയില്ല, രണ്ടുത്തരം അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞാൽ ഞങ്ങൾ വഴിയെ വെച്ച് തരാം. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും ഈ പാട്ട് കഴിഞ്ഞിട്ട്, അതായത് നെക്സ്റ്റ് സോങ്
1: കേട്ടോ, ഈ പാട്ട് കേട്ടിട്ട്.
0: അതെ, ആവേശം കേറി പോവരുത്.
1: അതെ അതെ, ചിലപ്പോ ആക്സിഡന്റ് ഒന്ന് കൂടും ഈ പാട്ട്
2: കേൾക്കുമ്പോ.
1: ഓക്കെ, അപ്പൊ ആ പാട്ട് വഴിയേ വരും കേട്ടോ.
0: ഓക്കെ, നെക്സ്റ്റ് സോങ് കഴിഞ്ഞിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും അക്ഷയ് ഒരു അടിപൊളി കോളർ ആയിരുന്നു അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു എന്താ പറയാ, മഹേഷിന്റെ പ്രതികാരമായിരുന്നു മനസ്സിലായിട്ട് പറഞ്ഞത്. അപ്പൊ മഹേഷിന്റെ പ്രതികാരത്തിലെ തന്നെ ഇടുക്കിയുടെ ആ തണുപ്പിലേക്ക് ഈ മഴക്കാലത്ത് നമുക്കൊന്ന് പോയിട്ട് വരാം അല്ലേ. സ്റ്റേ ട്യൂൺഡ്, ദിസ് ഈസ് 107.5
1: ആകാശവാണി കൊച്ചി FM, റെയിൻബോ മ്യൂസിക്കലി യുവേഴ്സ്.
0: സ്റ്റേ ട്യൂൺഡ്.

0: യെസ്, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.5 റെയിൻബോ എഫ് എം. കൂടെ ഉള്ളത് അരുണിമ ആൻഡ്
1: വിഷ്ണുദാസ്.
0: യെസ്, അപ്പോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ കോൾ അങ്ങ് കണക്ട് ചെയ്താലോ.
1: യെസ് യെസ് യെസ്. ആരാ നോക്കാം.
0: ഹലോ.
1: ഓ,
0: ഭയങ്കര സാരല്ല, ഉടനെ എത്തുന്നതായിരിക്കും, നമ്മൾ വിഷമിക്കണ്ട. അപ്പൊ എന്തായാലും നമ്മളുടെ ആ ഗെയിമിന് ഉള്ള റെസ്പോൺസ് ഇങ്ങനെ കോളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വേഗം വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ 0484242801 ആണ്. അപ്പൊ അടുത്ത ക്ലൂ ആയിട്ട് ഞങ്ങൾ റെഡിയാണ്. വിഷ്ണു,
1: ഒരു കോളർ വരുന്നുണ്ട്.
0: വിഷ്ണു ഇങ്ങനെ കോളിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
1: ഹലോ.
0: ഹലോ, കോള് കട്ടായി പോയല്ലോ. ആ യെസ് യെസ് യെസ്. ഹലോ.
2: ഹലോ,
0: യെസ്, ഇതാരാണ്?
2: മഹിമ.
1: എവിടുന്നാണ് മഹിമ?
0: മഹിമ, തിരിച്ചു വായിച്ചാലും മറിച്ചു വായിച്ചാലും മഹിമ.
1: യെസ് യെസ്.
0: മഹിമ നേരത്തെ വിളിച്ചിട്ടുണ്ടോ? ആ, എനിക്ക് ഓർമ്മയുണ്ട് ഈ പേര്. എന്തായിരുന്നു ചെയ്യുന്നേ? വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഒരുപാട് പേരുടെ കല്യാണം നടത്തി കൊടുത്തിട്ടുള്ള ഒരാളാണ് താങ്കൾ അല്ലേ? നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എങ്ങനെയുണ്ട് സ്വന്തം പ്രൊഫഷനെ സ്വന്തമായിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് താങ്കൾ കല്യാണം കഴിക്കാത്തത്? സമയമായിട്ടില്ല. ഓക്കെ, മറ്റുള്ളവരുടെ സമയമായി സമയമായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന താങ്കൾ സമയമായിട്ടില്ലെന്ന് പറയുന്നു അല്ലേ? ഏതാണ് റൈറ്റ് ടൈം കല്യാണം കഴിക്കാൻ?
1: താങ്കളുടെ വ്യൂവിലുള്ള ഒരു,
0: അതെ, മഹിമയെ സംബന്ധിച്ചിടത്തോളം വിച്ച് ഇസ് ദ റൈറ്റ് ടൈം? ആഹാ, അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ സമയമായിട്ടില്ല എന്ന് പറയുന്നത്? അത് അതിന് നാണം ശരിയാണ് ഉത്തരം. അപ്പോഴേ ഇപ്പോ എങ്ങനെ കേരളത്തിലുള്ള നമ്മുടെ മൊത്തം യുവജനങ്ങളെയും കല്യാണം കഴിപ്പിച്ച് കഴിഞ്ഞിട്ട് താങ്കൾ കഴിക്കുന്നുള്ളോ? നല്ലൊരു തീരുമാനമാണ് കേട്ടോ. വിഷ്ണു, എന്ത് തോന്നുന്നു? നല്ല കാര്യം. അതെ, എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് പേരെ, ഇപ്പൊ നമ്മുടെ യുവാക്കളൊക്കെ, യുവാക്കളും യുവതികളും ഒക്കെ പലരും കല്യാണം കഴിക്കണ്ടെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കൂടി വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് എങ്ങനെ നിങ്ങളുടെ ഒരു ജോലിയെ അത് ബാധിക്കുന്നുണ്ടോ?

0: ഉണ്ട്. കാരണം ഇപ്പോ ഈ പറയുന്ന പോലെ മാട്രിമോണി അല്ലാതെ ഒരുപാട് ആപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ.
1: അതെ അതെ.
0: അപ്പോ എന്താ എങ്ങനെയാ വരുന്ന ഫ്യൂച്ചർ എങ്ങനെയാ കാണുന്നേ? എന്താണ് താങ്കൾ സ്വപ്നം കാണുന്ന കിനാശേരി, പറയൂ. കുട്ടി മിണ്ടണില്ലല്ലോ. ഇങ്ങനെയാണോ കല്യാണം നടത്തുന്നേ? കല്യാണമൊക്കെ നടത്തുക, അത് നിങ്ങക്ക് നല്ല ഇത് വേണ്ടേ? സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്ത്. അതെ അതെ. എന്നാൽ നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ.
1: കേട്ടിരുന്നോ ഗെയിം?
0: കേട്ടു. എന്നാ ഞാൻ പറയട്ടെ ക്ലൂ.
1: ഓക്കേ, ക്ലൂ വരുന്നു.
0: നായകന്റെ അച്ഛൻ ഒരു ജഡ്ജിയാണ്. ആൻഡ് നായകൻ 6 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് വരുന്ന ഒരാളാണ്. എൻ.എഫ്. വർഗീസ് ആണ് ഈ ചിത്രത്തിലെ വില്ലൻ.
1: കിട്ടിയോ? ശ്രമിച്ചു നോക്കൂ.
0: നായകന്റെ അച്ഛൻ ജഡ്ജി, 6 വർഷത്തെ
1: ബ്രേക്കിന്
0: ശേഷം വരുന്ന നായകൻ
1: എൻ.എസ്. വർഗീസ് ആണ് വില്ലൻ.
0: വേണമെങ്കിൽ വില്ലന്റെ പേര് ഞാൻ പറഞ്ഞുതരാം. മണപ്പള്ളി പവിത്രൻ.
1: കിട്ടിയോ?
0: ആണോ? ഓക്കേ, അതെ തന്നെ. അപ്പോ എന്താണ് 6 വർഷത്തെ ഇടവേള കഴിഞ്ഞു വന്ന ഇന്ദു ചൂടനെ, മറന്നുപോയോ താങ്കൾ?
1: 6 വർഷത്തെ
0: അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് കേട്ടോ. ഉത്തരം ശരിയാണെന്ന് ഇനി ഞങ്ങൾ പറ. എന്തോ
2: പാട്ട് വെച്ചേരോ?
0: പിന്നെ പാട്ട് വെച്ചേരാ. ഏത് പാട്ടാ വേണ്ടേ? ഭർത്താവ് ഉദ്യോഗം പഴയ സിനിമയല്ലേ? നമുക്ക് കുറച്ച് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട് ചോദിക്കോ, കുറച്ച് പുതിയ പാട്ടുകള്. എന്നാ പറഞ്ഞോളൂ. ഞാന് അതായത് ടുവേർഡ്സ് നമ്മുടെ പ്രോഗ്രാമിന്റെ എൻഡ് ടൈമിംഗില് ഞാൻ ആ പാട്ട് പ്ലേ ചെയ്തേരാം. ഏതാണ്? ഭർത്താവ് ഉദ്യോഗം അല്ലേ? ഓക്കേ, അപ്പൊ എന്തായാലും ആ പാട്ട് മഹിമയ്ക്ക് വേണ്ടി ഞാൻ ഈ പ്രോഗ്രാമിന്റെ അവസാനം വെച്ച് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും മഹിമയ്ക്ക് സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഒടുവിൽ നല്ല അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
1: മണപ്പള്ളി പവിത്രം പറഞ്ഞപ്പോ തന്നെ ആൾക്ക് ഏകദേശം ഉത്തരം.
0: അതെ, ഞാൻ എന്നിട്ട് പിന്നെ പറഞ്ഞു കൊടുത്തേനെ, അച്ഛന്റെ കാലിലെ 1, 2 നഖങ്ങൾ വെട്ടിത്തരാമേ. ഓക്കെ, എന്തായാലും നഖങ്ങളൊന്നും
1: പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. 6 വർഷത്തെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറയുന്നതാണ് വിചാരിച്ചത്.
0: പക്ഷേ ഇല്ല, മഹിമയ്ക്ക് ഒന്ന് ബൾബ് കത്താൻ ഒരിച്ചിരി
1: കുറച്ച് സമയം.
0: അതെ, അപ്പൊ അതുകൊണ്ട്
1: പറഞ്ഞില്ലേ.
0: യെസ്. അപ്പൊ എന്തായാലും ഇതുപോലെയുള്ള ക്ലൂകളുമായി ഞങ്ങൾ ഇവിടെ ദാ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 0484242810.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് മ്യൂസിക് ടൈം ആണ്.
0: അപ്പൊ എന്തായാലും ദാ അടുത്തൊരു
1: സൂപ്പർ പാട്ട് വരുന്നു.
0: സൂപ്പർ അടിപൊളി കീടലം പാട്ട്.

0: മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: യെസ്, അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 107.5 റെയിൻബോ എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 52 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും വിഷ്ണു, എന്താണ് ഒരു ഉഷാറ് കുറവുണ്ടോ വിഷ്ണുവിന്?
1: ഇല്ല, ഒരു ഉഷാറ് കുറവില്ല.
0: അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് വിഷ്ണുവാണ്. റെഡി അല്ലേ? അപ്പൊ അടുത്ത കോളറിന് വേണ്ടി ഞങ്ങൾ ഇതാ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ദേ വന്നു,
1: പറഞ്ഞതും വന്നു. ഹലോ,
0: ഹലോ,
1: ഹലോ, ആരാണ്?
2: ഞാൻ കൃഷ്ണകുമാർ.
1: എവിടുന്നാ?
2: ഞാൻ വീട് മരടാണ്.
1: മരട്?
0: വീട് മരടാണ്. ബാക്കി എന്തായിരുന്നു പറയാൻ വന്നേ?
1: യെസ്.
2: അല്ല, ഞാൻ ഉള്ളത് ഇപ്പൊ ഞാൻ ഇവിടെ ഇവിടെയാണ്.
0: എവിടെ
1: എവിടെ?
2: ഓ, ഞാൻ വർക്ക് ചെയ്യണതാണ്.
0: അതെ, എവിടെയാ വർക്ക് ചെയ്യുന്നത്?
2: തൃക്കാക്കരയാണ്.

0: ചിക്കാക്കര.
1: നമുക്ക്
0: ഓക്കേ.
1: അടുത്താണ് അപ്പൊ.
0: ആഹാ, അപ്പൊ ഇഷ്ടം പോലെ പേര് വരുന്നുണ്ടായിരിക്കുമല്ലോ. ഒഴിവുണ്ടോ, ഒഴിവുണ്ടോ എന്ന് ചോദിച്ചിട്ട്,
2: എന്താ
0: ഫ്ലാറ്റിൽ ഒഴിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാരൊക്കെ വരാറില്ലേ? കണ്ടോ കണ്ടോ, എന്തുകൊണ്ടാണ് അത്? അതൊരു ശരിയായ ആരുടെ ശല്യം കാരണം?
2: അവര് അവർക്ക് ടൈമൊന്നും ഇല്ലല്ലോ, അവരിങ്ങനെ ഇങ്ങനെ വരും. അപ്പൊ നമ്മക്കും പണിയാണ്, അവർക്ക് എല്ലാവർക്കും
0: പണിയാണ്. അല്ലല്ല, ലേഡീസിന് മാത്രമാണോ? വൈകി ആര് വന്നാലും അത് പ്രശ്നമല്ലേ? ലേഡീസിനെ മാത്രം നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയാണോ?
1: അതാണ് ചോദ്യം.
2: അങ്ങനെ അല്ല, എനിക്ക് അതിലൊന്നും താല്പര്യമില്ല, അല്ലേ ഞാൻ പറഞ്ഞതേയുള്ളൂ.
0: അതെ, മാനേജ്മെന്റിന്റെ തീരുമാനമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ആ മാനേജ്മെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അല്ലേ, 2026 നമ്മള് ഈ ജെൻഡർ വ്യത്യാസമില്ലാത്ത കാര്യങ്ങൾ, നിയമങ്ങൾ നടപ്പിലാക്കണമെന്നാണ് നമ്മളുടെ ഒരു ഒരു സജഷൻ.
2: അതെ, പറഞ്ഞാല് അവരിപ്പോ ഓൾറെഡി ഇവിടെയൊക്കെ വർക്കണായിരിക്കും, ഇവിടെ ഇൻഫോ പാർട്ടികള് വർക്കണായിരിക്കും, അവർക്ക് ഓൾറെഡി അവര് ടൈം ആയിരിക്കും ചിലപ്പോ.
0: പിന്നല്ലാതെ
2: ഇൻഫോ പാർട്ടികള് വർക്കണ ആൾക്കാരെ,
0: ആ അതെ അതെ,
1: ചിലപ്പോ നൈറ്റ് ഡ്യൂട്ടിയോ
0: അതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമുക്ക് ജീവിക്കാൻ, എല്ലാവർക്കും നമുക്ക് എന്താ പറയാ, സ്വാതന്ത്ര്യത്തോടെ സന്തോഷത്തോടെയും അല്ലെ ഒക്കെ ജീവിക്കാനുള്ള. അതെ, ചേട്ടൻ പൊളിയാണ്. ഓക്കേ, അപ്പോഴേ
1: ഓക്കെ,
0: ഞങ്ങൾക്ക് മനസ്സിലായി ചേട്ടൻ ഒരു എന്താ പറയാ പുരോഗമനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ്, ഞങ്ങൾക്ക് മനസ്സിലായി.
2: ഒരു ബാച്ചിലേഴ്സിന് കൊടുത്തു കഴിഞ്ഞാല് കൊറേ കണ്ടിട്ട് ഇല്ലെന്ന് ഞാൻ പറയണ, ഞാൻ എന്റെ കൺമുന്നിൽ കൊറേ കാര്യങ്ങള് കണ്ടിട്ടുണ്ട്.
0: അപ്പൊ
2: അതൊക്കെ
1: ചേട്ടന്റെ ജോലിയുടെ ഭാഗമല്ലേ?
0: അതെ, എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. നമ്മള് അത്രേ പറയുന്നുള്ളൂ, നമ്മളുടെ നിയമങ്ങള് ഇവിടെ ആണിനും പെണ്ണിനും ഒരേപോലെ ബാധകമായിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. ചേട്ടൻ, നമ്മുടെ ഗെയിം എന്താണെന്ന് കേട്ടായിരുന്നോ?
1: കുഴപ്പമില്ല,
0: നമ്മൾ അതേ ഗെയിമാണ്, പക്ഷെ പുതിയ ചോദ്യമാണ്. ചോദ്യം ഇവിടെ
1: റെഡിയാണ്,
0: എന്നാ ഞാൻ വിളിക്കുന്നു.
1: ക്ലൂ വരും, ഉത്തരം പറഞ്ഞാ മതി.
2: വിഷ്ണുപ്രിയ
1: വിഷ്ണുപ്രിയ
0: വിഷ്ണുപ്രിയ
1: ഞാൻ വിഷ്ണുദാസ്.
0: ഇത് വിഷ്ണുദാസ് ആണ്, ഇത് വിഷ്ണുദാസ് ആണ്, ആൺകുട്ടിയാണ്. അതെനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും വിഷ്ണുപ്രിയ,
1: വിഷ്ണുപ്രിയ വർക്ക് ചെയ്യുന്നുണ്ട്.
0: ആ അതെ, അപ്പൊ ആ വിഷ്ണുപ്രിയ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക.
2: ഞാൻ ഇങ്ങനെ സംസാരം
0: കേട്ടപ്പോൾ ഒരു ഇത് തോന്നിയാ.
1: ഓക്കെ, അപ്പൊ ചോദ്യം ചോദിക്കട്ടെ, ക്ലൂ പറയട്ടെ. ക്ലൂ, യെസ്, ദേ, ഈ സിനിമയില് നായകന്റെ അച്ഛൻ മാത്രമാണ് ഉള്ളത്. ഹലോ
0: ഹലോ, നായകന്റെ അച്ഛൻ മാത്രമാണ് ഉള്ളത്.
1: രണ്ടാമത്തത്, അച്ഛൻ കള്ളുപിടിച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം അതൊക്കെ പരിഹരിച്ച് നടക്കലാണ് ഈ നായകന്റെ
0: പ്രധാനപ്പെട്ട കുറച്ച് ജോലി.
1: ഒരു പഴയ സൂപ്പർ നായിക ഈ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രമായിട്ടുണ്ട്.
0: ഒരു പഴയ സൂപ്പർ നായികയുടെ, ഒരു പഴയെന്ന് വെച്ചാൽ വളരെ പഴയ സൂപ്പർ നായികയുടെ തിരിച്ചു വരവ് ഈ സിനിമയിലൂടെയാണ് സംഭവിച്ചത്.
1: കിട്ടിയോ സിനിമ ഏതാന്ന്?
0: ആൻഡ് വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂവും കൂടി തരാം. ആ പഴയകാല നടിയുടെ എന്താ പറയാ, വളരെ പ്രശസ്തമായ ഒരു ഡയലോഗ് ഇതില് നായകൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനുകരിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, നായകൻ, നായകന്റെ അച്ഛൻ കള്ളു കുടിച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണു. അതിനിടയ്ക്ക് ഇതില് ഒരു പഴയ സൂപ്പർ നായിക, ആ പുള്ളിക്കാരത്തിയുടെ തിരിച്ചുവരവ് നടത്തിയ സിനിമയാണിത്. ആൻഡ് ഒരു ക്ലൂവും കൂടെ വേണമെങ്കിൽ ഞാൻ തരാം.
1: അപ്പൊ പറയോ,
0: ഇതൊരു സത്യൻ അന്തിക്കാട് ചിത്രമാണ്. ഇനി പറഞ്ഞില്ലെങ്കിൽ
1: അഞ്ചു ക്ലൂ.

0: അഞ്ച് ക്ലൂ.
1: അതെ, അഞ്ച് ക്ലൂ
0: കിട്ടിയോ?
1: എങ്ങനെ എങ്ങനെ? ഇത് 2000-ന് ശേഷമുള്ള പടമാണ്. ഓ അങ്ങനെ, ഞാൻ 80 വരെ ഒന്നും ആലോചിച്ചില്ല. അപ്പൊ എന്തായാലും സാറില്ല, കുഴപ്പമില്ല കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ 5 ക്ലൂ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വിഷ്ണു. അപ്പോ ഇതിന്റെ ഒരു ഉത്തരം നമുക്ക് എന്താ പറയാ, നമ്മുടെ ലിസ്നേഴ്സിൽ നിന്ന് തന്നെ കിട്ടാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം, 0484242810 ആണ് നമ്പർ. അപ്പൊ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടിട്ട് വന്നാലോ. ഓക്കെ.

0: യെസ് വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 16:52 ആയിട്ടിരിക്കുകയാണ്. ആൻഡ് നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടാണ് പോയത്, പക്ഷെ ആള്
1: വിളിച്ച ആൾക്ക് ആ ഉത്തരം പറയാനായിട്ട് സാധിച്ചില്ല. ഞാനൊരു 5 ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിന്റെ ഉത്തരവുമായി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. യെസ് നമുക്ക് കോൾ വന്നിട്ടുണ്ട്.
0: ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഹലോ
1: കട്ടായി പോയല്ലോ. സാരല്ല, ഉടനെ അടുത്ത കോള് വരും. അപ്പോ വിഷ്ണു എങ്ങനെയുണ്ട് നമ്മളുടെ ഇന്നത്തെ ഗെയിം, എങ്ങനെ പോകുന്നു എന്നാണ്? അതേ അടുത്ത കോള് വന്നു, ഞാൻ ചോദിക്കാൻ പോലും സമ്മതിക്കുന്നില്ല.
0: ഓക്കേ,
1: ഹലോ
0: ഹലോ
2: ഹലോ
0: യെസ്
1: ഹലോ, ഇത് ആരാണ്?
2: എന്റെ പേര് സുചിത്ര എന്നാണ്.
1: ആ ബാക്കി ബാക്കി ആ പറഞ്ഞില്ല. എന്റെ പേര് സുചിത്ര എന്നാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. പറയൂ പറയൂ പ്ലീസ്.
2: ഞാൻ കാക്കനാട് നിന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഒരു വലിയൊരു ബുദ്ധിമുട്ട്, എന്റെ മോള് ഭയങ്കരമായിട്ട് കിടന്ന് കരയുന്നു. കറക്റ്റ് സമയം കിടന്ന് കരയാൻ തുടങ്ങി.
1: അയ്യോടാ, ഉത്തരം ഇപ്പൊ ഓക്കെ ആണോ സംസാരിക്കാൻ?
2: ഓക്കെ.
1: മോളുടെ പേരെന്താ?
2: മോളുടെ പേര് തൻവി എന്നാണ്.
1: തൻവി, ഓക്കെ. തൻവിയുടെ അമ്മയുടെ പേരെന്തായിരുന്നു?
2: അമ്മയുടെ പേര് സുചിത്ര.
1: സുചിത്ര, ഓക്കെ. പഴയൊരു നടിയുണ്ട് സുചിത്ര. അങ്ങനെ ഫാൻ ആയിട്ട് വല്ലതും ഇട്ട പേരാണോ ഇത്? ആ അച്ഛനും അമ്മയ്ക്കും ആ നടി ഇഷ്ടമായിട്ട് ഇട്ട പേരാണോന്ന്? ഓക്കെ, മോൾക്ക് എത്ര വയസ്സുണ്ട്? ഓക്കെ, അപ്പൊ വർക്കിംഗ് ആണോ സുചിത്ര?
2: ഞാൻ വർക്കിംഗ് ആണ്.
1: എവിടെയാണ്?
2: എന്താണ്?
1: ഓ നല്ല, എന്താ പറയാ, ഫുൾ ടൈം എന്താ പറയാ, ഒരു മ്യൂസിക് ഡാൻസ് ഒക്കെ ഉള്ള ഒരു ജീവിതമാണല്ലേ.
0: എനർജറ്റിക് ആയിരിക്കും അല്ലേ
2: എപ്പോഴും?
1: എനർജറ്റിക് ആണോ എപ്പോഴും? ഇപ്പോ ഇനി ക്ലാസ് ഉണ്ടോ?
2: ഇനി ക്ലാസ് ഉണ്ട്, ക്ലാസ്സിലേക്ക് പോവാണ്.
1: ഓക്കെ, അപ്പൊ പോകുന്ന വഴിക്ക് വേഗം ഉത്തരം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് ചോദിച്ച ചോദ്യം കേട്ടിരുന്നോ? അപ്പൊ എന്താണ് ഉത്തരം?
2: മനസ്സിലക്കരെ.
1: എനിക്ക് ആ പാട്ടും കൂടെ കേട്ടപ്പോ ഉറപ്പായി അല്ലേ. ഞാൻ അടിപൊളിയാണെന്ന്. ഓക്കെ, അപ്പഴേ അങ്ങനെ അങ്ങ് പോവാൻ പറ്റില്ല.
0: വേറൊരു ക്ലൂ തരാം.
1: അതെ, ഇവിടെ വേറെ ക്ലൂ റെഡിയാണ്.
2: എന്താണ്
1: ചോദിക്കട്ടെ? ഇത് ഒരു പഴയ സൂപ്പർ ഹിറ്റ് സിനിമയുടെ 2-ാം ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടില്ലല്ലോ. ഞാൻ അടുത്ത ക്ലൂ പറയാം.
2: എന്താണ്?
1: ഇതിലെ നായികയെ നായകൻ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇനി ഒരു ക്ലൂ കൂടെ തരാം.
0: തേർഡ് ക്ലൂ,
1: ഇതിലെ നായകൻ ഡബിൾ റോളിലാണ്. ഡബിളാ ഡബിള്. അച്ഛനും മോനുമായിട്ടൊക്കെ ഒരു നായകൻ തന്നെയാണ്. ഒരു പഴയ സിനിമയുടെ
0: സൂപ്പർ ഹിറ്റ്
1: സിനിമയുടെ 2-ാം ഭാഗം.
0: അതും ടോപ്പ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്.
1: അതൊരു തിലകനുള്ളതല്ല.
0: തിലകനില്ല.
1: ഒന്ന് ആലോചിച്ചോക്ക്, ഒരു പഴയ സിനിമയുടെ 2-ാം ഭാഗം
0: സൂപ്പർ ഹിറ്റ് ചിത്രമാണ്.
1: അതെ, സൂപ്പർ ഹിറ്റ് ആണ്.
0: അതിന്റെ 2-ാം ഭാഗം ഇറങ്ങി, അതും സൂപ്പർ ഹിറ്റ് ആണ്.
1: അതെ, നമ്മളുടെ ഈ നായകൻ എന്ന് പറയുന്നത് ഡബിൾ റോളിലാണ്. അച്ഛനും മോനും ഒരേ ആള് തന്നെയാണ്. അതിലെ നായകൻ നായികയെ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ആലോചിക്ക, ആലോചിക്ക. ഒരു വേണമെങ്കിൽ ഒരു ക്ലൂ കൂടെ ഞാൻ തരാം.
2: എന്താണ് പറഞ്ഞു?
1: ഒരു സൂപ്പർ സ്റ്റാർ ആണ് നായകൻ. ഇനി പറഞ്ഞില്ലെങ്കിൽ
0: എന്തായാലും ആ ഒരു ചിത്രം ഒരു ഒരു മിനിമം ഒരു 20 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും.
1: അതെ, അത് ഉറപ്പാണ്. അതിന്റെ ഫസ്റ്റ്
0: മിനിമം
1: പണ്ടത്തെ മൂവിയുടെ 2-ാം ഭാഗമാണ് ഞാനിപ്പോ ചോദിച്ചത്. പണ്ടൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു, അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു 2-ാം ഭാഗം വന്നു, അതും സൂപ്പർ ഹിറ്റ് ആണ്. സൂപ്പർ സ്റ്റാർ ആണ്. എനിക്കറിയാം, ഇതിനി ഇതിന്റെ ഉത്തരം കേൾക്കുമ്പോ തലയിൽ കൈവച്ച് നിൽക്കുന്ന സുചിത്രയെ കാണാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഏ

0: കിട്ടുന്നില്ല. പിന്നെ
1: സാരമില്ല.
0: ഫോൺ
1: അപ്പൊ
0: സീനായിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് തലയിൽ ഒന്നും വരുന്നില്ല.
1: സാരമില്ല സാരമില്ല, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈം വിളിക്കാം. ഓക്കെ
0: യെസ് യെസ്
1: ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
0: ഓക്കെ
1: ബൈ. അപ്പോ ഇത്രയും ക്ലൂ അല്ലെ സുചിത്രക്ക്? എനിക്ക് തോന്നുന്നു കുഞ്ഞ് കുറച്ച് കരയുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്, അതുകൊണ്ടായിരിക്കാം ഒരു
2: പക്ഷേ.
1: അതെ, ഇപ്പൊ എന്തായാലും എന്താ പറയാ, വഴി എല്ലാവർക്കും കിട്ടും.
2: ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരു
1: വലിയൊരു ശതമാനത്തിനും കിട്ടിക്കാണും. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും അതെ വിളിച്ചോളൂ, നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയാമെങ്കിൽ 0484242481 01.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, ആകാശവാണി കൊച്ചി FM റെയിൻബോയിലൂടെ.
1: അപ്പോ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ സോങ് കേൾക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 33 മിനിറ്റും 4 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ കൂടെ ഉള്ളത് ഇത് അരുണിമയാണ് ആൻഡ്
1: വിഷ്ണുദാസ്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ ചോദ്യോത്തര വേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ചോദ്യോത്തരം എന്ന് പറയാൻ പറ്റില്ല അല്ലെ, നമ്മളിങ്ങനെ ക്ലൂ കൊടുത്തുകൊണ്ടിരിക്കും, ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. അതായിരുന്നു നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും മുമ്പേ കൊടുത്ത ക്ലൂ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അടുത്തൊരു കോൾ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കിയാലോ. ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം, ഇതാരാണ്?
2: ഇരിങ്ങാലക്കുടയിൽ
0: നിന്ന് ജെസ്സി. എന്തൊക്കെയുണ്ട് ഇരിങ്ങാലക്കുടയിലെ വിശേഷം?
2: നല്ല വിശേഷം, മഴ പെയ്യാനുള്ളവർക്കുണ്ട്.
0: മഴ പെയ്തോണ്ടിരിക്കാണോ?
2: പെയ്യാനുള്ളവർക്കുണ്ട്.
0: ഓഹോ, എങ്ങനെ ഇന്ന് മൊത്തം ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നോ അവിടെ?
2: മഴയായിരുന്നു, നല്ല മഴയായിരുന്നു.
0: ആഹാ, അപ്പൊ ഈ ശരിക്കും പറഞ്ഞ മഴ ഇഷ്ടമാണോ, മഴക്കാലം ഇഷ്ടമാണോ?
2: മഴ വേണം, പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോ ബുദ്ധിമുട്ടാണ്.
0: ഞാൻ പുറത്തിറങ്ങുമ്പോ മാത്രം മഴ പെയ്യരുത്, ബാക്കിയൊക്കെ സമയത്ത് മഴ പെയ്തു, അങ്ങനെയാണോ? നമ്മളെല്ലാരും അങ്ങനെയല്ലേ
2: ആഗ്രഹിക്കുന്നത്.
0: അതെ, അതാണ്. അപ്പോ നേരത്തെ ക്ലൂ കേട്ടായിരുന്നോ?
2: കേട്ടു കേട്ടു.
0: ആ അപ്പോ കയ്യോടാ ചൂടോടാ ഉത്തരങ്ങി പോരട്ടെ.
2: രാവണപ്രഭു.
0: രാവണപ്രഭു, ഏത് ഏത് ക്ലൂവിലാണത് മനസ്സിലായത്?
2: മനസ്സിലായി.
0: ആദ്യത്തെ ക്ലൂ ഒരു പഴയ സൂപ്പർ ഹിറ്റ് സിനിമയുടെ 2-ാം ഭാഗം എന്ന് പറഞ്ഞപ്പോ മനസ്സിലായോ? അപ്പൊ മനസ്സിലായി, അത് നമ്മുടെ 3-ാമത്തെ ക്ലൂ ആയിരുന്നു. നമ്മുടെ 3-ാമത്തെ ക്ലൂ അല്ല, 4-ാമത്തെ ക്ലൂ ആയിരുന്നു. പക്ഷെ ആ ക്ലൂവില് പിടികിട്ടി അല്ലേ?
2: ഓക്കെ,
1: ഇത്രയും നേരം ആലോചിച്ചല്ലോ അത്. അപ്പൊ വേറൊരു ക്ലൂ തരട്ടെ, ഇതെന്തായാലും ആലോചിക്കാൻ ഇത്ര സമയം കിട്ടിയല്ലോ. അപ്പൊ വേറൊരു ക്ലൂ ആയിട്ട് അരുണിമ അത് റെഡി ആയിട്ടിരിക്കുകയാണ്.
0: ഓക്കെ, അപ്പൊ അരുണിമ മാത്രമാണല്ലേ ഇവിടെ ചോദ്യം ചോദിക്കണതേ. വിഷ്ണു, വിഷ്ണു ഇങ്ങനെ സിനിമയുടെ പേരൊക്കെ പറഞ്ഞുതരും, ചോദ്യം ചോദിക്കാൻ വിഷ്ണുവിന് ഒരു ചെറിയ മടിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇന്ന് മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ ചോദിക്കാം. ഇത് ഒരു പഴയ സിനിമയുടെ 3-ാം ഭാഗമാണ്, പെട്ടു എന്നാണോ? ഒരു പഴയ സിനിമയുടെ 3-ാം ഭാഗമാണ്. ഇതിലെ ഒരു നായകൻ, ശ്രദ്ധിച്ചു കേൾക്കണം, ഒരു നായകൻ ഡെന്റിസ്റ്റ് ആണ്, പല്ല് ഡോക്ടറാണ്. പിന്നെ നമ്മുടെ തേർഡ് ആൻഡ് ലാസ്റ്റ് ക്ലൂ, ഇതൊരു ഹൊറർ കോമഡി സിനിമയാണ്. തോമസ് കുട്ടി വിട്ടോട. ഓക്കെ,
1: തേർഡ് പാർട്ട് എന്നാണ് പറഞ്ഞത് ആ സിനിമയുടെ.
0: 3-ാം ഭാഗമാണേ. ചേട്ടാ പറയൂ,
1: ലൈഫ് ലൈൻ എടുത്തോ?
2: 3-ാം സിനിമയുടെ
0: എന്തുട്ടാ ചേട്ടാ പറ? എന്തുട്ടാ ചേട്ടാ?
1: ചേച്ചിക്ക് അറിയാഞ്ഞിട്ട് ചേച്ചി വേഗം പോയിട്ട് ലൈഫ് ലൈൻ എടുത്തതാ. അത് ചേട്ടന് വേറൊരു ലൈഫ് ലൈൻ വേണ്ടി വന്നല്ലോ.
0: ചേട്ടൻ ഇനി ആരോട് ചോദിക്കും?
1: അതെ, ഞാനിത് ആരോട് ചോദിക്കണം?
0: ഏതാണ് ആ ഹൊറർ കോമഡി സിനിമ, അതായത് 3-ാം ഭാഗം കിട്ടി എനിക്കറിയാം, മനസ്സിലായി.

0: ആദ്യത്തെ ഭാഗം കിട്ടി. ആദ്യത്തെ ഭാഗത്തിന്റെ പേര് പറയൂ.
1: സംഭവം കറക്റ്റാണ്.
0: എന്നാലും എന്നാ ആദ്യ ഭാഗത്തിന്റെ പേര് പറയോ.
1: പേര് വരുന്നില്ല, ക്യാരക്ടേഴ്സിന് മാത്രമേ അറിയുള്ളൂ.
0: എന്നാ അതിലെ തോമസ് കുട്ടി വിട്ടോട അല്ലാതെ ഇതിന്റെ ആദ്യ ഭാഗത്തുള്ള വേറൊരു ഡയലോഗ് പറയോ. ഓർമ്മയുണ്ടോ എന്തെങ്കിലും?
1: സിനിമയുടെ പേര് ഓർമ്മ വരുന്നില്ല.
0: അതങ്ങനെയാ, നമ്മള് ചെലപ്പോ നമ്മുടെ ഓർമ്മ അങ്ങനെയാ. സത്യം സത്യം പറ
1: ഗൂഗിൾ ഗൂഗിൾ
0: ഗൂഗിൾ ഗൂഗിൾ. അപ്പൊ ചേട്ടാ കൺഗ്രാചുലേഷൻസ്. ഓ, അതിന്റെ ഇടയിൽ ചേട്ടൻ കണ്ടുപിടിച്ചു വന്നു. അപ്പൊ എന്തായാലും രണ്ടുപേർക്കും കൺഗ്രാചുലേഷൻസ്, ശരി ഉത്തരവാണ്. അപ്പോ താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, വീണ്ടും വിളിക്കണേ. പാട്ട് വെക്കാലോ? വേണ്ടേ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് കുറച്ച് പുതിയ പാട്ട് ചോദിക്കാമോ? പഴയ നമുക്ക് നമ്മുടെ ഈ ടൈമിൽ നമ്മൾ കുറച്ച് ഒരു പുതിയ പാട്ടുകളാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ പുതിയൊരു നല്ല പാട്ട് വെച്ചാ കേട്ടോ. താങ്ക് യു. അപ്പൊ ചേട്ടനോട് അന്വേഷണം പറയണോ? ഓക്കെ,
1: ഇന്നലെ ഒരുപാട് സന്തോഷം ചേച്ചി കേട്ടോ വിളിച്ചതിന്.
0: ഓക്കെ, ബൈ ബൈ.
1: താങ്ക്
0: യു സോ മച്ച്. ഓക്കെ,
1: അപ്പൊ ചേച്ചി വിളിച്ചിട്ട് ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്.
0: യെസ്, അപ്പൊ ചേച്ചി ചേട്ടൻ ഹെൽപ്പ് ചെയ്തെങ്കിലും ചേച്ചി ആ ആവേശം അതാണ് നമുക്ക് വേണ്ട. ആ ഒരു സ്പിരിറ്റില് എങ്ങനെ ഉണ്ടായിരുന്നു
1: ചേട്ടൻ തിരക്കിനിടയിലും അത് കണ്ടുപിടിച്ചു തന്നു. സീരിയൽ
0: തിരക്കിനിടയിലും ചേട്ടൻ അത് കണ്ടുപിടിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അപ്പോ ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന ചിത്രത്തെ കുറിച്ചാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്ലൂ ഇപ്പൊ കൊടുക്കണ്ട, പാട്ടുകൾക്ക് ശേഷം കൊടുക്കാം. അപ്പൊ എന്തായാലും കീപ് ലിസണിംഗ്. ദിസ് ഈസ് 107.5 റെയിൻബോ FM, മ്യൂസിക്കലി
1: Yours.

0: യെസ് വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കൃത്യം സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 48 മിനിറ്റും 5 സെക്കൻഡും ആയിരിക്കാണ്.
1: യെസ്, അപ്പോ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മുടെ ഗെയിമിങ്ങിനെ നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വളരെ വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുന്നത്. അപ്പൊ എന്തായാലും പുതിയൊരു സിനിമയുടെ ക്ലൂവുമായി ഞങ്ങൾ ഇവിടെ റെഡിയാണ്. വിഷ്ണു റെഡി അല്ലേ?
0: യെസ്
1: യെസ്. അപ്പൊ നമ്മുടെ അടുത്ത കോളർ ആരാ നോക്കാം.
0: ഹലോ
1: ഹലോ
2: ഹലോ
0: ഹായ് ഹലോ നമസ്കാരം. ആരാണ്?
2: അജി.
0: അജി, അജി എവിടുന്നാ വിളിക്കുന്നത്?
2: ഇടക്കൊച്ചി.
0: ഇടക്കൊച്ചി.
1: ഇടക്കൊച്ചിയിൽ മഴയുണ്ടോ?
2: ഇപ്പൊ മഴയില്ല. രാവിലെ
1: രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഈ വൈകുന്നേര സമയത്ത് എന്താണ് ചെയ്യുന്നത്? ഒരു ചായ ഒക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ട് അല്ലേ? ഓക്കെ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഗെയിമിനെ കുറിച്ച് എന്താ അഭിപ്രായം?
2: നല്ല അഭിപ്രായം.
1: അതുകൊണ്ടാണല്ലോ വിളിച്ചത് അല്ലേ? അപ്പോ പുതിയ ക്ലൂ കേൾക്കാൻ റെഡിയാണോ?
0: ചോദിക്കട്ടെ? ദേ, ഒന്നാമത്തെ ക്ലൂ ആണ്. പഴയൊരു തറവാടാണ് ഈ സിനിമയുടെ കേന്ദ്രമായിട്ട് നമ്മൾ പറയുന്നത്. അല്ലെ, നമ്മൾ ഈ സിനിമയിൽ ഫുള്ള് ഒരു തറവാടാണ് കാണുന്നത് കേട്ടോ, മെയിനായിട്ട്.
1: വർഷങ്ങൾക്ക് ശേഷം ആ തറവാട്ടിലേക്ക് കുറച്ചു പേര് താമസിക്കാൻ വേണ്ടി എത്തുകയാണ്.
0: കിട്ടിയോ? പറഞ്ഞു ലാസ്റ്റ് പേരും
1: എല്ലാം പറയും. അപ്പോ രണ്ടാമത്തെ ക്ലൂ മനസ്സിലായല്ലോ. അപ്പൊ മൂന്നാമത്തെ ക്ലൂ,
0: ഈ സിനിമയിലെ അഭിനയത്തിന് നായികയ്ക്ക് ദേശീയ അവാർഡ്
2: കിട്ടിയിട്ടുണ്ട്.
1: മൂന്ന് ക്ലൂ കഴിഞ്ഞു, ഇനി
0: പറയൂ.
1: കണ്ടുപിടിച്ചു അല്ലേ? വളരെ എളുപ്പമായി പോയി അല്ലേ? അതാണ് മണിചിത്ര താഴ് നമ്മളൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ടാവും. പിന്നല്ല, നമുക്ക് അതിന്റെ ഓരോ സീനും കാണാപ്പാടാണ് അല്ലേ? അപ്പോ എന്താണ് ഒരു പാട്ട് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞോളൂ.
0: ജോസഫ്.
1: ജോസഫ്. ജോസഫ് ആണോ ഇഷ്ടമുള്ള മൂവി?
2: ഇഷ്ടമുള്ള മൂവി എന്നല്ല, എന്നാലും അതിനകത്ത് പാട്ട് നല്ല പാട്ടാണ്.
1: ഏത് പാട്ടാണ് ജോസഫിൽ ഇഷ്ടം?
2: ജോസഫ് എഴുതുന്ന ഒരു നാടൻ പാട്ട് പോലത്തെ പാട്ടുണ്ട്.
1: ആ, പണ്ട് പാടവരമ്പത്തിലൂടെ അല്ലേ? ഓക്കെ. എന്താണ് ചെയ്യുന്നത് അജി?
2: ഞാൻ മേസനാണ്.
1: ഓക്കെ. അപ്പൊ മഴ ആയതുകൊണ്ട് നിങ്ങളുടെ ഫീൽഡൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും അല്ലേ? ഓക്കെ. എന്തായാലും നമുക്കിപ്പോ നല്ലൊരു പാട്ട് കേൾക്കാം. അപ്പൊ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം. ചോദിച്ച പാട്ട് ഈ പാട്ടിന് ശേഷം വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മളുടെ കോളർ വളരെ എന്താ പറയുന്നേ, 3 ക്ലൂ പോലും വേണ്ടി വന്നില്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെ ഉത്തരം പറയാൻ റെഡി ആയിരുന്നു. ആ, നിങ്ങൾ 3 ക്ലൂ പറ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു. അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള ക്ലൂകൾ ഇനിയും ഇവിടെ ഉണ്ട്. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0484242 8101 ആണ്.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് വിത്ത് ആകാശവാണി കൊച്ചി FM റെയിൻബോ.
1: അപ്പൊ കൂടെ ഞാൻ അരുണിമയും
0: വിഷ്ണുദാസും.
1: അപ്പോ നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5
1: യെസ്, സമയം അങ്ങനെ 7 കഴിഞ്ഞതാ, 38 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് 107.5 ആകാശവാണി റെയിൻബോ എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാനും വെച്ചാൽ ആർ ജെ അരുടിമ ആൻഡ് ആർ ജെ
2: വിഷ്ണുദാസ്.
1: യെസ്, അപ്പോ വിഷ്ണു ഞാനും കൂടെ കൊറേ ക്ലൂകൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ വളരെ നല്ല റെസ്പോൺസ് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ദാ വീണ്ടും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ
2: അതെ,
1: അപ്പോ ഹലോ
3: ഹലോ
1: ഹലോ, ആരാണ്?
3: ഞാൻ ദിവ്യയാണ്,
1: വളയംകുളങ്ങര.
3: വളയംചിറങ്ങര,
1: അത് എവിടെയാണ്?
3: അത് പെരുമ്പാവൂർ മൂവാറ്റുപുഴ റൂട്ട്.
1: ഓ ഓക്കേ, എന്ത് ചെയ്യുന്നു?
3: ഞാൻ ഹൗസ് വൈഫാണ്.
1: ആഹ്, ഇന്ന് ചോദിച്ച കൊറേ ക്ലൂസ് ഒക്കെ കേട്ടിട്ടുണ്ടാവോ?
3: കേട്ടിട്ടുണ്ടായിരുന്നു.
1: എന്നിട്ട് ഏതിന്റെ ഒക്കെ ഉത്തരം അറിയായിരുന്നു? ഒട്ടുമുക്കാലും എനിക്ക് അറിയായിരുന്നു. അപ്പൊ അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്.
2: ഉറപ്പായിട്ടും പറയാൻ പറ്റും പറഞ്ഞിട്ടല്ലേ.
1: എളുപ്പമുള്ള ക്ലൂ ആണെങ്കിൽ പറയാം, നോക്കാം നമുക്ക് എളുപ്പമുള്ള ക്ലൂ ആണോ എന്ന്.
3: ഏ,
1: ചോദിക്കട്ടെ. ആ സിനിമയിലെ നായകനുണ്ടല്ലോ, ആഡംബര ജീവിതം നയിക്കുന്ന നായകനാണേ.
2: 3 ഈ സിനിമയില്.
1: രണ്ടാമത്തെ ക്ലൂ, 3 ഈ സിനിമയില്.
2: കിട്ടിയോ?
1: ഇനിയുണ്ട് ക്ലൂ. അയ്യോ, പറയാൻ വരട്ടെ, സമയമുണ്ട്. ഈ നായകൻ വിവാഹം കഴിച്ച് പറ്റിക്കപ്പെടുന്നുണ്ട്.

0: കിട്ടിയോ?
1: ഈ നായകൻ വിവാഹം കഴിച്ച് പറ്റിക്കപ്പെടുന്നുണ്ട്. ഇനി ഒരു ഗ്ലൂവും കൂടെ വേണമെങ്കിൽ ഞാൻ തരാം.
0: നായകൻ ഒരു ഡോക്ടറാണ്.
1: അയ്യോ അങ്ങനെ പറയല്ലേ.
0: അയ്യോ ആലോചിക്കൂ.
1: അറിയാം
0: സിനിമ
1: ഏതാണെന്നാണ് ഞങ്ങൾ ചോദിച്ചത്. ഇവരുടെ രണ്ടുപേരുടെയല്ല. അല്ല എന്താ നമുക്ക് ഓരോ നടന്മാരുടെ പേര് പറയാം. ഞങ്ങൾ ഇവിടെ
0: ദുൽഖർ സൽമാൻ, നിവിൻ പോളി.
1: അതെ
0: ചോദിക്കൂ.
1: അയ്യോ ഇതിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന അയ്യോ അയ്യോ. ആ ആ അത്ര പഴയ സിനിമയൊന്നും അല്ല കേട്ടോ. പഴയ സിനിമയല്ല അത്യാവശ്യം എന്ന് വെച്ചാൽ ഒരുപാട് പഴയ സിനിമയൊന്നും അല്ല. മൂന്ന് നായികമാരുള്ള ഡോക്ടറായ നായകനുള്ള എന്നാൽ ആഡംബര ജീവിതമൊക്കെ നയിച്ച് ആകെ മൊത്തം കുത്തുപാള എടുത്ത നായകൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് കല്യാണം കഴിക്കുന്നു, അവിടെ വെച്ചും പറ്റിക്കപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. അതിലേ എങ്കിൽ ഒരു നായികയുടെ പേര് പറയട്ടെ. ഇതിൽ മൂന്ന് നായികമാരുണ്ട്. ഒരു നായിക സംവൃതയാണ്, സംവൃത സുനിലാണ്. പറട്ടെ.
0: അയ്യോ പറ.
1: എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ? എങ്ങനെ ഇരിക്കുന്നു? ഹാപ്പി ഹസ്ബൻഡ്സ് ആണോ എന്ന്. ഞാൻ മൂന്ന് നായികമാരെന്നാ പറഞ്ഞത്. ഇവിടെ മൂന്ന് എന്താ, ഒരു നായകനേ ഉള്ളു ഈ സിനിമയില്.
0: ആ മൂന്ന് നായികമാരിൽ ഒരു നായികയുടെ പേരാണ് പറഞ്ഞത്, പക്ഷെ നായകൻ ഒരാളേ ഉള്ളു.
1: എന്ത് ചെയ്യണം നമ്മളിപ്പോ? അവിടെ ആരോടാണ് ലൈഫ് ലൈൻ എടുക്കുന്നത്? ആരെങ്കിലും ചോദിക്ക. മോള് പറഞ്ഞു തന്നോ?
0: പറയൂ.
1: അവിടെ കുഞ്ചാക്കോ ബോബനും ശോഭനയൊക്കെയാണ്. അപ്പൊ ഒരു കാര്യം ചെയ്, നമുക്ക് ഉത്തരം വഴിയെ അറിയാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ വീണ്ടും വിളിക്കണേ.
0: ഓക്കെ ബൈ.
1: അപ്പോ ഞാൻ വിചാരിച്ചു കിട്ടി കിട്ടി കിട്ടി. ആ അയ്യോ അയ്യോ പറയുമ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും എന്ന്. പക്ഷേ ഇത് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ കിട്ടിയവർ വിളിക്കുക 0484284210 എന്ന നമ്പറിലേക്ക്.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, ആകാശവാണി കൊച്ചി FM റെയിൻബോയിലൂടെയാണ്.
1: ഓക്കെ അപ്പോ പാട്ട് കേൾക്കാം.

0: You are listening to Rainbow FM 107.5. Musically yours.
1: യാറാണ്ട് അയ്യോ യാറാണ്ട് അയ്യോ യാറാണ്ട് അയ്യോ യാറാണ്ട് എങ്ക വന്ന് യാറാണ്ട വെച്ചിക്കണേ പ്രച്ചന നീ കൊറല വിട്ടത് തെരഞ്ഞിട്ടാക ഉണക്ക് താണ്ട അച്ഛനെ.

0: വെറിത്തണോ?
1: യെസ്, അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 107.5 റെയിൻബോ എഫ്എം. കൂടെ ഉള്ളത് ഞാൻ അരുണിമ ആൻഡ്
2: വിഷ്ണുദാസ്.
1: യെസ്, അപ്പോ ഞാനൊരു ഞങ്ങളൊരു സിനിമയെ കുറിച്ച് കുറച്ച് ക്ലൂസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ഉത്തരങ്ങളുമായിട്ട് ഇതാ ഇവിടെ ആൾക്കാര് ഇങ്ങനെ ക്യൂവിലാണ്, അല്ല ക്യൂവിലാണെന്ന് പറഞ്ഞപ്പോ കറക്റ്റ് സമയത്ത് കോള് കട്ടാവും. വേഗം വിളിച്ചോളൂ, ഇത്രയും വന്നിട്ടുണ്ട്. ഹലോ
3: ഹലോ,
1: ഇതാരാണ്? ശരത്ത്. എവിടുന്നാണ്? ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിൽ നിന്ന് രണ്ടാമത്തെ കോളറാണെന്ന്. എന്ത് ചെയ്യുന്നു? ഓക്കെ, അതിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ?
2: അതിലതില്
1: ഓക്കെ. അപ്പോ എന്താണ്, ഒരുപാട് സമയം കിട്ടാറുണ്ടോ ജോലിക്കിടയില്? അപ്പൊ എന്താ ചെയ്യല്? ഓക്കെ, അപ്പൊ എന്താ പറയാ, എന്താണ് ലൈഫിൽ ഒരു എയിം എന്താണ്?
3: എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സഹകരണ ബാങ്ക് ജീവനക്കാരനാവാനായിട്ടാണ് ആഗ്രഹം. പഠിച്ചിട്ടുള്ളത് അതിന്റെ പ്രിപ്പറേഷൻസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു.
1: ഓക്കെ,
3: ജോലി കിട്ടണമെന്നാണ് ആഗ്രഹം.
1: അതുപോലെ പി എസ് സി ഒക്കെ എഴുതാറുണ്ടോ? ഓ, ഞാൻ സഹകരണ ബാങ്കിൽ മാത്രം ജോലി ചെയ്യും. അങ്ങനെയാ?
3: അങ്ങനെയല്ല, ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയാ, കടലില് മീൻ പിടിക്കുന്ന പരിപാടിയാണ് പി എസ് സി. ഒരു കായലില് മീൻ പിടിക്കുന്ന പരിപാടി അത്ര.
1: ഓ, കോമ്പറ്റീഷൻ കുറവാണല്ലേ?
3: അതാണ്.
1: ഓക്കെ, അപ്പൊ ബുദ്ധിപരമായ നീക്കം. അപ്പൊ ആ ബുദ്ധിപരമായ ആ തല കൊണ്ട് ചിന്തിച്ച് ഞങ്ങൾ ചോദിച്ച സിനിമ ഏതാണെന്ന് പറയോ?
3: ഇപ്പൊ റീസെന്റ് കോള് ചെയ്തോണ്ടിരിക്കുന്നു, ഞാൻ മൊബൈലിലാണ്.
1: ഓക്കെ, സാരയില്ല, ഞങ്ങള് ക്ലൂ പറയാം. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഉള്ളത്. സിനിമയിലെ നായകൻ ആഡംബര ജീവിതം നയിക്കുന്ന ഒരാളാണ്.
2: മൂന്ന് നായകന്മാരുണ്ട്.
1: അതെങ്ങനെയാണ് കിട്ടിയത് പറയൂ. അമ്പടാ, എന്നിട്ടാണ് കേട്ടില്ല എന്ന് പറഞ്ഞത് കണ്ടോ?
3: അതല്ല, അതിനുശേഷം ഞാൻ തുടർച്ചയായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നു.
1: ഓ, അതെ, പിന്നീട് ഇവിടെ നടന്നത് രണ്ട് പാട്ടാണ്. ആ പാട്ടിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നതാണ്. അപ്പൊ എന്തായാലും ശരി ഉത്തരമാണ്. അപ്പോ കൺഗ്രാചുലേഷൻസ്, വിളിച്ചതിന് ഒരുപാട് നന്ദി. ഏതെങ്കിലും പാട്ട് പറഞ്ഞാൽ ഞങ്ങൾ പ്ലേ ചെയ്യാം. കുറച്ച് പുതിയ സിനിമ പറയോ നമുക്ക്, അത്രയും പഴയ പാട്ട്. ഓക്കെ, മനസ്സിൽ മിഥുന മഴ.
2: ജഗന്ന് ജഗന്ന്
1: ജഗന്ന് ജഗന്ന് തക്ക. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ

0: നമ്മള് അടുത്തൊരു പാട്ടിന് ശേഷം ഈ ജഗന് ജഗനത്തൊക്കെ ഇട്ട് തരാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്, വീണ്ടും വിളിക്കണം കേട്ടോ.
1: ഒരുപാട് സന്തോഷം.
0: ഓക്കെ, അങ്ങനെ നമ്മുടെ ഗെയിം ഇന്ന് ഇവിടെ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങ് എന്താ പറയാ അവസാനിപ്പിച്ചാലോ.
1: യെസ്. ഓക്കെ,
0: അപ്പോ വിഷ്ണുവിന് എല്ലാത്തിനും ഞാൻ എന്ത് പറഞ്ഞാലും വിഷ്ണുവിന് സമ്മതമാണ്. അതെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിമില് നിങ്ങൾ എല്ലാവരും വളരെ രസമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഈ സപ്പോർട്ടുമായിട്ട് ഉണ്ടാവണം. ഞങ്ങൾ എങ്ങും പോകുന്നില്ല. ഇപ്പൊ ഒരു പാട്ട് വരുന്നുണ്ട്, അപ്പൊ അത് കേൾക്കാം, നമുക്ക് തിരിച്ചു വരാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സിബിഎസ്ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് സിബിഎസ്ഇ. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3-ാം മത്സരം ഇന്ന് രാത്രി 11-ന്. വാർത്തകൾ വിശദമായി. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രസമൂഹങ്ങളിലെ യുവാക്കളെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ സ്കോളർഷിപ്പ് പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ വിഭാഗങ്ങളും സാമൂഹികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും പുരോഗമിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാകൂ എന്നും ശ്രീമതി മുർമു പറഞ്ഞു.
1: യുവാ ഹമാരി രാഷ്ട്ര കി ശക്തി ആശാ ഓർ ഉജ്ജ്വല ഭവിഷ്യ കി പ്രതീക ഹൈ. മേരി സഭി യുവാഓം വിശേഷകർ ജനജാതിയ സമുദായ കി യുവാഓം സേ അനുരോധ ഹൈ കി ഉൻഹേ ആപ്നി ജോഡോ ഓർ അപ്നേ ലോഗോം കോ നഹീ ഭൂൽനാ ചാഹിയേ. യുവാ ശക്തി വിരാസത് പർ ഗർവ കർതേ ഹുയേ ആധുനിക ശിക്ഷ ഓർ ടെക്നിക്കോ കെ ബൽ പർ ആഗെ ബഡേ തബ് സശക്ത സമൃദ്ധ ഓർ ആത്മനിർഭർ ഭാരത് കാ നിർമാണ ഹോഗാ.
0: ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്കും സഭയിൽ ഇന്ന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: പെട്രോളിയം പാചകവാതക വിലവർദ്ധന മൂലം സംസ്ഥാനത്ത്

0: വിലക്കയറ്റമുണ്ടായ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് കെ എൻ ബാലഗോപാലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വാണിജ്യ സിലിണ്ടർ വില ഉയരുന്നത് എല്ലാ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നുവെന്ന് കെ എൻ ബാലഗോപാൽ പറഞ്ഞു. സംസ്ഥാനത്തെ 70,000-ത്തോളം വരുന്ന ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലാണെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞ സർക്കാരിന് 3,000 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടും നികുതി കുറച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടിയായി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച മറ്റന്നാൾ അവസാനിക്കും.
1: 16-ാം കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും സിപിഐയിലെ മുഹമ്മദ് മുഹസിന് 34 വോട്ടുമാണ് ലഭിച്ചത്. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കേരള നിയമസഭയിൽ ഒരു വനിത ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് എത്തുന്നത്. കേരളത്തിൽ നിന്ന് ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നാടിനെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് മയക്കുമരുന്ന് വ്യാപനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. സിബിഎസ്ഇ 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള ഉത്തരക്കടലാസ് പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. 2 മിനിറ്റിനുള്ളിൽ 15 ലക്ഷത്തോളം വ്യാജ ഹിറ്റുകൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പോർട്ടലിന് നേരെ ഉണ്ടായത്. പോർട്ടൽ നിലവിൽ സുരക്ഷിതമാണെന്നും 16,000-ത്തിലധികം വിദ്യാർത്ഥികൾ ഇതുവരെ വിജയകരമായി അപേക്ഷകൾ സമർപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. 8,000-ത്തിലധികം പേർക്ക് ഒരേ സമയം പോർട്ടൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരമുള്ള മാറ്റങ്ങൾ പോർട്ടലിൽ വരുത്തിയതായും സിബിഎസ്ഇ അറിയിച്ചു. ഇന്ത്യയിലെത്തുന്ന വിദേശികളുടെ രജിസ്ട്രേഷൻ സമയപരിധിയിലടക്കം സുപ്രധാന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇമിഗ്രേഷൻ ഫോറിനേഴ്സ് ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു. 180 ദിവസം വരെയുള്ള കാലാവധിയിൽ ഇന്ത്യയിലെത്തുന്ന വിദേശികൾക്ക് താമസം നീട്ടുന്നതിനായി വിസ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ നിർബന്ധമായും രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. മുൻപ് കാലാവധി കഴിഞ്ഞ് 14 ദിവസത്തിനകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു. വിസ കാലാവധി കഴിഞ്ഞുള്ള രജിസ്ട്രേഷൻ ഇനി മുതൽ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറയുന്നു. 2025-ലെ ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരങ്ങൾ 34 ഗ്രാമപഞ്ചായത്തുകൾക്കും നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം 8 പഞ്ചായത്തുകൾക്കും നൽകും. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി അധ്യക്ഷൻ രവി ലാമിച്ഛാനെയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വികസന പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള ഊഷ്മള ബന്ധവും ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള അനാവശ്യ പരാമർശങ്ങൾ തള്ളി ഇന്ത്യ. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്നും പ്രദേശങ്ങളിൽ അവകാശമില്ലാത്തവർ ഇക്കാര്യത്തിൽ അഭിപ്രായങ്ങൾ ഉന്നയിക്കരുതെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു.
3: We categorically reject such unwarranted references in a joint press communique on matters internal to India. The union territories of Jammu and Kashmir and Ladakh are integral and inalienable parts of India. Those who have no locus standi on such matters should desist from making any comment on them.
1: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ മൂന്നാമതൊരു കക്ഷിക്കും പങ്കില്ലെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയെക്കുറിച്ചുള്ള നേപ്പാൾ പ്രധാനമന്ത്രിയുടെയും നേപ്പാൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പ്രസ്താവനയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചു കിടക്കുന്ന അഗസ്ത്യാർകൂടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. കയ്യേറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 118 സർക്കാർ ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ ബെഞ്ച് ഉത്തരവിട്ടു. രാജ്യത്ത് ഇതുവരെ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള ബാധിത രാജ്യത്തുനിന്ന് കഴിഞ്ഞ 21 ദിവസത്തിനുള്ളിൽ മടങ്ങിയെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടണമെന്ന്

0: ണമെന്നും സമ്പർക്ക വിലക്ക് പാലിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 1075 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇംഗ്ലണ്ടിലെ ടൌൺ ടണ്ണിലുള്ള കൌണ്ടി ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഇംഗ്ലണ്ടും ജയിച്ചതോടെ ഇന്നത്തെ വിജയികൾ പരമ്പര സ്വന്തമാക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ വ്യാഴാഴ്ചയോടെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഈ മാസം 8 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 6 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എൽനിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ഈ വർഷം ലോകമെമ്പാടും അതിതീവ്ര കാലാവസ്ഥയ്ക്ക് സാധ്യതയെന്ന് ആഗോള കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള എൽനിനോ നവംബർ വരെ നീണ്ടുനിൽക്കുമെന്നും കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. ചില പ്രദേശങ്ങളിൽ വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും എൽനിനോ കാരണമാകുന്നു. കേരളത്തിലെ കാലവർഷത്തെ ഉൾപ്പെടെ എൽനിനോ സ്വാധീനിച്ചേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. രാജ്യത്ത് കാലവർഷ മഴ ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 383 പോയിന്റ് ഉയർന്ന് 74,650-ലും നിഫ്റ്റി 101 പോയിന്റ് നേട്ടത്തിൽ 23,484-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ മാറ്റമില്ല. പവന് 114,560 രൂപയും ഗ്രാമിന് 14,320 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ US വെടിനിർത്തൽ കരാറിൽ നിർണായക ഘടകമായി ഇസ്രായേൽ ലെബനൻ സംഘർഷം. ലെബനനിലെ ഇസ്രായേൽ സൈനിക നീക്കങ്ങൾ ചൂണ്ടിക്കാട്ടി അമേരിക്കയുമായുള്ള എല്ലാ ചർച്ചകളും നിർത്തിവച്ചതായി ഇറാൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങളെ ശാക്തീകരിക്കുന്നതിനുള്ള മികച്ച മാർഗമാണ് വിദ്യാഭ്യാസമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ധന വില വർധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാന് തുടക്കമിട്ട് സംസ്ഥാന സർക്കാർ. ലഹരി ശൃംഖലയെ തുരത്താൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11-ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി FM Rainbow 107.5. Musically yours.

0: വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അല്ലേ? എത്രത്തോളം നൊസ്റ്റാൾജി ഉണ്ട് വിഷ്ണു ഈ ഒരു സോങ് കേൾക്കുമ്പോ.
1: അടിപൊളി സോങ് ആണിത്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
0: ഒരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഫ്രഷ്നെസ് നൽകുന്ന സോങ് ആണ് നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞത്. തൂവൽ കൊട്ടാരം എന്ന സിനിമയിലെ പാട്ടായിരുന്നു. അപ്പോ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി 107.5 റെയിൻബോ FM ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പൊ എന്തായാലും ഗെയിം എല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് എന്നാ പിന്നെ നമുക്കങ്ങ് വൈൻഡപ്പ് ചെയ്താലോ. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, നാളെ വേൾഡ് ബൈസൈക്കിൾ ഡേ ആണ്. എത്ര വയസ്സിലാ വിഷ്ണുവിന് സൈക്കിൾ കിട്ടിയേ?
1: ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്താണ് എനിക്ക് ആദ്യമായിട്ട്. എനിക്ക്
0: ഏത് ക്ലാസ്സിലായിരുന്നു?
1: ക്ലാസ് ഞാൻ രണ്ടിൽ പഠിക്കുമ്പോൾ.
0: രണ്ടാം ക്ലാസ് പഠിക്കുമ്പോ സൈക്കിള്?
1: ചെറിയ സൈക്കിൾ.
0: ഓക്കെ, അപ്പൊ ഒറ്റയ്ക്ക് എപ്പോഴാണ് സൈക്കിളിൽ സ്കൂളിൽ പോയത്?
1: ഒറ്റയ്ക്ക് മൂന്നാം ക്ലാസ്സിലാവുമ്പോ.
0: മൂന്നാം ക്ലാസ്സിൽ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങി അല്ലേ? ഓ അടിപൊളി. എനിക്ക് സൈക്കിള് കിട്ടുന്നത് ഞാൻ ഹൈസ്കൂളിലേക്ക് കയറിയപ്പോ, എട്ടാം ക്ലാസ്സിലേക്ക് കയറിയപ്പോ സ്കൂള് മാറി. അപ്പൊ ആ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സ്വന്തമായിട്ടൊരു സൈക്കിള് ആദ്യമായിട്ട് എനിക്ക് വാങ്ങിത്തരുന്നത്. നേരത്തെ വീട്ടിൽ സൈക്കിൾ ഉണ്ടായിരുന്നു, പക്ഷെ സ്വന്തമായിട്ട് നമുക്കൊരു പുതിയ സൈക്കിൾ, ഒരു ലേഡി ബേർഡ് സൈക്കിള് കിട്ടുന്നത് അന്നായിരുന്നു. അപ്പോ ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു ഒരു പ്രോസസ്, അല്ല ഒരു എന്താ പറയാ, ഒരു സംഭവം കൂടിയാണ് ഈ സൈക്കിള് കിട്ടുക എന്ന് പറയുന്നത് അല്ലെ. അപ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്കൊക്കെ നമ്മൾ ഒരു ഒരു സൈക്കിൾ എടുത്ത് പോകാൻ പറ്റുന്നു. അതെ, നമ്മുടെ ഒരു ഗ്രോത്തിന്റെ ഒരു ഒരു ലെവലാണ് നമ്മളൊരു സൈക്കിളിലേക്ക് കയറുക എന്ന് പറയുന്നത്. പിന്നെ ആ സൈക്കിള് എന്താ പറയാ, ടൂ വീലർ ആവും, പിന്നെ അത് ഫോർ വീലർ ആവും അല്ലേ.
1: അല്ലെ, കുട്ടിയായിരിക്കുമ്പോഴേ നമ്മളിപ്പോ ഈ ഒരു പുതിയ ബൈക്ക് എടുക്കുന്ന പോലെയൊക്കെയാണ് സൈക്കിള്, അതിന്റെ ഒരു പുതിയ വേർഷൻ. അതായത് ഒരു ഗിയർ സൈക്കിളിലേക്കൊക്കെ മാറുമ്പോൾ കുട്ടികൾ വന്നിട്ട് സൂപ്പർ ആണല്ലോ, ഇതെങ്ങനെ ചവിട്ടാൻ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മറ്റേ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്
0: ശരിക്കും സൈക്കിളില് കൈവിട്ട് സൈക്കിളിൽ ഓട്ടുക, സൈക്കിളില് പല പല അഭ്യാസങ്ങൾ കാണിക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം തന്നെയാണ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോ നാളെ വേൾഡ് ബൈസൈക്കിൾ ഡേ ആണ്. അപ്പോ എല്ലാരോടും പറയാനുള്ളത്, പഴയ സൈക്കിളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് സൈക്കിളിലൊരു ഒരു റൗണ്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം അല്ലെ,
1: സൈക്കിൾ സവാരി.
0: അതെ, ഒന്ന് ആ നൊസ്റ്റാൾജി ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം. കൂടാതെ നമ്മുടെ ജിമ്മിൽ പോയി സൈക്കിൾ ചവിട്ടിയാൽ മാത്രം മതിയോ? ശരിക്കും സൈക്കിൾ ചവിട്ടാൽ, അതായത് നമ്മുടെ മെയിൻ റോഡിൽ കൂടി ഒന്നും സൈക്കിൾ ചവിട്ടാൻ ഞങ്ങൾ ആരും അഡ്വൈസ് ചെയ്യില്ല,
1: കാരണം അതിനുള്ളൊരു റോഡ് സംവിധാനം അല്ല നമുക്കുള്ളത്.
0: അതെ, അപ്പോ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി ഒരു സൈക്കിൾ റൈഡ്.
1: നാട്ടിലൊക്കെ എവിടെയൊക്കെ പോകുന്ന സമയത്ത് ബൈക്ക് ഒഴിവാക്കിയിട്ട് സൈക്കിൾ യൂസ് ചെയ്യുമ്പോൾ
0: സൈക്കിൾ എടുത്ത് ഒന്ന് കറങ്ങാം അല്ലേ. അപ്പോ അതാണ് നിങ്ങളോട് ഇന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്. അപ്പൊ നാളത്തെ ദിവസം നേരത്തെ പറയുകയാണ് നാളെ, അപ്പോ വെറൈറ്റി ആയിട്ടൊന്ന് വിളിച്ചോ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ ഗെയിമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും കൂടുതൽ വിശേഷങ്ങളുമായി നമ്മൾ കേട്ടുമുട്ടും. അതുവരേക്കും ദിസ് ഇസ് മീ അരുണിമ ആൻഡ്
1: വിഷ്ണുദാസ്
0: സൈനിങ് ഓഫ്.

0: യു ആർ ലിസ്ണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: അഭിനയ രാജ ഗോകുലബാല കോടി പ്രകാശ വിരക നരകശ്രീ രക്ഷകമാല എത്തനെ മുറിനാനേങ്കിച്ചാവേ ഇത്തവണ ആക്കൊള്ളായ ചൂടിയ വാടല് ചൂടിയ വാക്കട വാടിയ സിന്ധകുറുമ്പത്ത പൂതകിയാക പണിത്തിടുവായ പാപൈ വിറകം പരുകിടുവായ ആയർദം മായ നീവ ആയർദം മായ നീ.

0: FM Rainbow 107.5 MHz, musically yours. News Rainbow.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സംസ്ഥാനത്തെ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് തുടക്കമായി. ലഹരി മാഫിയയെ കേരളത്തിൽ നിന്നും തുരത്താൻ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 7th സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സമർപ്പിച്ചു. 16th കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾക്ക് സഭയിൽ ഇന്ന് തുടക്കമായി. CBSE 12th ക്ലാസ് വിദ്യാർത്ഥികൾക്കായുള്ള പുനർമൂല്യനിർണയ പോർട്ടലിന് നേരെ സൈബർ ആക്രമണം. പോർട്ടൽ നിലവിൽ സുരക്ഷിതമെന്ന് CBSE. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ചുകിടക്കുന്ന അഗസ്ത്യാർകുടം വനമേഖലയിലെ കയ്യേറ്റം സമയബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ട് സുപ്രീംകോടതി. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പരിസരം ഹരിതാഭമാക്കാൻ പദ്ധതിയുമായി ദേവസ്വം വകുപ്പ്. ദേവാരണ്യം എന്ന പേരിലുള്ള പദ്ധതിക്ക് പരിസ്ഥിതി ദിനമായ ജൂൺ 5 തുടക്കമാകും.

0: കൊച്ചി കലൂരിൽ പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്ത്, മലപ്പുറം സ്വദേശി ആൽബിൻ സൈമൺ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow.

ഹലോ ദിയസ്, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കരിയർ കണക്ട്. നമ്മളിൽ പലരും ഒരു ഗവൺമെൻറ് ജോലിക്കായിട്ട് അലയുന്നവരാണ്, PSC എന്ന UPSC എക്സാംസൊക്കെ എഴുതുന്നവരും. ദാ ഇവിടേക്ക് അയക്കേണ്ട ചില ആപ്ലിക്കേഷൻസിനെ കുറിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അറിയാം കരിയർ കണക്ട് എന്ന ഈ പരിപാടിയിലൂടെ. സോ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ സ്മിതാബാലിനൊപ്പം ഇനിയുള്ള ഒരു മണിക്കൂർ കരിയർ കണക്ട്. Stay tuned.

യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5-ൽ ഇത് കരിയർ കണക്ട്. ഇതാ എന്തുമാത്രം ഒഴിവിലേക്ക് പി എസ് സി വിജ്ഞാപനം ക്ഷണിച്ചേക്കുന്നതെന്നറിയോ? AMBA, പോലീസ് ഡ്രൈവർ തുടങ്ങി 16 കാറ്റഗറിയിൽ വിജ്ഞാപനം വന്നിട്ടുണ്ട്. സഹകരണ പരീക്ഷ വിജ്ഞാപനവും വന്നിട്ടുണ്ട്. സഹകരണ സ്ഥാപനങ്ങളിൽ 133 ഒഴിവ്, 122 ജൂനിയർ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷ് റോൾ ഒഴിവ്, BSNL 100 ജൂനിയർ ടെലികോം ഓഫീസറിൻ്റെ ഒഴിവുണ്ട്. അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ MSc ആണ്. പിന്നെ ആർമിയിൽ 1 നേഴ്സ് ഉണ്ട്. ആന്ധ്രാ സർവകലാശാലയിൽ 246 അധ്യാപകരുടെ ഒഴിവുണ്ട്. HRRL 134 അവസരമുണ്ട്. അങ്ങനെ ധാരാളം അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. അപേക്ഷിക്കുക, നന്നായി പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എഴുതുക. നിങ്ങളെ കാത്ത് ഒരു ജോലി ഇരിപ്പുണ്ട്. ഇത് നിങ്ങളെ കാത്ത് ഞങ്ങളുണ്ട് ഇവിടെ FM റെയിൻബോ കൊച്ചി 107.5 മ്യൂസിക്കലി യാസ്.

0: പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് കരിയർ കണക്ട്. 41 കാറ്റഗറികൾക്കായിട്ട് ഓഗസ്റ്റിൽ 24 പരീക്ഷകൾ നടത്തുന്നു. കൺഫർമേഷൻ ജൂൺ 11 നൽകണം. ഓഗസ്റ്റിലെ പി എസ് സി പരീക്ഷ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കേട്ടോ. 41 കാറ്റഗറികളിലുള്ള തസ്തികകൾക്കായി 24 പരീക്ഷ ഓഗസ്റ്റ് മാസം പി എസ് സി നടത്തും. വിശദമായ കലണ്ടർ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപേക്ഷകർ ജൂൺ 11 രാത്രി 12 മണിക്കകം പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകണം. അല്ലാത്തവരുടെ അപേക്ഷ അസാധുവാക്കും. അപ്പോൾ അത് മറക്കണ്ട. അപ്പോൾ ജൂൺ 11 രാത്രി 12 മണിക്കകമാണ് പരീക്ഷ എഴുതുമെന്ന് ഉറപ്പ് നൽകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ അസാധുവാക്കും കേട്ടോ. 4 കാറ്റഗറികൾക്കായിട്ട് 1ാം തീയതി നടത്തുന്ന 10ാം തല പ്രാഥമിക പരീക്ഷയാണ് ആദ്യമായിട്ട് നടത്തുന്നത്. ലാസ്റ്റ് ഗ്രേഡ് സെവൻസ്, സ്റ്റോമാൻ, എൽ ഡി ക്ലർക്ക് എന്നിവയ്ക്കാണ് പൊതു പ്രാഥമിക പരീക്ഷ നടത്തുന്നത്. ഇതിൻ്റെ 3-4 ഘട്ടങ്ങളിലായിട്ട് 1.69 ലക്ഷം വീതം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ
1: എഴുതും.

ഇടിപൊടി സറന്നിട്ടിരിക്കണം നൈന. സൊന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുമ്പനാട്. കുമ്പനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ നൈനപ്പ.

0: News, views, entertainment.
1: This is
0: Mind FM 107.5. Musically yours.

107.5-ൽ ഇത് കരിയർ കണക്റ്റ് ആണ്. അതാ ബിരുദതല പ്രാഥമിക പരീക്ഷ അവസാനഘട്ടം എന്നാണെന്നൊക്കെ അറിയാവോ? അത് June 6 കേട്ടോ. അവസാനഘട്ട ബിരുദതല പൊതു പ്രാഥമിക പരീക്ഷ June 6 ഉച്ചയ്ക്ക് 1:30 to 5 പരീക്ഷാ സമയം. 185,021 അപേക്ഷകർക്കാണ് അവസാനഘട്ടത്തിൽ പരീക്ഷാ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാനാകാത്ത പലർക്കും June 6 അവസരം നൽകാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം അപേക്ഷ സ്വീകരിച്ചു. രേഖകൾ പരിശോധിച്ച് അവർക്കുകൂടി പരീക്ഷ എഴുതാൻ അവസരം നൽകുന്നുണ്ട്. അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പകർപ്പും അംഗീകൃത തിരിച്ചറിയൽ കാർഡിൻ്റെ അസലുമായിട്ട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിലെത്തണം. ഉച്ചയ്ക്ക് 1:30 മുൻപ് ഹാളിൽ പ്രവേശിച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ കാര്യം മറക്കണ്ട, ഉച്ചയ്ക്ക് 1:30 മുന്നേ പരീക്ഷാ ഹാളിൽ എത്തുകയും ചെയ്യണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി കൊച്ചി FM Rainbow 107.5-ൽ ഇത് കരിയർ കണക്റ്റ്.

സ്നേഹിതരെ, ഇതുവരെ നിങ്ങൾ കേട്ടത് കരിയർ കണക്ട് എന്ന പ്രോഗ്രാമാണ് ഓൺ ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5. ജോലി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ അറിയാനായിട്ട് കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.

90.5 കരിയർ കണക്ട്. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ സ്മിത ബാലാണ്. ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് കീപ് ലിസണിങ് ടു FM റെയിൻബോ കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർക്ക് സമർപ്പിച്ചു. 16 കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് തുടക്കമായി. ലഹരി മാഫിയെ കേരളത്തിൽ നിന്നും തുരത്താൻ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ടു വരണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ധന വിലവർദ്ധനയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്ന് തുടക്കമായി. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം സംബന്ധിച്ച് ഉയർന്ന പരാതികൾ അന്വേഷിക്കുന്നതിന് ഏകാംഗ സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം സിനിമാ ഷൂട്ടിംഗ് സൌഹൃദമാക്കുമെന്ന്, പൈറസിയുമായി ബന്ധപ്പെട്ട ശക്തമായ നിയമനടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി PC വിഷ്ണുനാഥ്. മലയാള സിനിമാ രംഗത്തെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളുമായി മന്ത്രി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. കൊച്ചി കലൂരിൽ പെൺകുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 3 പേർ പിടിയിൽ. പാലക്കാട് സ്വദേശികളായ അരുൺ, സാബിത്, മലപ്പുറം സ്വദേശി ആൽബിൻ സൈമൺ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. കേരളത്തിൽ കാലവർഷം മറ്റന്നാളോടെ എത്തിച്ചേരാൻ സാധ്യത. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. നാളെ 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിലെ പ്രളയ സാധ്യത പ്രദേശങ്ങൾ ദേശീയ ദുരന്ത നിവാരണ സേനാ സംഘം സന്ദർശിച്ചു. അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവ്വീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായുള്ള മുൻകരുതലിന്റെ ഭാഗമാണ് ഇത്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 പരമ്പരയിലെ 3 മത്സരം ഇന്ന് രാത്രി 11. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ. രാഗം സംഗീതം. രാഗം സംഗീതം

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ കല്യാണി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും കല്യാണി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീത വർമ്മ.

കർണാടക സംഗീതത്തിലെ 72 മേളകർത്ത രാഗപ്പട്ടികയിൽ 65-ാമത്തെ മേളകർത്ത രാഗമാണ് കല്യാണി. കടപ്പയാദി സംഖ്യ കണക്കാക്കുമ്പോൾ മേജ എന്ന വാക്കുകൂടി ചേർത്ത് മേജ കല്യാണി എന്ന പേരിലും ഈ രാഗം അറിയപ്പെടുന്നു. കല്യാണി രാഗത്തിന്റെ വിശേഷങ്ങളും കല്യാണി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ ചെയ്ത ഗാനങ്ങളുമാണ് ഇന്നത്തെ രാഗം സംഗീതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

കർണാടക സംഗീതത്തിലെ മേളകർത്താരാഗങ്ങളെ 12 ചക്രങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ 11-ാമത്തെ ചക്രമായ രുദ്രചക്രത്തിൽ ഉൾപ്പെട്ട രാഗമാണ് കല്യാണി. ദേവതകളുടെ നാഥനായി കരുതുന്ന ശിവന്റെ ചക്രമായ രുദ്രചക്രത്തിൽ പെടുന്ന രാഗമായതുകൊണ്ടാണ് കല്യാണിയെ രാഗങ്ങളുടെ രാജ്ഞി എന്ന് പറയുന്നത് എന്നും ഒരു അഭിപ്രായമുണ്ട്. കല്യാണി രാഗത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ രാഗം സംഗീതത്തിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.

ഷഡ്ജ പഞ്ചമങ്ങൾക്ക് പുറമെ ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പ്രതിമധ്യമം, ചതുശ്രുതി ധൈവതം, കാക്കളി നിഷാദം എന്നിവയാണ് കല്യാണി രാഗത്തിന്റെ സ്വരങ്ങൾ. കല്യാണി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്ത സംഗീത സംവിധായകരായ ദേവരാജൻ, ജോൺസൺ, MS വിശ്വനാഥൻ, ഔസേപ്പച്ചൻ, ദക്ഷിണാമൂർത്തി തുടങ്ങിയവരൊക്കെ ചെയ്ത ഗാനങ്ങൾ നമ്മൾ കേട്ടു. രാഗം സംഗീതത്തിൽ കല്യാണി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളുമൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീതാ വർമ്മ.

ഏത് സമയത്തും പാടാൻ അനുയോജ്യമായ രാഗമാണ് കല്യാണി. എങ്കിലും സായാഹ്ന വേളകളിൽ പാടുന്നത് കൂടുതൽ ആനന്ദദായകവും സ്വപ്ന സമാനമായ ഒരു അനുഭവത്തെ പ്രദാനം ചെയ്യുന്നതും ഒക്കെയായി കരുതപ്പെടുന്നു. കർണാടക സംഗീത കച്ചേരികളിൽ തുടക്കത്തിൽ തന്നെ ആലപിക്കുന്ന രാഗങ്ങളിൽ ഒന്നാണ് കല്യാണി. സംഗീതാത്മകമായ ഒരു അന്തരീക്ഷത്തെ സൃഷ്ടിക്കുന്നതിൽ കല്യാണി രാഗത്തിൻ്റെ അപാരമായ കഴിവ് തന്നെയാണ് ഇതിന് കാരണമായി പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് രാഗം സംഗീതമാണ്, കല്യാണി രാഗത്തിൻ്റെ വിശേഷങ്ങളിലൂടെ.

ഉത്തമവും ശ്രേഷ്ഠവും മംഗളകരവുമായ രാഗമാണ് കല്യാണി. പ്രൗഢഗംഭീര രാഗങ്ങളിൽ ഒന്നായ കല്യാണി രാഗം വിസ്തരിച്ചുള്ള മനോധർമ്മ സഞ്ചാരങ്ങൾക്കും വിപുലമായ ഗാനാലാപന ശൈലിക്കും ഒക്കെ സാധ്യതയുള്ള രാഗമാണ് എന്നതുകൊണ്ട് തന്നെ കർണാടക സംഗീതജ്ഞരുടെ ഒരു ഇഷ്ടരാഗമായി കല്യാണി കരുതപ്പെടുന്നു. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രാഗം സംഗീതമാണ്, സംഗീതാ വർമ്മയോടൊപ്പം.

ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ യമൻ എന്നറിയപ്പെടുന്ന കല്യാണി ഭക്തിരസത്തെയും ശൃംഗാരരസത്തെയും പ്രദാനം ചെയ്യുന്ന രാഗമാണ്. ദാമ്പത്യ ബന്ധത്തെ ഒരു ഇഴ ചേർത്ത് നിർത്താനും ഉൾഭയത്തെ, അതായത് മനസ്സിലുണ്ടാകുന്ന അകാരണമായ ഒരു ഭയത്തെ മാറ്റി സന്തോഷത്തിലേക്ക് എത്തിക്കാനും കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ ഹൈന്ദവ വിവാഹങ്ങൾക്ക് കല്യാണി രാഗത്തിലുള്ള കൃതികളും ഗാനങ്ങളും ഒക്കെ നാദസ്വര വിദ്വാൻമാർ വായിക്കുക പതിവുണ്ട്. ത്യാഗരാജസ്വാമികളും ശ്യാമശാസ്ത്രികളും പുരന്ദരദാസറും മുത്തുസ്വാമി ദീക്ഷിതരും തുടങ്ങി ബാലമുരളികൃഷ്ണ വരെ ഒരുപാട് കൃതികൾ കല്യാണി രാഗത്തിൽ രചിച്ചിട്ടുണ്ട്. ദീക്ഷിതർ കൃതിയായിട്ടുള്ള

ഈ കീർത്തനം അതുപോലെ തന്നെ നീതിസാല സൂക്കമ എന്ന കീർത്തനം പ്രസിദ്ധമായിട്ടുള്ള കീർത്തനങ്ങളുണ്ട് കല്യാണി രാഗത്തിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 രാഗം സംഗീതമാണ്, സംഗീതാവർമ്മയോടൊപ്പം.

കല്യാണി എന്ന രാഗത്തിൻ്റെ ചുവട് പിടിച്ച് പ്രശസ്ത സംഗീത സംവിധായകരായ ദേവരാജൻ, രവീന്ദ്രൻ, ഇളയരാജ, ഉസേപ്പച്ചൻ, ജോൺസൺ, ബോംബെ രവി, ദക്ഷിണാമൂർത്തി, എം എസ് വിശ്വനാഥൻ, വിദ്യാസാഗർ തുടങ്ങിയവർ സംഗീതം ചെയ്ത ഗാനങ്ങളാണ് ഇന്നത്തെ രാഗം സംഗീതത്തിൽ നിങ്ങൾ കേട്ടത്. രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. കല്യാണി എന്ന രാഗത്തിൻ്റെ വിശേഷങ്ങളും കല്യാണി രാഗത്തെ ആസ്പദമാക്കിയുള്ള ഗാനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ സംഗീതാ വർമ്മ വീണ്ടും ചേരുന്നതായിരിക്കും.

0: രാഗം സംഗീതം രാഗം സംഗീതം
1: Musically yours, this is FM Rainbow 107.5.
2: Your favorite music station.
3: ഇനി കേൾക്കാം നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്.

സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

പ്രിയ ശ്രോതാക്കളെ, സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 59 മിനിറ്റും 35 സെക്കൻഡും. ഇനി 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: infrastructure and energy facilities had been targeted across the country. And that is the end of this news bulletin.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10:07. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.